ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് സെപ്റ്റംബർ 15-ന്റെ ഹൃദയഭൂമികയിലാണ്. ഇന്ന് സാർവദേശീയ ജനാധിപത്യ ദിനം. ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലി 2007 പാസാക്കിയ ഒരു പ്രമേയത്തെ തുടർന്ന് എല്ലാ വർഷവും സെപ്റ്റംബർ 15 സാർവദേശീയ ജനാധിപത്യ ദിനമായി ആഘോഷിച്ചു തുടങ്ങി. അന്തർദേശീയ തലത്തിൽ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ സമകാലിക അവസ്ഥ വിലയിരുത്തുന്നതിനുള്ള വിവിധ പരിപാടികളാണ് ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്നത്. സ്വാതന്ത്ര്യം, പൌരാവകാശം തുടങ്ങിയ മൂല്യബോധങ്ങൾ, മനുഷ്യ അവകാശങ്ങൾ, പ്രായപൂർത്തി വോട്ടവകാശത്തിലൂന്നിയ തെരഞ്ഞെടുപ്പ് തുടങ്ങി ജനാധിപത്യത്തിന്റെ അനിവാര്യ ഘടകങ്ങളെക്കുറിച്ചുള്ള അവലോകനങ്ങളാണ് ഈ ദിനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നടക്കുക. ജനാധിപത്യ വ്യവസ്ഥിതി നിലവിൽ വന്ന പല മൂന്നാം ലോക രാജ്യങ്ങളിലെയും ഭരണകൂടങ്ങൾ, സ്വേച്ഛാധിപത്യ സൈനിക ഭരണ വ്യവസ്ഥിതിയിലേക്ക് വഴുതിവീണ 20-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിലാണ് ജനാധിപത്യത്തെ വീണ്ടെടുക്കാനുള്ള പ്രസ്ഥാനം.

പ്രതിനിധികളും പൗരസമൂഹവും തുല്യതാബോധത്തോടെ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ 2006 ഖത്തറിലെ ദ്വാഹയിൽ വെച്ച് കൂടിയ 6th സാർവദേശീയ സമ്മേളനത്തിലാണ് സാർവദേശീയ ജനാധിപത്യ ദിനത്തിന്റെ ആചരണം എന്ന ആശയം ഉയർന്നുവന്നത്. 1961 സെപ്റ്റംബർ 15 ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം വിശ്വേശ്വരയ്യ 1861 സെപ്റ്റംബർ 15 ഇന്നത്തെ കർണാടക സംസ്ഥാനത്തിലെ കോളാർ ജില്ലയിലെ മുദ്ദനപ്പള്ളി ഗ്രാമത്തിൽ പിറന്നു. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ എഞ്ചിനീയറായ വിശ്വേശ്വരയ്യയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ജന്മദിനം രാഷ്ട്രം എഞ്ചിനീയേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നു. പ്രഗത്ഭനായ ഭരണകർത്താവ്, രാഷ്ട്രതന്ത്രജ്ഞൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, വ്യവസായ വിദഗ്ധൻ തുടങ്ങിയ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഇൻഡസ്ട്രിയലൈസ് ഓർ പെരിഷ് എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ആധുനിക ഭാരത സൃഷ്ടാക്കൾക്ക് എന്നും ആവേശം പകർന്നു. 1940 സെപ്റ്റംബർ 15 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു വഴിത്തിരിവിന് തുടക്കം കുറിച്ച ദിവസമാണ് 1940 സെപ്റ്റംബർ 15. 2nd ലോകമഹായുദ്ധം ആരംഭിച്ചതിനുശേഷമുള്ള 1 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ ചലനങ്ങളുടെ തുടർച്ചയായി വടക്കേ മലബാറിൽ ശക്തമായി തുടങ്ങിയ ഇടതുപക്ഷ മുൻതൂക്കമുള്ള KPCCയും കർഷക സംഘവും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ യുദ്ധ നിലപാടിനോടും മർദ്ദന നയങ്ങളോടുമുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാൻ തെരഞ്ഞെടുത്ത ദിവസമായിരുന്നു 1940 സെപ്റ്റംബർ 15. പ്രതിഷേധ ദിനാചരണത്തെ അതിശക്തമായി അടിച്ചമർത്താനുള്ള ഗവൺമെന്റ് നീക്കത്തിന്റെ ഫലമായി തലശ്ശേരിയിലും മട്ടന്നൂരിലും വെടിവയ്പ് നടന്നു. മൊറാഴയിൽ പ്രകടനക്കാരും പോലീസുകാരുമായുണ്ടായ സംഘട്ടനത്തിൽ കുട്ടിക്കൃഷ്ണമേനോൻ എന്ന സബ് ഇൻസ്പെക്ടർ സംഭവസ്ഥലത്തുവച്ചും ഗോപാലൻ നായർ എന്ന പോലീസുകാരൻ ആശുപത്രിയിൽ വച്ചും മരിച്ചു. 1939 ഡിസംബറിൽ പിണറായിയിൽ പാറപ്പുറത്തു ചേർന്ന കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ഒന്നടങ്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകമായി പരിണമിക്കുകയായിരുന്നു.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ഡോക്ടർ സ്റ്റാൻലി ജോൺസന്റെ പുസ്തകമാണ് ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് എന്നത്. അതിലൊരു വാചകമുണ്ട്, ശ്രദ്ധേയമായ വാചകം എന്ന് തന്നെ പറയാം. അതിങ്ങനെയാണ്, തന്റെ പ്രാണന്റെ പ്രാണനായ ഭാര്യയിൽ നിന്ന് മാറി വളരെ വിദൂരമായ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന് അയാളുടെ സുഹൃത്ത് ഒരു പുസ്തകം കൊടുത്തു എന്ന് വിചാരിക്കൂ. പുസ്തകമാണെങ്കിൽ സ്നേഹത്തെക്കുറിച്ചാണ്, സ്നേഹത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ്. എന്തായിരിക്കും അയാൾ സുഹൃത്തിനോട് പറയുക? എനിക്കെന്തിനാണ് ഈ പുസ്തകം? എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഭാര്യയുടെ അരികിൽ എത്തുകയാണ് വേണ്ടത്. ജോൺസ് ആ പുസ്തകത്തിൽ മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടുന്നു. ഹിസ് മാസ്റ്റേഴ്സ് വോയ്സ് എന്ന കമ്പനിക്കാരുടെ ഗ്രാമഫോൺ റെക്കോർഡിൽ തന്റെ യജമാനന്റെ പാട്ട് ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പട്ടിയുടെ ചിത്രമുണ്ട്. അർത്ഥവത്തായ ചിത്രമാണത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പട്ടിയും ഒരു സ്വനഗ്രാഹി യന്ത്രത്തിൽ നിന്ന് വരുന്ന പാട്ടിൽ തൃപ്തിപ്പെടുകയില്ല. അതിന് അതിന്റെ യജമാനനെ തന്നെയാണ് വേണ്ടത്. മനുഷ്യന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ അവരുടെ നേരെ വച്ചു നീട്ടുന്ന ജാതിയും മതവുമൊക്കെ ആഴത്തിൽ ഉൾക്കൊള്ളുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? മനുഷ്യർക്ക് ആത്യന്തികമായി വേണ്ടത് ജീവിതമാണ്, ജീവിതം മാത്രമാണ്. മതങ്ങൾ, ജാതികൾ ഹിസ് മാസ്റ്റേഴ്സ് വോയ്സ് മാത്രമാണ്, അവയിൽ ജാഗ്രതാണെന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷെ അല്ല, ജീവിതത്തിന്റെ നിർണായകമായ ഘട്ടങ്ങളിൽ മനുഷ്യൻ ജാതിയും മതവുമെല്ലാം തള്ളിക്കളയും, ജീവിതത്തെ മാത്രം നോക്കിക്കാണും. കാരണം ജീവിതത്തേക്കാൾ വലിയ യാഥാർത്ഥ്യം വേറെയില്ല. അതുകൊണ്ടാണ് വാക്കിനേക്കാൾ വലുതാണ് ജീവിതം എന്ന് പറയുന്നത്. ഗാന്ധിജി പറയുന്നു, നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ ജീവിതം നമ്മെപ്പറ്റി സംസാരിക്കട്ടെ, അതായിരിക്കും കുറെ കൂടി നല്ലത്. നമ്മുടെ ജീവിതം പ്രകാശപൂർണമാണെങ്കിൽ വാക്കുകൾ കുറച്ചു മതി. വാക്കുകളുടെ പ്രകാശത്തേക്കാൾ വലുതാണ് ജീവിതത്തിന്റെ പ്രകാശം. വാക്കുകൾ തള്ളിമറിച്ചുകൊണ്ട് നമ്മൾ എത്ര ബിൽഡപ്പ് ചെയ്താലും അതിന് പരിമിതിയുണ്ട്, അത് നിലനിൽക്കില്ല. എന്നാൽ ജീവിതത്തെയാണ് ബിൽഡപ്പ് ചെയ്യുന്നതെങ്കിൽ അത് നിലനിൽക്കും. കേട്ടിട്ടില്ലേ, ചന്ദനത്തൈയാണെങ്കിൽ ഉരഞ്ഞാൽ മണം പൊങ്ങും, കണ്ടന്റ് ഉള്ളതേ നിലനിൽക്കൂ. മണ്ണിൽ ഉറച്ചു നിൽക്കാൻ അടിവേരുണ്ടെങ്കിലേ തീരൂ, മറന്നുപോകരുത്.

ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

കഴിഞ്ഞ നൂറ്റാണ്ടിലെ എന്നല്ല, വരും നൂറ്റാണ്ടുകളിലെ പോലും അതീവ ശ്രദ്ധേയനായ ഒരു തത്വശാസ്ത്രജ്ഞനായിരുന്നു ജിദ്ദു കൃഷ്ണമൂർത്തി. ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ആശയങ്ങളാണ് ജീവിതത്തെ തിരിച്ചറിയാൻ തന്നെ കെൽപ്പുള്ളവനാക്കിയതെന്ന് ബ്രൂസ്ലി തന്റെ ആത്മകഥയിൽ പറയുന്നു. വളരെ വിനയാനന്ദനായിരുന്നു. അത്രയും താഴ്മയോടെയാണ് അദ്ദേഹം ഒപ്പമുള്ളവരോട് സംസാരിക്കുമായിരുന്നത്. അദ്ദേഹം പറയുമായിരുന്നു, നോക്കൂ, ഞാൻ പറയുന്നതുകൊണ്ട് മാത്രം നിങ്ങളിത് മുഖവിലേക്ക് എടുക്കരുത്. എന്ത് കേട്ടാലും നിങ്ങൾ സ്വന്തം ബുദ്ധി കൊണ്ട് പരിശോധിച്ച് പരീക്ഷിച്ച് ബോധ്യമാകുന്നത് മാത്രം സ്വീകരിച്ചാൽ മതി. അത് ആ അറിവ് നിങ്ങൾ പ്രയോഗിക്കുമ്പോൾ അത് നിങ്ങളുടെ സ്വന്തമാണ്, സ്വന്തം വെളിച്ചമാണ്. ഞാൻ പറയുന്നതിനെയൊക്കെ അപ്രകാരമേ സ്വീകരിക്കാവൂ. എന്റെ ചിന്തയെ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാമോ? ഒരു കണ്ണാടി പോലെ, നിങ്ങളുടെ സ്വന്തം മുഖം നോക്കാൻ ഒരു കണ്ണാടി ഉപയോഗിക്കുന്നത് പോലെ, നിങ്ങളിലെ നിങ്ങളെ കാണാൻ, ആന്തരികതയെ കാണാൻ ഒരു കണ്ണാടി പോലെ, അങ്ങനെ വേണം നിങ്ങൾ എന്റെ ചിന്തയെ ഉപയോഗിക്കാൻ. മുഖം നോക്കിക്കഴിഞ്ഞാൽ കണ്ണാടിയെ മറക്കുന്നത് പോലെ എന്നെയും മറക്കുക. മുഖത്തുള്ള പൊട്ടും പൊടിയും ഒക്കെ എടുത്തു കളയാൻ നമ്മൾ കണ്ണാടി ഉപയോഗിക്കുന്നു. അതേത് കമ്പനിയുടേതാണെന്നോ എവിടെ ഉണ്ടാക്കിയതാണെന്നോ നമ്മൾ ഓർക്കാറേയില്ല. നോക്കുന്ന ആളിനെ അതേപോലെ പ്രതിഫലിപ്പിക്കുവാനാകുന്നുവെങ്കിൽ അത് ആരുണ്ടാക്കിയാലും നല്ല കണ്ണാടിയാണ്. അതുപോലെ മനുഷ്യജീവിതത്തിന്റെ സൂക്ഷ്മതലങ്ങളെ, പെരുമാറ്റത്തിന്റെയും ഭാവത്തിന്റെയും സങ്കീർണ തലങ്ങൾക്കിടയിൽ നിന്ന് യഥാർത്ഥ നമ്മളെ കാണിച്ചു തരുന്ന കണ്ണാടികളാണ് സുഹൃത്തുക്കൾ. കേട്ടിട്ടില്ലേ, ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട. പല പുസ്തകങ്ങളും മനുഷ്യന്റെ ആന്തരിക സത്യയെ കാണിച്ചു തരുന്ന കണ്ണാടികളാണ്. കണ്ണാടിയിൽ പൊടി പുരണ്ടാൽ, അതുടഞ്ഞു പോയാൽ കാഴ്ചകൾ മങ്ങുകയും മുറിഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ വികാരങ്ങളുടെ പൊടികൾ കൊണ്ട് മനസ്സിന്റെ കണ്ണാടിയും മൂടിപ്പോകാതെ നോക്കണം. അങ്ങനെ വന്നാൽ ശരിയായ പ്രതിബിംബങ്ങളെ കാട്ടാൻ കണ്ണാടിക്ക് കഴിയാതെ വരും. പൊടി മൂടാതെ നോക്കിയാൽ കണ്ണാടി നന്നായി പ്രതിബിംബിക്കും.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

കൊടിയില ചാർത്തുകളിലൂടെ മിന്നി മറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. അഞ്ചാമത് സെമികോൺ ഇന്ത്യ എക്സിബിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രണ്ട് ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലിദ്വീപിലേക്ക് തിരിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 എക്സിബിഷന്റെ അഞ്ചാം പതിപ്പ് മറ്റന്നാൾ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 3 ദിവസത്തെ പരിപാടിയിൽ 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും പങ്കെടുക്കും. 6 കൺട്രി പവലിയനുകൾ, 12 സംസ്ഥാന ഗവൺമെന്റ് പവലിയനുകൾ, 1 പ്രത്യേക സ്റ്റാർട്ടപ്പ് പവലിയൻ എന്നിവ എക്സിബിഷനിൽ ഉണ്ടായിരിക്കും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവർ സംയുക്തമായാണ് ഇന്ത്യയിലെ മുൻനിര സെമി കണ്ടക്ടർ കോൺഫറൻസും എക്സിബിഷനുമായ സെമികോൺ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും സഹകരണം, നവീകരണം, നിർമ്മാണം, നിക്ഷേപം, കഴിവ് വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രധാന പ്ലാറ്റ്ഫോമായി ഇത് പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമാണെന്ന് യുഎസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ വിശകലന വിദഗ്ധൻ. വിവിധ വീക്ഷണങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം ധാരണയും സമവായവും രൂപീകരിക്കുന്നതിൽ ഇന്ത്യയുടെ ശേഷിയാണ് ഉച്ചകോടിയിൽ അംഗീകരിച്ച പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് അറ്റ്ലാന്റിക് കൌൺസിലിലെ സൌത്ത് ഏഷ്യ സീനിയർ ഫെലോ ആയ മൈക്കൽ ഗുഗൽമാൻ വിലയിരുത്തി. ഇന്ത്യയുടെ നേതൃത്വത്തിൽ 2 ദിവസം നീണ്ടുനിന്ന ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വസതിയിൽ നടന്ന ഗണേശ ചതുർത്ഥി ആഘോഷത്തിൽ പങ്കെടുത്തു. ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട ഭക്തിയും ഊഷ്മളതയും ഒത്തൊരുമയുടെ ഭാവവും തികച്ചും സവിശേഷമാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. ഇന്നലെ വൈകിട്ട് 7:15 മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ മാലിദ്വീപിലേക്കാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ കലക്ടർ ഡോക്ടർ വിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പ്രമുഖ വ്യവസായികളുമായും നിക്ഷേപകരുമായും മലപ്പുറം ചേലേമ്പ്രയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളവും മലേഷ്യയും തമ്മിലെ സാമ്പത്തിക വ്യവസായ നിക്ഷേപ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, എം കെ രാഘവൻ എം പി എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേലേമ്പ്രയിലെ സ്വകാര്യ വെൽനസ് സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാനത്തിലെ വ്യവസായ വാണിജ്യ മേഖലയിൽ മലേഷ്യൻ നിക്ഷേപത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യവസായികളും മലേഷ്യയിൽ നിന്നുള്ള നിക്ഷേപകരും ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ നിക്ഷേപ സാധ്യതകൾ, പുതിയ സംരംഭങ്ങൾ, വ്യവസായ വികസനം, അടിസ്ഥാന സൌകര്യങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കോഴിക്കോട് ക്വാലാലംപൂർ മേഖലയിൽ മലേഷ്യ എയർലൈൻസ് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കണമെന്ന് എം കെ രാഘവൻ എം പി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. ഉന്നയിച്ച കാര്യങ്ങൾ വളരെ താൽപര്യപൂർവ്വം ശ്രദ്ധിച്ച മലേഷ്യൻ പ്രധാനമന്ത്രി ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് അറിയിച്ചതായി എം കെ രാഘവൻ പറഞ്ഞു. 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് കേന്ദ്ര ഗവൺമെന്റ് സൌജന്യമായി കാറുകൾ നൽകുമെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. ഈ വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും അവർ അറിയിച്ചു. രാജസ്ഥാനിൽ നഗര തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ BJP വൻ മുന്നേറ്റം. സംസ്ഥാനത്തുടനീളം 10,245 വാർഡുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിലാണ് BJP ഭൂരിപക്ഷം നേടിയത്. വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാൻ ജനതയെ അഭിനന്ദിച്ചു. പാർട്ടിയുടെ ഈ വിജയം അസത്യപ്രചാരണങ്ങൾക്ക് മേൽ സത്യം നേടിയ വിജയത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. 50,000-ത്തിലധികം ഭൂമി തരംമാറ്റ അപേക്ഷകൾക്കും പരിഹാരം കാണാനാകുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ നാദാപുരം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ ആണ് റവന്യൂ വകുപ്പ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അറിയിച്ചു. പൊതുജനങ്ങൾ വില്ലേജ് ഓഫീസുകളിൽ നേരിട്ടെത്തി അപേക്ഷ നൽകുന്ന കാലം മാറിയെന്നും വിരൽത്തുമ്പിൽ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന പൊൻചിറകുകൾ പദ്ധതിക്ക് ഇന്ന് തുടക്കം. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലം തൃക്കരിവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. വെള്ളിയാഴ്ച വരെയാണ് സമ്മേളനം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. സമ്മേളന ലോഗോ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രകാശനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ആഗോളതലത്തിൽ ജനാധിപത്യത്തിന്റെ അവസ്ഥ വിലയിരുത്തി ജനാധിപത്യ തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇതോടനുബന്ധിച്ച് വൈകിട്ട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ബഹുജന റാലി നടത്തും. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിക്കും. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ പാർട്ടിയുടെ മികച്ച പ്രവർത്തനത്തിനുതകുന്ന നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നതായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPIMന്റെ ബഹുജന റാലിയോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. ബീച്ച് ഭാഗത്തേക്ക് വൈകുന്നേരം 3 മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരിക്കും. ബഹുജനങ്ങളും ഡ്രൈവർമാരും ബദൽ പാതകൾ ഉപയോഗിച്ച് ഗതാഗത നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. 3 മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. പരമ്പരയിലെ 3-ാമത്തെ മത്സരം മറ്റന്നാൾ ഇതേ വേദിയിൽ നടക്കും. ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷോട്ട്ഗൺ മത്സരം ഇന്ന് ഇറ്റലിയിൽ ആരംഭിക്കും. 20-അംഗ ഇന്ത്യൻ ടീമിനെ ഏഷ്യൻ ട്രാപ്പ് ചാമ്പ്യൻ സബീറ ഹാരിസാണ് നയിക്കുന്നത്. പുരുഷ വനിതാ ട്രാപ്പ് സ്കീറ്റ്, മിക്സഡ് ഡ്രീം ട്രാപ്പ് എന്നിവയുൾപ്പെടെ 5 മെഡൽ ഇനങ്ങളിൽ ഇന്ത്യൻ ടീം മത്സരിക്കും. 30 ഫെഡറേഷനുകളിൽ നിന്നായി ആകെ 218 ഷൂട്ടർമാർ മത്സരിക്കും. ടൂർണമെന്റ് ശനിയാഴ്ച സമാപിക്കും. സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ ഗുസ്തി മത്സരത്തിൽ കണ്ണൂർ ചാമ്പ്യന്മാരായി. 131 പോയിന്റോടെയാണ് കണ്ണൂർ കിരീടം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ 20 സ്വർണവും 8 വെള്ളിയും 7 വെങ്കലവും നേടിയാണ് കണ്ണൂർ ഗുസ്തിയിൽ കിരീടം ചൂടിയത്. 17 സ്വർണവും 4 വെള്ളിയും 15 വെങ്കലവും നേടി 112 പോയിന്റോടെ തിരുവനന്തപുരം രണ്ടാം സ്ഥാനവും 4 സ്വർണവും 7 വെള്ളിയും 13 വെങ്കലവും നേടി 54 പോയിന്റോടെ പാലക്കാട് ജില്ല 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ന് സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തൈക്കോണ്ടോ മത്സരം മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലും ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഫെൻസിംഗ് മത്സരം തലശ്ശേരി ബാസ്കറ്റ്ബോൾ കോർട്ടിലും കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറിയിൽ ചെസ് മത്സരവും നടക്കും. 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും.
0: പോഷണമൂല്യമുള്ളതും ആരോഗ്യദായകവുമായ ഭക്ഷണം കുട്ടികളുടെ അവകാശമാണെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ പറഞ്ഞു. കണ്ണൂർ നാറാത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടങ്ങുന്ന സമൃദ്ധി പ്രഭാത ഭക്ഷണ പദ്ധതി കണ്ണാടിപ്പറമ്പ് ദേശസേവാ UP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ചില ജില്ലകളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ മുതിർന്ന വൈദികൻ കുന്നക്കുരുടി നാരകത്ത് വി.വി. ബഹനാൻ കോർഡ് എപ്പിസ്കോപ്പ നിര്യാതനായി. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 93-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സഭയുടെ അങ്കമാലി, കണ്ടനാട്, കോട്ടയം സെൻട്രൽ എന്നീ ഭദ്രാസനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കുന്നക്കുരുടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ സമാപന ശുശ്രൂഷയ്ക്ക് മലങ്കര സഭാ മേലധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യു സ്ത്രിദീര്യൻ, കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കന്നിമാസ പൂജകൾക്കായി ശബരിമല നട നാളെ വൈകിട്ട് 5 തുറക്കും. കന്നിമാസം 1 മറ്റന്നാൾ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നടയടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 5-ാമത് സെമികോൺ ഇന്ത്യ എക്സിബിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലിദ്വീപിലേക്ക് തിരിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി AP അനിൽകുമാർ. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. ഉറക്ക ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു. മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണ്ണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത. കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികോതി മലർച്ചൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നുതിങ്ങും പൂത്തുമ്പികൾ, വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നിലാവുദിച്ചതുപോലെ കൺതടങ്ങളിൽ തിളങ്ങി മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ. പ്രണയിനി നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ. ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ, അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത. പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ, എൻ്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് മലയാളത്തെയും അതിന്റെ രൂപീകരണത്തിൽ തമിഴിനുള്ള സ്വാധീനത്തെയും കുറിച്ച് കേൾക്കാം. മലയാളത്തിന്റെ വേരുകൾ തേടി യാത്ര ചെയ്താൽ നമ്മൾ എവിടെയാവും എത്തിച്ചേരുക? ഭാഷാശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ മലയാളം എന്ന ഭാഷയുടെ ഉത്ഭവം തമിഴ് ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽ നിന്നാണ്. അതായത് മലയാളം തമിഴിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വന്തമായ സ്വത്വം നേടിയ ഒരു ഭാഷയാണ്. ഈ വേർപിരിയൽ ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല, നൂറ്റാണ്ടുകൾ നീണ്ട സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങളുടെ ഫലമാണിത്. ഏകദേശം 8-ാം നൂറ്റാണ്ടോടുകൂടി കേരളത്തിലെ പ്രാചീന തമിഴ് തനതായ മാറ്റങ്ങളിലൂടെ മലയാളമായി രൂപാന്തരപ്പെട്ടു. എന്നാൽ തമിഴുമായുള്ള ആ ബന്ധം പൂർണ്ണമായും വേർപെട്ടില്ല. നമ്മുടെ ഭാഷയുടെ ഘടനയിലും വ്യാകരണത്തിലും ഏറ്റവും പ്രധാനമായി നമ്മുടെ സംസാര ഭാഷയിൽ പോലും ഇന്നും തമിഴിന്റെ സ്വാധീനം വ്യക്തമായി കാണാം. പല വാക്കുകളും നമ്മൾ ഇന്നും ഉപയോഗിക്കുന്നത് തമിഴ് പദങ്ങളുമായി വളരെയധികം സാമ്യമുള്ള രീതിയിലാണ്. ഉദാഹരണത്തിന്, അച്ഛൻ അമ്മ എന്നീ വാക്കുകൾക്ക് തമിഴിലെ അപ്പൻ അമ്മ എന്നീ വാക്കുകളുമായി അടുത്ത ബന്ധമുണ്ട്. കൈ കാൽ കണ്ണ് എന്നീ ശരീരഭാഗങ്ങളുടെ പേരുകൾ പോലും ദ്രാവിഡ ഭാഷാ കുടുംബത്തിന്റെ സ്വാധീനം കാണിക്കുന്നു. കഴിവ്, ഓട്ടം, അടുക്കള തുടങ്ങി മലയാളത്തിലെ പല പദങ്ങളും തമിഴിനോട് സാമ്യം പുലർത്തുന്നു. എന്തിന്, നമ്മുടെ സംഭാഷണങ്ങളിൽ വരുന്ന ഇല്ല, അല്ല എന്നീ പ്രയോഗങ്ങൾ പോലും ഈ ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നു. മലയാള സാഹിത്യത്തിന്റെ ആദ്യകാല ചരിത്രം പരിശോധിച്ചാൽ ഈ സ്വാധീനം കൂടുതൽ വ്യക്തമാകും. 12-ാം നൂറ്റാണ്ടിൽ ചീരാമൻ എഴുതിയ രാമചരിതം എന്ന കാവ്യം ദ്രാവിഡ വൃത്തത്തിൽ രചിച്ചതാണ്. ഇതിൽ ഒരുപാട് തമിഴ് വാക്കുകൾ കാണാൻ സാധിക്കും. 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ലീലാതിലകം എന്ന വ്യാകരണ ഗ്രന്ഥത്തിൽ മലയാളത്തെ കേരള ഭാഷ എന്നും അതിന്റെ ഉത്ഭവം തമിഴിൽ നിന്നാണെന്നും പറയുന്നുണ്ട്. തമിഴിൽ നിന്നും പിന്നീട് സംസ്കൃതത്തിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ട് ഈ രണ്ട് ഭാഷകളുടെയും സവിശേഷതകൾ ഉൾച്ചേർത്ത് മലയാളം എന്ന തനതായ ഭാഷ രൂപപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു കഥ പറയാം. ഒരു കാലത്ത് ഒരു നദി ഉണ്ടായിരുന്നു. ആ നദി ഒരു വലിയ തടാകത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. നദി ഒഴുകി മുന്നോട്ടു പോകുമ്പോൾ അതിന് സ്വന്തമായ രൂപം ലഭിച്ചു. പക്ഷേ ആ നദി എവിടെ നിന്നാണ് വന്നതെന്ന് അതിനൊരിക്കലും മറക്കാൻ കഴിയില്ല. ആ നദിക്ക് ശക്തിയും ജീവനും നൽകിയത് ആ തടാകമാണ്. നോക്കൂ, ഈ കഥയിലെ തടാകമെന്ന വാക്ക് തമിഴാണ്, നദി മലയാളമാണ്. തമിഴിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ടുകൊണ്ടാണ് മലയാളം വളർന്നതും വലുതായതും എന്ന് മറന്നുകൂടാ. ഒരുപാട് ഭാഷകൾ സംസാരിക്കാനും പഠിക്കാനും നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മാതൃഭാഷയെ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മുടെ ഭാഷയെ നമ്മൾക്ക് സ്നേഹിക്കാൻ സാധിക്കണം. നമ്മുടെ ഭാഷയെ നമ്മൾക്ക് സംരക്ഷിക്കാൻ സാധിക്കണം. ഓരോ മലയാളിയും ഇംഗ്ലീഷിനെ കാണേണ്ടത് ഒരു ഷൂസ് പോലെയാണ്. വീടിന് പുറത്തു പോകുമ്പോൾ ഷൂസ് ധരിക്കുന്നത് പോലെ ഇംഗ്ലീഷും ധരിക്കാം. പക്ഷേ വീടിനകത്ത് നിർബന്ധമായും മലയാളം തന്നെ സംസാരിക്കണം. നമ്മുടെ ഭാഷ നമ്മുടെ വീട് തന്നെയാകുന്നു. ശ്രേഷ്ഠ മലയാളം.

ഭജഗിതാവ് കുളിർന്ന ഒരു ശൈലകൂടത്തിൽ ഇനിയൊന്നു പാടുവാൻ നീ വരും ശാരികേ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു ലാസ്യമായി സൗന്ദര്യലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി. മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർ സ്പർശം.

പ്രഭാതരശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെ പോലെ ഹൃദ്യമായ വാക്കുകൾ. വസന്തം കളം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ബൗദ്ധികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

വല്ലായ്മയാർന്ന നിന്നിൽപ്പും ആ മൗനവും തുള്ളികളായി ഞടർന്ന നിൻ ദുഃഖവും എന്റെ ഈ കൈത്തണ്ടിൽ നീ വന്നു ബന്ധിച്ച ചെഞ്ചുവ

നീരിൻ ചുടർവട്ടം എന്റെ ബോധത്തിലേക്ക് എറ്റിത്തെറിപ്പിച്ചു മിണ്ടാതെ പയ്യെ പടികൾ ഇറങ്ങുന്ന നിൻ മൗനമെൻ മനസ്സന്ധികൾ തോറുമേ തട്ടിത്തകരും സ്ഫടിക പാത്രം പോലെ പൊട്ടിച്ചിതറുന്നു നിൻ പെങ്ങളാണിവൾ എന്റെ കൂടപ്പിറപ്പോ നീ ഒരേ രക്തം എങ്കിൽ നിൻ ദുഃഖങ്ങൾ മാനാപമാനങ്ങൾ എന്റേതുമാണെന്ന നേരിൻ ചുടർവെട്ടം എന്റെ ബോധത്തിലേക്കെറ്റിത്തെറിപ്പിച്ചു മിണ്ടാതെ പയ്യെ പടികൾ ഇറങ്ങുന്ന നിൻ മൗനം എൻ മനസ്സന്ധികൾ തോറുമേ തട്ടിത്തകരും സ്ഫടിക പാത്രം പോലെ പൊട്ടിച്ചിതറുന്നു.

0: രോഷവും നഷ്ടബോധങ്ങളും ദിക്കറ്റുഴറുന്ന നിസ്സഹായത്വവും ഒക്കെ ഓരോരോ തിരയായി വന്ന് എന്റെ ഹൃത്തിലലയ്ക്കുന്നു നിൻ പെങ്ങളാണിവൾ. ദുഃഖവും രോഷവും നഷ്ടബോധങ്ങളും ദിക്കറ്റുഴറുന്ന നിസ്സഹായത്വവും ഒക്കെ ഓരോരോ തിരയായി വന്ന് എന്റെ ഹൃത്തിലലയ്ക്കുന്നു നിൻ പെങ്ങളാണിവൾ. പൊട്ടിത്തെറിക്കുന്ന പാചകവാതക കുറ്റിയിലെ പാമ്പു തീതുപ്പി നേർക്കവേ കത്തിയെരിഞ്ഞു വെറുമൊരു വാർത്തയായി കെട്ടടങ്ങുന്നവൾ. പൊട്ടിത്തെറിക്കുന്ന പാചകവാതക കുറ്റിയിലെ പാമ്പു തീതുപ്പി നേർക്കവേ കത്തിയെരിഞ്ഞു വെറുമൊരു വാർത്തയായി കെട്ടടങ്ങുന്നവൾ. യാത്രയ്ക്കിടയിലായി ആരാന്റെ ദാഹം ശമിപ്പിക്കുവാൻ ചുടുചായ പകർന്നിട്ടെറിഞ്ഞുടയ്ക്കാൻ മാത്രമാരോ മെനഞ്ഞ മൺപാത്രമാകുന്നവൾ. ആരാന്റെ ദാഹം ശമിപ്പിക്കുവാൻ ചുടുചായ പകർന്നിട്ടെറിഞ്ഞുടയ്ക്കാൻ മാത്രം ആരോ മെനഞ്ഞ മൺപാത്രമാകുന്നവൾ. മറ്റൊരു വീട്ടിനകത്തളത്തിൽ ജന്മമൽപാൽപമായി നീറ്റുമേതോ ചിതയിൽ ഒരായുസ്സുകൊണ്ടേ സതിയനുഷ്ഠിക്കുമ്പോൾ താഴെപ്പിറന്ന കിടാങ്ങൾക്കൊരമ്മയായി വാഴ്വിന്റെ അറ്റം വരെ ചുമടേറ്റുമ്പോൾ കൈവരും നേട്ടത്തിനായി മേലാളന്നു കൈക്കൂലിയായിട്ടെറിയപ്പെടുന്നവൾ. മെയ്യഴകിന്റെ ദുരന്തം വരിപ്പവൾ നെഞ്ഞിൽ മുലപ്പാൽ നിറഞ്ഞു വിങ്ങുമ്പോഴും കുഞ്ഞിനെ എങ്ങോ കിടത്തി പലർക്കുള്ള കഞ്ഞിക്കു വേണ്ടി മടച്ചു വീഴുന്നവൾ. സ്വപ്നങ്ങളെ സ്വന്തമിഷ്ടങ്ങളെ ബലിദർഭകളായി അശ്രുനീരോടെ വീഴ്ത്തുമ്പോൾ പാപികളാൽ കല്ലെറിയപ്പെടുന്നവൾ. ശാപം വെറുമൊരു കല്ലാക്കി മാറ്റിയോൾ പൂവായി വിരിഞ്ഞു പുഴുതിന്നു തീർത്തവൾ. പൂജാമുറിയിലിരുത്തിയ ദേവിയായി ജീവപര്യന്തം വിധിക്കപ്പെടുന്നവൾ. പൂജാമുറിയിലിരുത്തിയ ദേവിയായി ജീവപര്യന്തം വിധിക്കപ്പെടുന്നവൾ. തന്മക്കൾ തങ്ങളിൽ കൊന്നു കളിപ്പതിൽ തൻ മനം നീറി പുകഞ്ഞു കത്തുന്നവൾ. ചന്ദനം പോലെ അരഞ്ഞ് അഖിൽ പോൽ പുകഞ്ഞ് എന്നു മന്യർക്കായി സുഖഗന്ധമാകുമ്പോൾ ചന്ദനം പോലെയരഞ്ഞ് അഖിൽ പോൽ പുകഞ്ഞ് എന്നു മന്യർക്കായി സുഖഗന്ധമാകുമ്പോൾ വന്യമാം നീതി വരേണ്യമാം നീതി രാജന്യമാം നീതിയും അമ്പെയ്തു വീഴ്ത്തുവോൾ രക്ഷിക്കുവാൻ കടപ്പെട്ടവനിൽ നിന്നും ഇക്ഷിതിഗർഭത്തിൽ രക്ഷ തേടുന്നവൾ. രക്ഷിക്കുവാൻ കടപ്പെട്ടവനിൽ നിന്നും ഇക്ഷിതിഗർഭത്തിൽ രക്ഷ നേടുന്നവൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ ഇക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലദ്വീപിലേക്ക് തിരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. 6 രാജ്യങ്ങളുടെ പവലിയനുകൾ, 12 സംസ്ഥാന സർക്കാരുകളുടെ പവലിയനുകൾ, സ്റ്റാർട്ടപ്പുകൾക്കായി മാത്രമുള്ള ഒരു പ്രത്യേക പവലിയൻ എന്നിവ ഈ പ്രദർശനത്തിലുണ്ടാകും. ഇന്ത്യ അർദ്ധചാലക ദൌത്യം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ അർദ്ധചാലക സമ്മേളനവും പ്രദർശനവുമാണ് സെമികോൺ ഇന്ത്യ. ആഗോള അർദ്ധചാലക ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കാനും സഹകരണം, നവീകരണം, ഉൽപാദനം, നിക്ഷേപം, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന വേദിയായി ഇത് പ്രവർത്തിക്കുന്നു. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ ചാർജുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. വ്യക്തികൾ തമ്മിലുള്ള എല്ലാ UPI ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും വ്യാപാരികളിൽ നിന്ന് പൊതുവായ മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കില്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു. ജഡ്ജിമാർക്കെതിരെയുള്ള പരാതികൾ പരിഹരിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സംവിധാനം ശക്തവും കൃത്യതയുള്ളതുമാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ നടന്ന 6-ാമത് റാം ജെത്മലാനി സ്മാരക പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഒരു ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്നും അതേസമയം നീതിന്യായ വ്യവസ്ഥയിൽ തുടർച്ചയായ പരിഷ്കാരങ്ങളും കൂടുതൽ സുതാര്യതയും അനിവാര്യമാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ ഇക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള മഹാത്മാമന്ദിറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് സമ്മേളനം സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ പരിപാടിയിൽ 65-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2,000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ വിജയകരമായി ആതിഥേയത്വം വഹിച്ചെന്ന് US ആസ്ഥാനമായുള്ള നിരീക്ഷകൻ. വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ സമവായം രൂപപ്പെടുത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെ ന്യൂഡൽഹി പ്രഖ്യാപനം പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അറ്റ്ലാന്റിക് കൌൺസിലിലെ സൌത്ത് ഏഷ്യ വിഭാഗം സീനിയർ ഫെലോ ആയ മൈക്കൽ കുഗൽമാൻ പറഞ്ഞു. വിവിധ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ശേഷിയെയും ബ്രിക്സ് കൂട്ടായ്മയോടുള്ള വർദ്ധിച്ചുവരുന്ന താൽപര്യത്തെയുമാണ് ഈ പ്രഖ്യാപനം അടയാളപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 2 ദിവസത്തെ ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. എല്ലാതരം ഭീകരവാദ പ്രവർത്തനങ്ങളും കുറ്റകരമാണെന്ന പൊതുനിലപാടാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ പഹൽഗാം ആക്രമണത്തെ അപലപിച്ച ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി.
1: The BRICS was very clear that any act of terrorism is criminal, and they in fact explicitly recognized Pahalgam attack. They condemned terrorism in all its forms and manifestations, including cross-border terrorism, and emphasized the zero tolerance for terrorism, rejected double standards in countering it.
0: ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി, വിഷൻ, മഹാസാഗർ, ഇന്തോ പസഫിക് മേഖലയോടുള്ള സമീപനം എന്നിവയിലെ പ്രധാന പങ്കാളിത്ത രാജ്യമാണ് വിയറ്റ്നാമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ വിയറ്റ്നാം സംയുക്ത കമ്മീഷന്റെ 19-ാമത് സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വിയറ്റ്നാം വിദേശകാര്യമന്ത്രി ലേ ഹോവായ് ട്രംഗുമായുള്ള ശ്രീ ജയശങ്കറിന്റെ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി അവലോകനം ചെയ്തു. നയതന്ത്ര ബന്ധത്തിന്റെ 55-ാം വാർഷികം പ്രമാണിച്ച് അടുത്ത വർഷം ഇന്ത്യ വിയറ്റ്നാം നാം സൗഹൃദ വർഷമായി ആചരിക്കാനും തീരുമാനിച്ചു. രാജസ്ഥാനിലെ നഗര തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി. സത്യത്തിന്റെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയപാത ഹെൽപ്പ് ലൈൻ നമ്പറായ 1033 സേവനങ്ങൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ച് NHAI. യാത്രക്കാർക്ക് വേഗത്തിൽ സഹായം ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 1033 വിളിക്കുന്നവരുടെ ലൊക്കേഷൻ, ഭാഷ എന്നിവ മനസ്സിലാക്കി കൃത്യമായ സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മടങ്ങി. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ ബിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് ഊഷ്മളമായ യാത്രയയപ്പ് നൽകിയത്. വൈകിട്ട് 7:15 മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ മാലദ്വീപ് സന്ദർശനത്തിനായാണ് യാത്ര തിരിച്ചത്. വനാതിർത്തി പ്രദേശങ്ങളിൽ കർഷകർ നേരിടുന്ന രൂക്ഷമായ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായുള്ള കർഷക സംഘടനാ പ്രതിനിധികളുടെ 2ാം ഘട്ട യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വിവിധ കർഷക സംഘടനകളുടെ പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കാളികളാകും. കേന്ദ്ര സർക്കാരിന്റെ PM റാഹത്ത് പദ്ധതി കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ട പരിശീലനം നൽകി. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് സൌജന്യമായി അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തുന്നതാണ് PM റാഹത്ത് പദ്ധതി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ഏത് റോഡിൽ വെച്ചും അപകടത്തിൽപ്പെടുന്നവർക്ക് 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ സൌജന്യമായി ലഭ്യമാക്കുന്നതാണ് PM റാഹത്ത് പദ്ധതി. പണമില്ല എന്നതിന്റെ പേരിൽ റോഡ് അപകടത്തിൽപ്പെടുന്ന ഒരാൾക്കും അടിയന്തര ചികിത്സ നിഷേധിക്കപ്പെടരുതെന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളവയ്ക്ക് സഹായം ലഭിക്കും. പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സാ സൌകര്യം ലഭിക്കുക. പരിശീലന പരിപാടി ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആശുപത്രി പ്രതിനിധികൾ എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ലോകമെമ്പാടും ജനാധിപത്യ വ്യവസ്ഥയുടെ സ്ഥിതി വിലയിരുത്തുന്നതിനും അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഓരോ ശബ്ദവും പരിഗണിക്കപ്പെടുമ്പോൾ ജനാധിപത്യം പുലരുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ സൌജന്യമായി കാർ നൽകുമെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ AI നിർമ്മിതമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ സീനിയർ വൈദികൻ കുന്നക്കുരുടി നാരകത്ത് റെവറന്റ് VV ബഹനാൻ കോർ എപ്പിസ്കോപ്പ നിര്യാതനായി. 93 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. അന്തരിച്ച നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മാനേജറായിരുന്ന ദിശ സാലിയന്റെ മരണത്തിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. 2020 ജൂൺ 8 കെട്ടിടത്തിന്റെ 12ാം നിലയിൽ നിന്ന് വീണാണ് ദിശ സാലിയൻ മരിച്ചത്. ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. സെമിക്കോൺ ഇന്ത്യ 2026 5ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ ഇക്കോണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലദ്വീപിലേക്ക് തിരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക്.
4: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഓരോ മനുഷ്യനും ഒരേ സമയം പല ലോകങ്ങളിൽ ജീവിക്കുന്നുണ്ട്. മറ്റുള്ളവർ കാണുന്ന ഒരു ലോകം, ഏറ്റവും അടുത്തവർക്ക് മാത്രം പരിചിതമായ മറ്റൊരു ലോകം, പിന്നെ ആരും പൂർണ്ണമായി അറിയാത്ത ഒരു മൂന്നാമത്തെ ലോകം. ആദ്യത്തേത് പൊതുജീവിതം, രണ്ടാമത്തേത് സ്വകാര്യ ജീവിതം, മൂന്നാമത്തേത് രഹസ്യ ജീവിതം. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ആഴമേറിയതും സങ്കീർണവുമായ ഭാഗം പലപ്പോഴും ഈ മൂന്നാമത്തെ ലോകത്തായിരിക്കും. അവിടെ മറ്റുള്ളവരുടെ കണ്ണുകൾ എത്താറില്ല. ചിലപ്പോൾ സ്വന്തം ഏറ്റവും അടുത്ത മനുഷ്യർക്ക് പോലും അതിന്റെ വാതിൽ തുറന്നു കൊടുക്കാറില്ല. ഇവിടെ രഹസ്യ ജീവിതം എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങളെയോ തെറ്റുകളെയോ മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിക്കുന്ന ജീവിതത്തെയോ അല്ല. ഒരു മനുഷ്യൻ സ്വന്തം മനസ്സിന്റെ ആഴങ്ങളിൽ മാത്രം സൂക്ഷിക്കുന്ന ചിന്തകൾ, ആഗ്രഹങ്ങൾ, ഭയങ്ങൾ, ഓർമ്മകൾ, സ്വപ്നങ്ങൾ, കുറ്റബോധങ്ങൾ, പൂർത്തിയാകാതെ പോയ ആഗ്രഹങ്ങൾ, പറയാൻ കഴിയാതെ പോയ വാക്കുകൾ, ചിലപ്പോൾ സ്വയം പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത വികാരങ്ങൾ, ഇവയെല്ലാം ചേർന്നുണ്ടാകുന്ന ആന്തരിക ലോകത്തെയാണ് ഇവിടെ രഹസ്യ ജീവിതം എന്ന് വിളിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരാളുടെ ജീവിതം എത്ര പരിചിതമായി തോന്നിയാലും അതിന്റെ ഉള്ളിൽ മറ്റാർക്കും കാണാനാകാത്ത ഒരു ഭൂഖണ്ഡം അവശേഷിച്ചേക്കാം. നമ്മൾ ഒരാളെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ കാണുന്നത് അയാളുടെ ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഓഫീസിൽ കാണുന്ന ഒരാൾ ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥനായിരിക്കാം. വീട്ടിലായാൽ സ്നേഹമുള്ള ഭർത്താവോ ഭാര്യയോ അച്ഛനോ അമ്മയോ ആയിരിക്കാം. സുഹൃത്തുക്കളുടെ ഇടയിൽ തമാശ പറയുന്ന, എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരാളായിരിക്കാം. എന്നാൽ അതേ മനുഷ്യൻ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മറ്റാരോടും പറയാത്ത ഒരു ദുഃഖവുമായി ജീവിക്കുന്നുണ്ടാകാം. എല്ലാവരും വിജയിയായി കാണുന്ന ഒരാൾ തന്റെ പരാജയങ്ങളെക്കുറിച്ച് ഉള്ളിൽ കരയുന്നുണ്ടാകാം. ധൈര്യശാലിയായി തോന്നുന്ന ഒരാളുടെ ഉള്ളിൽ വലിയൊരു ഭയം ഒളിച്ചിരിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ മനുഷ്യനെ പുറമേ കാണുന്ന രൂപം മാത്രം ഉപയോഗിച്ച് മനസ്സിലാക്കുക എളുപ്പമല്ല. ഇതിന് മനഃശാസ്ത്രപരമായ ഒരു പ്രധാന കാരണം മനുഷ്യന്റെ സ്വയം പ്രകടനവും സ്വകാര്യതയും തമ്മിലുള്ള വ്യത്യാസമാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാം നമ്മെ മറ്റുള്ളവർക്കൊരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുന്നു. ഏത് സാഹചര്യത്തിൽ എന്തു പറയണം, എത്ര പറയണം, ആരുടെ മുന്നിൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നു. കുടുംബത്തിൽ ഒരു രീതിയിലും ജോലിസ്ഥലത്ത് മറ്റൊരു രീതിയിലും സുഹൃത്തുക്കളുടെ ഇടയിൽ മറ്റൊരു രീതിയിലും പെരുമാറുന്നത് അതുകൊണ്ടാണ്. ഇത് കപടതയാണെന്ന് നിർബന്ധമില്ല. സാമൂഹിക ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗമാണത്. എന്നാൽ ഈ വ്യത്യസ്ത വേഷങ്ങൾക്കപ്പുറം ആരോടും അഭിനയിക്കേണ്ടതില്ലാത്ത ഒരു ആന്തരിക ഇടം ഓരോ മനുഷ്യനും ആവശ്യമാണ്. മനുഷ്യന്റെ രഹസ്യ ജീവിതത്തെ മനസ്സിലാക്കാൻ സ്വകാര്യതയുടെ അവകാശം എന്ന ആശയവും വളരെ പ്രധാനമാണ്. ഒരാൾ തന്റെ എല്ലാ ചിന്തകളും വികാരങ്ങളും മറ്റൊരാളോട് തുറന്നു പറയണം എന്നില്ല. അതിനുള്ള അവകാശം അയാൾക്കുണ്ട്. സ്നേഹബന്ധത്തിലാണെങ്കിലും വിവാഹബന്ധത്തിലാണെങ്കിലും സൗഹൃദത്തിലാണെങ്കിലും ഒരാൾക്ക് സ്വന്തം മനസ്സിൽ ഒരു സ്വകാര്യ ഇടം സൂക്ഷിക്കാൻ കഴിയും.

അടുപ്പം എന്നത് ഒരാളുടെ എല്ലാ രഹസ്യങ്ങളും കൈവശപ്പെടുത്താനുള്ള അവകാശമല്ല, മറിച്ച് മറ്റൊരാളുടെ സ്വകാര്യതയെ മാനിക്കാനുള്ള ശേഷിയാണ് യഥാർത്ഥ അടുപ്പത്തിന്റെ അടയാളം. ഇവിടെയാണ് വിശ്വാസം എന്നത് നിർണായകമാകുന്നത്. മനുഷ്യന്റെ രഹസ്യ ലോകത്തേക്ക് പ്രവേശിക്കാൻ ചോദ്യങ്ങൾ മാത്രം മതിയാകില്ല, വിശ്വാസം വേണം, സുരക്ഷിതത്വ ബോധം വേണം, വിധിക്കപ്പെടില്ലെന്ന് ഉറപ്പ് വേണം. അതിനുമപ്പുറം ആ വ്യക്തിയുടെ സമ്മതം വേണം. ചില കാര്യങ്ങൾ ഒരാൾ മറ്റൊരാളോട് പറയുന്നത് വർഷങ്ങളെടുത്തായിരിക്കാം. ചില ഓർമ്മകൾ തുറന്നു പറയാൻ ഒരാൾക്ക് വലിയ ധൈര്യം ആവശ്യമായിരിക്കാം. ചില വേദനകൾക്ക് വാക്കുകൾ കണ്ടെത്താൻ തന്നെ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരാളുടെ നിശബ്ദതയെ എല്ലായ്പ്പോഴും മറച്ചുവെക്കലായി കാണാനാവില്ല. ചിലപ്പോൾ നിശബ്ദത തന്നെ ഒരു സംരക്ഷണ സംവിധാനമാണ്. മനുഷ്യന്റെ രഹസ്യ ജീവിതത്തിൽ ഓർമ്മകൾക്ക് വലിയ സ്ഥാനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഒരേ ശക്തിയോടെ ഓർമ്മയിൽ നിലനിൽക്കില്ല. ചില അനുഭവങ്ങൾ കാലം കടന്നുപോയാലും മനസ്സിൽ അതേ തീവ്രതയോടെ തുടരുന്നു. ബാല്യത്തിലെ ഒരു വാക്ക്, ഒരാളുടെ വേർപാട്, ലഭിക്കാതെ പോയ ഒരു സ്നേഹം, നഷ്ടപ്പെട്ട ഒരവസരം, ഒരിക്കലും പറയാൻ കഴിയാതെ പോയ ഒരു ക്ഷമാപണം, ഇവയെല്ലാം ഒരാളുടെ ഉള്ളിൽ വർഷങ്ങളോളം ജീവിച്ചേക്കാം. പുറത്തുള്ള ജീവിതം മുന്നോട്ടു പോയാലും ഉള്ളിലെ ചില മുറികൾ പഴയ കാലത്ത് തന്നെ നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളും രഹസ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാവരും സ്വന്തം ആഗ്രഹങ്ങൾ തുറന്നു പറയുന്നില്ല. ചില ആഗ്രഹങ്ങൾ സമൂഹം അംഗീകരിക്കില്ലെന്ന് തോന്നാം. ചിലത് കുടുംബം മനസ്സിലാക്കില്ലെന്ന ഭയമുണ്ടാകാം. ചിലത് പ്രായോഗികമല്ലെന്ന് കരുതി മനുഷ്യൻ തന്നെ അടിച്ചമർത്താം. അങ്ങനെ പുറത്തു പറയാതെ പോയ ആഗ്രഹങ്ങൾ മനസ്സിന്റെ ഒരു കോണിൽ തുടരാം. ജീവിതത്തിൽ പിന്നീട് ലഭിക്കുന്ന ചില അവസരങ്ങളോടുള്ള അമിതമായ ആകർഷണത്തിനും ചില തീരുമാനങ്ങൾക്കുമെല്ലാം ഈ മറഞ്ഞുകിടക്കുന്ന ആഗ്രഹങ്ങൾ സ്വാധീനം ചെലുത്താം. ഭയങ്ങളും ഈ രഹസ്യലോകത്തിന്റെ പ്രധാന ഭാഗമാണ്. സാമ്പത്തികമായി സുരക്ഷിതനായ ഒരാൾക്ക് ഭാവിയെക്കുറിച്ച് വലിയ ഭയമുണ്ടാകാം. എല്ലാവരുടെയും മുന്നിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന ഒരാൾക്ക് പരാജയപ്പെടുമോ എന്ന ഭയമുള്ളിലുണ്ടാകാം. സ്നേഹബന്ധത്തിൽ കഴിയുന്ന ഒരാൾക്ക് ഉപേക്ഷിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ടാകാം. ആരോഗ്യവാനായ ഒരാൾക്ക് രോഗത്തെക്കുറിച്ചുള്ള അമിതമായ പേടിയുണ്ടാകാം. ഈ ഭയങ്ങൾ പലപ്പോഴും പുറം ലോകത്തിന് കാണാനാവില്ല. കാരണം മനുഷ്യൻ തന്റെ ദൗർബല്യങ്ങൾ എല്ലായ്പ്പോഴും പ്രകടിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഇത്തരം മറഞ്ഞ വികാരങ്ങൾ മനുഷ്യന്റെ പെരുമാറ്റത്തെയും സ്വാധീനിക്കാം. ഒരാൾ എന്തുകൊണ്ടാണ് ചില ബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ചില വിമർശനങ്ങൾ മറ്റുള്ളവരെക്കാൾ അയാളെ കൂടുതൽ വേദനിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ചില സാഹചര്യങ്ങളിൽ അയാൾ അമിതമായി പ്രതികരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക വ്യക്തിയോടോ സ്ഥലത്തോടോ ഓർമ്മയോടോ അയാൾക്ക് അസാധാരണമായ അടുപ്പമോ വിരോധമോ തോന്നുന്നത്? പലപ്പോഴും ഇത്തരം പെരുമാറ്റങ്ങളുടെ പിന്നിൽ ആ വ്യക്തിയുടെ ആന്തരിക ചരിത്രമുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ മനസ്സിലാക്കുക എന്നത് അയാൾ ഇപ്പോൾ എങ്ങനെ പെരുമാറുന്നു എന്ന് മാത്രം നോക്കുക എന്നല്ല, അയാൾ എന്താണ് അനുഭവിച്ചിട്ടുള്ളത്, എന്താണ് നഷ്ടപ്പെട്ടത്, എന്താണ് ഭയപ്പെടുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് പറയാൻ കഴിയാതെ പോയത് എന്നൊക്കെയും മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ പെരുമാറ്റം പലപ്പോഴും കാണാവുന്ന ഒരു മഞ്ഞുമലയുടെ മുകൾ ഭാഗം മാത്രമാണ്. അതിനടിയിൽ വലിയൊരു മാനസിക ചരിത്രം കിടക്കുന്നുണ്ടാകാം. എന്നാൽ മറ്റൊരാളുടെ രഹസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം അപകടകരമായ ഒന്നുകൂടിയാണ്.

കൗതുകത്തിന്റെ പേരിൽ ഒരാളുടെ സ്വകാര്യത ലംഘിക്കാം, സ്നേഹത്തിന്റെ പേരിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കാം, അടുപ്പത്തിന്റെ പേരിൽ എല്ലാ ചിന്തകളും അറിയാനുള്ള അവകാശം തനിക്കുണ്ടെന്ന് ഒരാൾ കരുതാം. അത് ആരോഗ്യകരമായ ബന്ധത്തിന്റെ ലക്ഷണമല്ല. അടുപ്പവും അവകാശവാദവും ഒരേ കാര്യമല്ല. ഒരാൾ നമ്മോടെല്ലാം പറയുന്നില്ല എന്നതുകൊണ്ട് അയാൾ നമ്മെ സ്നേഹിക്കുന്നില്ല എന്നർത്ഥമില്ല. ഒരാൾക്ക് സ്വന്തം ഉള്ളിൽ ഒരു സ്വകാര്യ ഇടം ആവശ്യമുണ്ടാകുന്നത് ബന്ധത്തിലെ അകലമല്ല, പലപ്പോഴും അത് ആരോഗ്യകരമായ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. ഇവിടെയാണ് മനഃശാസ്ത്രത്തിലെ അതിരുകൾ എന്ന ആശയം പ്രസക്തമാകുന്നത്. ആരോഗ്യകരമായ ബന്ധങ്ങളിൽ വ്യക്തികൾക്ക് സ്വന്തം വികാരങ്ങൾക്കും ചിന്തകൾക്കും സമയത്തിനും സ്വകാര്യതയ്ക്കും അതിരുകൾ ഉണ്ടായിരിക്കും. മറ്റൊരാളുടെ അതിരുകളെ ബഹുമാനിക്കാൻ കഴിയുന്നത് മാനസിക പക്വതയുടെ അടയാളമാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാം എന്നോട് പറയണം എന്ന ആവശ്യം സ്നേഹത്തെക്കാൾ നിയന്ത്രണത്തിന്റെ രൂപമായേക്കാം. അതേസമയം നിനക്ക് പറയാൻ തോന്നുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന സമീപനം സുരക്ഷിതത്വം സൃഷ്ടിക്കുന്നു. ചിലപ്പോൾ ഒരാളുടെ രഹസ്യ ജീവിതം മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ പതുക്കെ തുറക്കപ്പെടും. ഒരു സുഹൃത്തിന്റെ മുന്നിൽ വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന ഒരു വേദന ഒരാൾ പങ്കുവച്ചേക്കാം. ഒരു കൗൺസിലറുടെ മുന്നിൽ ഒരിക്കലും ആരോടും പറയാത്ത അനുഭവം ഒരാൾ തുറന്നു പറഞ്ഞേക്കാം. സ്നേഹബന്ധത്തിൽ ഒരാൾ തന്റെ ഏറ്റവും വലിയ ഭയം പങ്കുവച്ചേക്കാം. അത്തരം നിമിഷങ്ങളിൽ കേൾക്കാനുള്ള കഴിവാണ് സംസാരിക്കാനുള്ള കഴിവിനേക്കാൾ പ്രധാനപ്പെട്ടത്. ഉടൻ ഉപദേശം നൽകാതെ, വിധിക്കാതെ, താരതമ്യം ചെയ്യാതെ, പരിഹസിക്കാതെ കേൾക്കുക, അതാണ് മറ്റൊരാളുടെ ഉള്ളറയിലേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ വഴി. അതേസമയം രഹസ്യ ജീവിതം എല്ലായ്പ്പോഴും വേദനകളുടെ സംഭരണശാലയല്ല. അവിടെ സന്തോഷങ്ങളും ഉണ്ടാകും. ആരോടും പറയാത്തൊരു സ്വപ്നം, ഒരിക്കൽ സ്വന്തമാക്കണമെന്ന ആഗ്രഹം, ഒറ്റയ്ക്ക് കേൾക്കുന്നൊരു പാട്ട്, പഴയൊരു പ്രണയത്തിന്റെ ഓർമ്മ, ഒരു പുസ്തകത്തോടുള്ള അസാധാരണമായ അടുപ്പം, മറ്റാർക്കും മനസ്സിലാകാത്ത ഒരു ചെറിയ സന്തോഷം, ഇവയും ഈ ലോകത്തിന്റെ ഭാഗമാണ്. മനുഷ്യൻ സമൂഹത്തിന്റെ അംഗം മാത്രമല്ല, സ്വന്തം മനസ്സിനുള്ളിൽ മാത്രം അനുഭവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഡിജിറ്റൽ കാലം ഈ രഹസ്യ ജീവിതത്തിന്റെ സ്വഭാവത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരാൾ തന്റെ ജീവിതത്തിന്റെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. സന്തോഷകരമായ ചിത്രങ്ങളും വിജയങ്ങളും ആഘോഷങ്ങളും പുറത്തു വരുമ്പോൾ ഭയങ്ങളും പരാജയങ്ങളും ഏകാന്തതയും പലപ്പോഴും മറഞ്ഞു കിടക്കും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ അയാളുടെ യഥാർത്ഥ ജീവിതമായി വായിക്കുന്നത് തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കാം. ഡിജിറ്റൽ സ്വത്വം പലപ്പോഴും യഥാർത്ഥ സ്വത്വത്തിന്റെ ഒരു എഡിറ്റ് ചെയ്ത പതിപ്പാണ്. ഇതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് നാം നടത്തുന്ന വിധികൾ പലപ്പോഴും അപൂർണമാകുന്നത്. ഒരാളെ കണ്ടിട്ട് അയാൾ വളരെ സന്തോഷവാനാണ്, അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല, അയാൾക്ക് ആരെയും ആവശ്യമില്ല, അവൾ വളരെ ശക്തയാണ് എന്നൊക്കെ നാം തീരുമാനിച്ചേക്കാം. എന്നാൽ നമുക്ക് കാണാനാകാത്തൊരു ജീവിതം അയാളുടെ ഉള്ളിൽ നടക്കുന്നുണ്ടാകാം. പുറമേ ശാന്തമായൊരു മുഖത്തിന് പിന്നിൽ വലിയൊരു പോരാട്ടം നടക്കാം. പുറമേ പരാജയപ്പെട്ട ഒരാളുടെ ഉള്ളിൽ വലിയൊരു പ്രതീക്ഷ വളരുന്നുണ്ടാകാം. അതിനാൽ സഹാനുഭൂതി എന്നത് മറ്റൊരാളുടെ വേദന ഊഹിക്കുക മാത്രമല്ല, നമുക്കറിയാത്ത ഒരു ജീവിതം അയാളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാമെന്ന് അംഗീകരിക്കുകയുമാണ്. നിനക്കെന്താണ് പ്രശ്നം എന്ന ചോദ്യത്തെക്കാൾ ചിലപ്പോൾ നിനക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കേൾക്കാം എന്ന വാക്കാണ് കൂടുതൽ സഹായകരം. കാരണം ഒരാളുടെ രഹസ്യ ലോകത്തിന്റെ വാതിൽ ബലമായി തുറക്കാനാവില്ല, അത് തുറക്കപ്പെടണം. ഒടുവിൽ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ മറ്റുള്ളവർക്ക് പൂർണ്ണമായി എത്തിപ്പെടാനാവാത്ത ഒരു പ്രദേശമുണ്ടാകും. സ്നേഹമുള്ളവർക്ക് പോലും അതിന്റെ ഓരോ മുറിയും പരിചിതമാകണമെന്നില്ല. ഏറ്റവും അടുത്ത ബന്ധങ്ങൾക്ക് പോലും അതിന്റെ എല്ലാ വാതിലുകളുടെയും താക്കോൽ ലഭിക്കണമെന്നില്ല. അതിൽ തെറ്റില്ല. സ്വകാര്യമായ ഒരു ആന്തരിക ലോകം ഉണ്ടായിരിക്കുക മനുഷ്യന്റെ അവകാശമാണ്. ഒരാളെ പൂർണ്ണമായി അറിയുക എന്നത് അയാളുടെ എല്ലാ രഹസ്യങ്ങളും സ്വന്തമാക്കുക എന്നല്ല, മറിച്ച് അയാൾക്ക് പറയാതെ വയ്ക്കാനുള്ള അവകാശത്തെയും പറയാൻ തയ്യാറാകുമ്പോൾ കേൾക്കാനുള്ള ഉത്തരവാദിത്വത്തെയും ഒരുപോലെ ബഹുമാനിക്കുകയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ രഹസ്യം ഒരുപക്ഷെ ഇത് തന്നെയാണ്. നാം മറ്റുള്ളവരോടൊപ്പം ജീവിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമുക്ക് മാത്രം അറിയാവുന്ന ഒരു ലോകവുമായി എന്നും യാത്ര ചെയ്യുന്നു. ഈ ലോകത്തിന്റെ വാതിൽ തുറക്കാൻ കൗതുകം മതിയാകില്ല.
വിശ്വാസം വേണം, സ്നേഹം വേണം, സഹാനുഭൂതി വേണം, ഏറ്റവും പ്രധാനമായി അനുവാദം വേണം. കാരണം ഓരോ മനുഷ്യന്റെയും രഹസ്യ ജീവിതത്തിന്റെ അവസാന താക്കോൽ മറ്റാരുടെയും കയ്യിലല്ല, അത് ആ മനുഷ്യന്റെ സ്വന്തം കയ്യിലാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വിഷാദത്തിന്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്തസ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിന്റെ തീയാളും വെയിൽ, പ്രജ്ഞയുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം, തളിരില്ല.
1: വെള്ളമൊഴിച്ച് വളർത്തുന്ന ഒരു ചെടി ഒരിക്കലും മോശമായി വളരില്ല. അത് പച്ചപിടിക്കും, പൂക്കും, ഒരുപക്ഷെ ഫലവും തരും. പക്ഷേ പ്രകൃതിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. നൂറ്റാണ്ടുകളെ അതിജീവിച്ച് തലമുറകൾക്ക് തണലേകുന്ന മഹാവൃക്ഷങ്ങൾ വളർന്നത് ആരുടെയെങ്കിലും കരുതലിന്റെ മാത്രം ബലത്തിലല്ല, സ്വന്തം വേരുകൾ കൊണ്ട് ഭൂമിയുടെ ആഴങ്ങളിലേക്കിറങ്ങി ദാഹത്തിനുള്ള വെള്ളം സ്വയം കണ്ടെത്തിയതിന്റെ ശക്തിയിലാണ്. ജീവിതവും അങ്ങനെ തന്നെയാണ്. ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഒരുപാട് സഹായങ്ങൾ ലഭിച്ചേക്കാം. മാതാപിതാക്കളുടെ കരുതൽ, അധ്യാപകരുടെ മാർഗനിർദ്ദേശം, സുഹൃത്തുക്കളുടെ പിന്തുണ, സമൂഹത്തിന്റെ കരുതൽ, ഇതെല്ലാം ഒരു ചെടിക്ക് ലഭിക്കുന്ന നനവു പോലെയാണ്. പക്ഷേ അത് മാത്രം മതിയാകില്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ ജീവിതത്തിന്റെ വരണ്ട മണ്ണിലൂടെ സ്വന്തം വേരുകൾ താഴ്ത്താൻ ഓരോരുത്തരും പഠിക്കണം. എപ്പോഴും മറ്റൊരാളുടെ സഹായം കാത്തിരിക്കുന്ന ജീവിതത്തിന് ഉയരമുണ്ടാകാം, പക്ഷേ ആഴമുണ്ടാകില്ല. വേരുകൾ ആഴത്തിൽ പടരാത്ത ഒരു വൃക്ഷം ചെറിയൊരു കാറ്റിൽ പോലും കടപുഴകി വീഴും. എന്നാൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ പോലും വെള്ളം തേടിപ്പോകാൻ പഠിച്ച വേരുകളുള്ള വൃക്ഷത്തെ കൊടുങ്കാറ്റുകൾക്ക് പോലും എളുപ്പത്തിൽ തകർക്കാൻ കഴിയില്ല. കാരണം അതിന്റെ ശക്തി ശാഖകളിലല്ല, കാണാനാകാത്ത വേരുകളിലാണ്. മനുഷ്യന്റെയും ഏറ്റവും വലിയ ശക്തി പുറമേ കാണുന്ന വിജയങ്ങളിലല്ല, ഉള്ളിലെ അതിജീവന ശേഷിയിലാണ്. ആരുമില്ലാത്ത സമയങ്ങളിൽ സ്വയം ഉയർന്നു നിൽക്കാനുള്ള കഴിവിലാണ്. കൈപിടിക്കാൻ ആളില്ലാത്തപ്പോൾ സ്വന്തം കാലിൽ നടക്കാനുള്ള മനക്കരുത്തിലാണ്. പ്രതിസന്ധികൾ പലപ്പോഴും ശാപമല്ല, അവയാണ് നമ്മുടെ വേരുകളെ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിക്കുന്നത്. ദാഹമറിയാത്ത വേരുകൾക്ക് ഭൂഗർഭജലത്തിന്റെ വിലയറിയില്ല. അതുപോലെ കഷ്ടതകൾ അറിയാത്ത ജീവിതത്തിന് സ്വന്തം ശക്തിയെ തിരിച്ചറിയാനും കഴിയില്ല. മക്കളെ വളർത്തുമ്പോഴും ഈ സത്യം മറക്കരുത്. അവർക്ക് സ്നേഹവും കരുതലും നൽകുക. പക്ഷേ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തരുത്. എല്ലാ വഴികളും വെട്ടിത്തുറന്നു കൊടുക്കരുത്. കാരണം ജീവിതത്തിലെ ഓരോ ചെറിയ വെല്ലുവിളിയും അവരുടെ വേരുകളെ കരുത്തുറ്റതാക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും താങ്ങായി നിൽക്കുന്നത് സ്നേഹമാണ്. എന്നാൽ എപ്പോഴും ചുമന്നു നടക്കുന്നത് സ്നേഹമല്ല, ദൗർബല്യമാണ്. പ്രകൃതിയിലെ ഓരോ വടവൃക്ഷവും പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഉയരത്തിൽ നിൽക്കണമെങ്കിൽ ആദ്യം ആഴത്തിലേക്കിറങ്ങണം. മണ്ണിനിടയിൽ കാണപ്പെടാതെ കിടക്കുന്ന വേരുകളാണ് ആകാശത്തോളം ഉയരമുള്ള ശാഖകളെ താങ്ങി നിർത്തുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ സഹായം ലഭിക്കുമ്പോൾ നന്ദിയോടെ സ്വീകരിക്കുക. എന്നാൽ നിങ്ങളുടെ ഭാവിയെ മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിക്കരുത്. സ്വന്തം സ്വപ്നങ്ങൾക്ക് വെള്ളം കണ്ടെത്താൻ സ്വന്തം വേരുകളെ പരിശീലിപ്പിക്കുക. കാരണം കരുതൽ നമ്മെ വളർത്തും, എന്നാൽ അതിജീവനമാണ് നമ്മെ മഹത്തരമാക്കുന്നത്. വെള്ളമൊഴിച്ച് വളർത്തിയ ചെടികൾ പൂന്തോട്ടങ്ങൾക്ക് ഭംഗിയാകും. സ്വന്തം വേരുകൾ കൊണ്ട് വെള്ളം തേടിയവയാണ് കാലത്തെ അതിജീവിക്കുന്ന വടവൃക്ഷങ്ങളാകുന്നത്.

കായാമ്പൂവുകൾ വീണുകിടക്കുന്ന പാതയോരങ്ങൾ, നിരത്തു നിറയെ നീലപ്പൂവുകൾ, നിത്യമായ കാഴ്ചവട്ടങ്ങൾ പകർന്നു തന്ന ധ്യാനാത്മകത. എന്തുകൊണ്ടെന്നറിയില്ല, നിരത്തിൽ നിരന്ന് വീണുകിടക്കുന്ന നീലപ്പൂവുകൾ റൂമിയുടെ കവിതകളെ ഓർമ്മിപ്പിക്കുന്നു. ധ്യാനാത്മകമായ പ്രണയ കവിതകൾ, ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പടരുന്ന വേരുകൾ, ഇത്രമേൽ ധന്യമാർന്നുത്ഭൂതമാകുന്ന പ്രണയാമൃതത്തിന്റെ ചാരുലതകൾ വേറെ എവിടെയാണ് അനുഭവിക്കാനാവുക? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ.

അകലെ എവിടെയോ ആണ് പച്ചത്തുരത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം. ഗന്ധർവഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

ദൂരെ ദൂരെ മൊട്ടച്ചിക്കുന്നിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മ കൽപ്പനയിലെന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിൻ്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

ഇംഗ്ലീഷ് പദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമാ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേന തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ, വ്യാകരണങ്ങൾ സ്വന്തമായുള്ളൊരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.

എന്തിനെന്നിങ്ങനെ വിട്ടിയാക്കിയത്? ഓക്കെ, ശ്രീക്കുട്ടിയുടെ ഒരു തമാശ അല്ലേ? അതോ കഥയിൽ പലയിടത്തും സൂചനകൾ ഉണ്ടായിട്ടും ആ പെൺകുട്ടി തന്നെയാണ് എഴുത്തുകാരി എന്ന് ഞാൻ തിരിച്ചറിയാതെ പോയതിന് മധുരമായൊരു പകരം വയ്ക്കലോ. അന്ന് കൽമണ്ഡപത്തിനടുത്ത് കാഴ്ചയിൽ നിന്ന് മറയണവരെ കരഞ്ഞുകൊണ്ട് നോക്കിയെന്ന പെൺകുട്ടിയെ പിന്നെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് വീണ്ടും കണ്ടുമുട്ടുന്നതിനകം പലപ്പോഴും സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ അമ്പലനടയിലോ അപ്രതീക്ഷിതമായി എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന പ്രായം ചെന്നൊരു സ്ത്രീയുടെ മുഖം വെറുതെ മനസ്സിലും മിന്നി മാഞ്ഞിട്ടുണ്ട്.

പോരാനുള്ള അവസരം തന്നിരുന്നില്ല ഇതുവരെ. ഇപ്പോഴാണ് സമാധാനായത്. ഒരു വലിയ മഴ പെയ്ത് തോർന്ന പോലെ. ഇനി ഞാൻ പോയിക്കോളാം. ഇനി ഒരിക്കലും കാണാതിരിക്കാൻ ശ്രമിച്ചോളാം. എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയപ്പോൾ

வெறுப்புண்டா? சத்தியம்பர, என்னோட வெறுப்புண்டா? இப்பவே மடங்கி போ. நமக்கு ஒன்று அவிட வரை போவா. கன்னியாகுமரியில அന്നത്തെ ആമ്പലക്കുളത്തിന്റെ പടവില് ആ കൽമണ്ഡപത്തിനടുത്ത് പണ്ട് അസ്തമയം നോക്കി നിന്ന് ആ പാറക്കൂട്ടങ്ങളുടെ അടുത്ത് എന്നെങ്കിലും നീ വരുമ്പോ കാണട്ടെ എന്ന് കരുതി ഞാൻ പേരെഴുതിയിട്ട് പോന്ന ആ മുത്തിയമ്മ പാറയുടെ അടുത്ത്.

ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ തലയിൽ വെച്ചു കൊടുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഇതാണ്: എന്റെ ജീവിതം നശിച്ചത് അവൾ കാരണമാണ്, അല്ലെങ്കിൽ അവൻ കാരണമാണ്, അതുമല്ലെങ്കിൽ അവർ കാരണമാണ്, അതുമല്ലെങ്കിൽ അവർ കാരണമാണ് ഞാൻ തോറ്റുപോയതെന്ന്. നമ്മുടെ പരാജയങ്ങൾക്ക് നമ്മൾ എപ്പോഴും പുറത്ത് ഒരു കാരണക്കാരനെ തേടുന്നു. എന്നാൽ സത്യം മറ്റൊന്നാണ്. ആരോ നിങ്ങളുടെ ജീവിതം നാനാവിധമാക്കി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ശരിയാണത്, അത് നിങ്ങൾ തന്നെയാണ്. മനുഷ്യൻ സ്വയരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് പഴിചാരൽ അഥവാ ബ്ലെയിം ഗെയിം. നമ്മുടെ തെറ്റുകളും കുറവുകളും അംഗീകരിക്കാൻ മനസ്സ് മടിക്കുമ്പോൾ അത് മറ്റൊരു വ്യക്തിയെയോ സാഹചര്യത്തെയോ അല്ലെങ്കിൽ വിധിയെയോ കാരണമായി കാണാൻ ശ്രമിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ് എന്ന് അംഗീകരിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അങ്ങനെ അംഗീകരിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് വന്നു ചേരും. അതിനേക്കാൾ എളുപ്പം എല്ലാം മറ്റൊരാളുടെ കുറ്റമാണ് എന്ന് വിശ്വസിച്ച് നിസ്സഹായരായിരിക്കുക എന്നതാണ്. ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ തോൽക്കുമ്പോൾ അധ്യാപകർ നന്നായി പഠിപ്പിച്ചില്ല, ചോദ്യങ്ങൾ വളരെ കഠിനമായിരുന്നു എന്ന് പറഞ്ഞൊഴിയുന്നു. എന്നാൽ അവൻ വേണ്ടത്ര പഠിക്കാനോ കഠിനാധ്വാനം ചെയ്യാനോ ശ്രമിച്ചില്ല എന്ന സത്യം മറച്ചുവെക്കുന്നു. അവിടെ അവന്റെ പരാജയത്തിന് കാരണം മറ്റാരുമല്ല, അവൻ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം മറ്റൊരാളുടെ കയ്യിലാണെന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നു. നിങ്ങൾ നിയന്ത്രണം മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിർണയിക്കാനുള്ള ശക്തി നിങ്ങൾ അയാൾക്ക് നൽകുകയാണ്. എന്റെ ജോലി നഷ്ടപ്പെട്ടത് ആ ബോസ് കാരണമാണ്. എന്നാൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ കഴിവുകൾ വികസിപ്പിക്കാനോ ശ്രമിച്ചില്ലെങ്കിൽ ആ ബോസ് അല്ല, നിങ്ങളുടെ അലസതയാണ് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തിയത്. നമ്മുടെ ജീവിതം നന്നാകുന്നതും നശിക്കുന്നതും നമ്മുടെ ദിനം പ്രതിയുള്ള ചെറിയ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. വലിയ ദുരന്തങ്ങൾ മാത്രമല്ല നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത്, ചെറിയ ചെറിയ തിരഞ്ഞെടുപ്പുകളാണ് കാലക്രമേണ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാ ദിവസവും ഒരു മണിക്കൂർ വ്യായാമം ചെയ്യാനുള്ള അവസരം നമ്മൾ ഫോണിൽ കളഞ്ഞാൽ വർഷങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? ഫോണിനെയോ വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്താത്ത നമ്മളെ തന്നെയോ? ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തുറന്ന് സംസാരിച്ച് അത് പരിഹരിക്കാൻ ശ്രമിക്കാതെ വേദന കടിച്ചമർത്തി മൗനം പാലിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഈ മൗനം കാലക്രമേണ ബന്ധത്തെ തകർക്കുമ്പോൾ നമ്മൾ ആ വ്യക്തി കാരണമാണ് എല്ലാം തകർന്നത് എന്ന് പറയുന്നു. സംസാരിക്കാനുള്ള അവസരം കളഞ്ഞത് നിങ്ങൾ തന്നെയാണ്. നമ്മുടെ ജീവിതം നന്നാകാത്തതിന് ഒരു കാരണം നമുക്ക് നോ പറയാൻ അറിയില്ല എന്നതാണ്. നമുക്ക് താൽപ്പര്യമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ആവശ്യപ്പെടുമ്പോൾ അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി നമ്മൾ എസ് പറയുന്നു. ഇത് നമ്മുടെ സമയവും ഊർജവും പാഴാക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന ഒരു സുഹൃത്തിന്റെ ആവശ്യത്തിന് നോ പറയാൻ നിങ്ങൾ മടിക്കുന്നു. അയാൾ കാരണം നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിനുത്തരവാദി സുഹൃത്തല്ല, നിങ്ങളുടെ ദുർബലമായ ഇച്ഛാശക്തിയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് യഥാർത്ഥ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ജീവിതത്തിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണെന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ വെളിപാട്. പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങൾ തന്നെയാണ് എന്ന് അംഗീകരിക്കുക. അതൊരവസാനമല്ല, ഒരു തുടക്കമാണ്. കാരണം നിങ്ങൾ തന്നെയാണ് പ്രശ്നമെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശക്തിയും നിങ്ങൾക്കുണ്ടായിരിക്കും. തന്റെ കഷ്ടപ്പാടുകൾക്ക് കാരണം ഞാനാണെന്ന് തിരിച്ചറിയുന്നവനാണ് ഏറ്റവും വലിയ ശക്തിയുള്ളവൻ. കാരണം മാറ്റം തുടങ്ങേണ്ടത് അവനിൽ നിന്നാണ്. തിന്മയും അനീതിയും കാണുമ്പോൾ പ്രതികരിക്കാതെ നമ്മൾ മാറി നിന്നാൽ ആ തിന്മ നമ്മുടെ ജീവിതത്തെയും സമൂഹത്തെയും ബാധിക്കും. മറ്റൊരാളുടെ തെറ്റുകൾ നമ്മുടെ ജീവിതം നശിപ്പിക്കുമ്പോൾ പ്രതികരിക്കാനുള്ള നമ്മുടെ മൗനമാണ് ആ നശീകരണത്തെ സഹായിച്ചത് എന്ന് നാം തിരിച്ചറിയണം. റാഗിംഗ് നടക്കുന്നത് കണ്ടിട്ടും നിങ്ങൾ ഭയം കാരണം പ്രതികരിക്കുന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ സഹോദരനോ സഹോദരിക്കോ റാഗിംഗ് സംഭവിക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? റാഗിംഗ് നടത്തിയവരെയോ അതോ അതിനെതിരെ ശബ്ദമുയർത്താതിരുന്ന നിങ്ങളെയോ? നിങ്ങളുടെ ജീവിതം നാനാവിധമാക്കിയത് നിങ്ങളാണെങ്കിൽ അതിനെ മനോഹരമായി പുനർനിർമ്മിക്കാൻ കഴിയുന്നതും നിങ്ങൾക്ക് തന്നെയാണ്.
നഷ്ടപ്പെട്ട ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ ഇന്നത്തെ നിമിഷത്തിൽ ശ്രദ്ധിക്കുക. ഇന്നത്തെ നിങ്ങളുടെ ഓരോ തീരുമാനവും പ്രതികരണവും പ്രവർത്തനവുമാണ് നിങ്ങളുടെ നാളത്തെ ജീവിതം നിർണയിക്കുന്നത്. ഇന്നലെ ഞാൻ ചെയ്ത മണ്ടത്തരങ്ങൾ എന്റെ ജീവിതം നശിപ്പിച്ചു, ശരിയാണ്. പക്ഷേ ആ മണ്ടത്തരങ്ങൾ തിരുത്തി ഇന്ന് പുതിയൊരു തീരുമാനമെടുക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ഇപ്പോഴുമുണ്ട്. ആ ശക്തി ഉപയോഗിക്കുക. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്നത് എല്ലാ സാഹചര്യങ്ങളിലും എങ്ങനെ പ്രതികരിക്കണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ കഴിവാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളെ വഞ്ചിച്ചു എന്ന് കരുതുക. നിങ്ങളുടെ ജീവിതം നശിച്ചു എന്ന് വിശ്വസിച്ച് നിങ്ങൾക്ക് വിഷാദത്തിൽ കഴിയാം. അതല്ലെങ്കിൽ ആ ദുരനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ടു പോകാം. നിങ്ങൾ നിങ്ങളുടെ പ്രതികരണത്തെ തിരഞ്ഞെടുക്കുന്നു. നിങ്ങളുടെ ജീവിതം നശിക്കണോ അതോ കൂടുതൽ കരുത്തോടെ വളരണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ പ്രതികരണമാണ്. ജീവിതം നന്നാവാത്തതിന് കാരണം പുറത്തല്ല, അകത്താണ്. മറ്റൊരാളെ പഴിചാരി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ്. അതെ, എന്റെ തെറ്റാണ്. ഇനി ഞാൻ അതിനെ തിരുത്തി പുതിയൊരു ജീവിതമുണ്ടാക്കും എന്ന് ധൈര്യത്തോടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ചരട് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അത് ആർക്കും വിട്ടുകൊടുക്കാതെ ധൈര്യത്തോടെ മുന്നോട്ടു പോവുക. ജീവിതം നശിച്ചു എന്ന് തോന്നിയാൽ പുതിയൊരു ജീവിതം പണിതു തുടങ്ങാൻ സമയമായി എന്ന് മനസ്സിലാക്കുക.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ. എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ, അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ, കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത, മനസ്സിൻ്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിൻ്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിൻ്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം ഏതെന്ന് ചോദിച്ചാൽ അതൊരു പി എസ് സി ചോദ്യമായതുകൊണ്ട് തന്നെ ആരും കണ്ണടച്ചുകൊണ്ട് പറയും അത് കണിക്കൊന്നയാണെന്ന്. സ്വർണാഭരണം സർവാലങ്കൃതമായി നിൽക്കുന്ന കണിക്കൊന്ന, സംസ്കൃതത്തിൽ കർണികാരം എന്ന് വിളിപ്പേര്. ജാലകം തുറന്നു ഞാൻ നോക്കുന്നു, മുന്നിലൊരു സ്വർണ ജിമിക്കിയിട്ടവൾ ചിരിക്കുന്നു. പിറ്റേന്ന് ഞാൻ കണ്ടത് ഇരു കാതിലും സ്വർണക്കമ്മലിട്ട് ചിരിച്ചു നിൽപ്പവൾ. മൂന്നാം നാൾ കൺതുറന്നു ഞാൻ നോക്കവേ ഉടലാകെയും സ്വർണവർണ പുഷ്പങ്ങൾ. സർവാഭരണ വിഭൂഷിത കണിക്കൊന്ന വിഷാദമൊട്ടുമില്ലാതെ പോക്കും വിഷുക്കൊന്ന എന്ന് കവി. മലയാളത്തിൽ ഇത്രയേറെ ജനപ്രിയതയുള്ള പൂക്കൾ വേറെ ഉണ്ടാകുമോ? കണി കാണാൻ ഇത്തിരി കൊന്നപ്പൂ തേടുന്ന മലയാളിത്വത്തെക്കുറിച്ച് വൈലോപ്പിള്ളി എഴുതുന്നു. മണമൊട്ടുമില്ലെങ്കിൽ എന്ത് കണ്ണിറയ്ക്കുവാൻ ആവശ്യമായ ചാരുത മുഴുവനുമുള്ള പൂങ്കുലകൾ എന്ന്. ഗോൾഡൻ ശവർശ്രീ എന്നാണ് കണിക്കൊന്നയെ സായിപ്പ് പേരിട്ട് വിളിക്കുന്നത്. സസ്യശാസ്ത്രം പഠിക്കുന്നവർ പറയുന്നത് കണിക്കൊന്നയുടെ കുടുംബം ഫൈബേസിയ ആണെന്നാണ്. ഔദ്യോഗിക നാമം കാഷ്യ ഫിസ്റ്റുല. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണെന്ന് കരുതി മലയാള മണ്ണിൽ മാത്രമേ കുരുക്കൂ എന്നൊന്നും കരുതരുത്. ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും ഈ സസ്യം കാണപ്പെടുന്നു. ഹിമാലയ സാനുക്കളിലും തണൽ വൃക്ഷമായി, പൂമരമായി, ഔഷധമരമായി കണിക്കൊന്ന അടയാളപ്പെടുന്നു. പിന്നെ നമുക്കത് സംസ്ഥാന ഔദ്യോഗിക വൃക്ഷം മാത്രമാണെങ്കിൽ തായ്ലാന്റിന്റെ ദേശീയ വൃക്ഷവും ദേശീയ പുഷ്പവും കണിക്കൊന്നയാണ്. അവർക്കത് വിഷുക്കൊന്നയല്ല താനും. മരത്തിന്റെ പട്ടയും വേരും മരുന്നുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ത്രിദോഷ പരിഹാരിയായി ഉപയോഗിച്ചു വരുന്നു. പല തൊക്കു രോഗങ്ങളും മാറ്റാൻ തൊലിയെ കഷായമിട്ട് സേവിക്കുന്നവരുമുണ്ട്. ടാനിൻ നന്നായി അടങ്ങിയിരിക്കുന്നതിനാൽ തുകൽ ഊറക്കിടുന്നതിനും കണിക്കൊന്ന കൊള്ളാം. കണിക്കൊന്നയിലുള്ള ഒരു പ്രത്യേക അമ്ലം കൊതുകു നാശിനിയായും ഉപയോഗിക്കുന്നു. വേനലിന്റെ തീവ്രതയിൽ കൊന്ന പൂക്കും. കൊന്ന പൂത്താലറിയാം മഴ വരാറായി എന്ന് പഴമക്കാർ പറയും. കൊന്നയിൽ അന്തരീക്ഷ ജലാംശം തിരിച്ചറിയാനുള്ള ബയോസെൻസർ ശേഷിയുണ്ടെന്ന് പറയപ്പെടുന്നു. ഈർപ്പത്തിന്റെ ഇത്തിരി അംശത്തെപ്പോലും വളരെ ദിവസങ്ങൾക്ക് മുൻപേ അറിയാനുള്ള ശേഷി. അങ്ങനെയെങ്കിൽ അതൊരു പ്രത്യേക ശേഷി തന്നെയാണ്. കൂടെ കൂടെ കണിക്കൊന്ന പൂക്കുകയാണെങ്കിൽ അത് കാലാവസ്ഥാ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നതത്രേ. വഴിതെറ്റി വന്നില്ല മേഘങ്ങൾ, ഇടയ്ക്കൊന്നു വെറുതെ പൂത്തില്ല കൊന്നയും, പിഴയ്ക്കില്ല ഇക്കുറി കുറയില്ല പൊന്നാരനൊട്ടുമേ എന്ന് കവി. മരങ്ങളെയും പക്ഷിമൃഗാദികളെയും നിരീക്ഷിച്ചുകൊണ്ട് കാലാവസ്ഥയളന്ന പഴയ കാലം. കണിക്കൊന്നയുടെ കായകൾ കാട്ടുമൃഗങ്ങൾക്കിഷ്ടം. 1 മീറ്റർ വരെ നീളമുള്ള നീണ്ട കായകളുണ്ട്. ഇതിനുള്ളിൽ പയറുമണികൾ പോലെ വിത്തുകൾ. മധുരമുള്ളതിനാൽ പക്ഷികളും കാട്ടുമൃഗങ്ങളും ഇത് കഴിക്കുന്നു. അതിലൂടെ വിത്തുവിതരണവും സാധ്യമാകുന്നു. കാര്യം എന്തൊക്കെയായാലും കമനീയമായ കാഴ്ചയുടെ കർണികാര വിരുന്നൊരുക്കുന്ന ഈ പൂക്കളില്ലാതെ മലയാളിക്ക് കണി കാണാൻ വയ്യ തന്നെ. വിഷുവായാൽ പൂക്കാതിരിക്കാൻ കൊന്നയ്ക്കുമാവില്ല തന്നെ. അത് ഉൾക്കൊണ്ടതുകൊണ്ടാവണം അയ്യപ്പ പണിക്കർ ഇങ്ങനെ എഴുതിയത്.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിൻ്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: വയലാർ രാമവർമ്മ ഗാനരചയിതാവായ ആദ്യ ചിത്രമായിരുന്നു കൂടപ്പിറപ്പ്. ഖദീജ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജെ ഡി തോട്ടാൻ സംവിധാനം ചെയ്ത ചിത്രം. മുതുകുളം രാഘവൻ പിള്ളയുടെ കഥ. സംഭാഷണം പോന്നിക്കര റാഫി. എച്ച് എസ് വേണുവിന്റെ ഛായാഗ്രഹണം. എൻ എസ് മണിയുടെ ചിത്രസന്നിവേശം. കലാസംവിധാനം കെ പി ശങ്കരൻകുട്ടി. അംബിക ആദ്യമായി നായികയായ ചിത്രം കൂടിയായിരുന്നു കൂടപ്പിറപ്പ്. ഒക്ടോബർ 10-ാം തീയതിയായിരുന്നു കൂടപ്പിറപ്പ് പ്രദർശനത്തിനെത്തിയത്. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് കെ രാഘവൻ ഈണം പകർന്നു. ശാന്താ പി നായർ, കെ രാഘവൻ, എ എം രാജ, എം എൽ വസന്തകുമാരി എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. പ്രേംനസീർ, മുത്തയ്യ, ജി കെ പിള്ള, മുതുകുളം രാഘവൻ പിള്ള, ശ്രീനാരായണ പിള്ള, അംബിക, കുമാരി തങ്കം, അടൂർ പങ്കജം, ആറന്മുള പൊന്നമ്മ, രാമൻകുട്ടി, പി എ തോമസ് എന്നിവരായിരുന്നു കൂടപ്പിറപ്പിലെ അഭിനേതാക്കൾ. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് രഘുനന്ദൻ ശരൺ എന്ന വ്യക്തിയെക്കുറിച്ച് കേൾക്കാം. രഘുനന്ദൻ ശരൺ പഞ്ചാബി, സ്വാതന്ത്ര്യസമര സേനാനി. കുടുംബത്തിന് ഒരു കാർ ഡീലർ കമ്പനി ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഇന്ത്യയുടെ അടിസ്ഥാന വികസന സൌകര്യങ്ങൾക്കായി സംരംഭകർ മുന്നോട്ടു വരേണ്ടതാണ്. ഇതിൽ പ്രചോദിതനായാണ് രഘുനന്ദൻ ശരൺ തമിഴ്നാട്ടിലെത്തി കമ്പനി തുടങ്ങിയത്. 1948 ചെന്നൈയ്ക്കടുത്താണ് ഫാക്ടറി ആരംഭിക്കുന്നത്. നാരായണസ്വാമി പിള്ള എന്ന വ്യക്തിയിൽ നിന്ന് 124 ഏക്കർ സ്ഥലം വാങ്ങിയാണ് ഫാക്ടറി തുടങ്ങിയത്. ഫാക്ടറിക്ക് അദ്ദേഹം അശോക് മോട്ടോഴ്സ് എന്ന് പേര് നൽകി. ഇംഗ്ലണ്ടിലെ ഓസ്റ്റിൻ കാർ കമ്പനിയിൽ നിന്ന് അവരുടെ കാറുകൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്യാനുള്ള കരാർ രഘുനന്ദൻ ശരൺ സംഘടിപ്പിച്ചിരുന്നു. സംരംഭകത്വത്തിന്റെ പാഠങ്ങൾ രക്തത്തിൽ അലിഞ്ഞിരുന്നതുകൊണ്ടാവാം കാര്യങ്ങൾ പടിപടിയായി വിജയിച്ചുകൊണ്ടിരുന്നു. കാറുകൾ എന്നതിനപ്പുറം പൊതുഗതാഗതങ്ങൾക്ക് ആവശ്യമുള്ള വാഹനങ്ങളും ചരക്ക് ഗതാഗതത്തിനാവശ്യമുള്ള വാഹനങ്ങളും ആവശ്യമാണെന്ന് രഘുനന്ദൻ ശരണിന് മനസ്സിലാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ലൈലാൻഡ് കമ്പനിയുമായി കരാർ ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ലോറിയുടെ പാർട്സുകൾ ഇറക്കുമതി ചെയ്ത് അസംബിൾ ചെയ്ത് ഇറക്കുക എന്നതായിരുന്നു കരാർ. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കേവലം 2 വർഷത്തിനിടയിലാണ് ഇത്തരം കാറുകൾ രഘുനന്ദൻ കരസ്ഥമാക്കുന്നത്. ബാംഗ്ലൂരിലെ ഒരു കമ്പനി രഘുനന്ദനിൽ നിന്ന് 4 ട്രക്കുകൾ വാങ്ങിയത് വലിയൊരു ചുവടുവയ്പായി. 5 ടണ്ണിനു മുകളിലുള്ള ട്രക്കുകളും ടൈഗർ കപ്പുകളും പുറത്തിറക്കാനും സൈനിക ആവശ്യത്തിനുള്ള വാഹനങ്ങൾ നിർമ്മിക്കാനും രഘുനന്ദൻ തീരുമാനിച്ചു. ആയതിലേക്കുള്ള എല്ലാ പ്രപ്പോസലുകളും സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ 1953 ഡിസംബറിൽ ഡൽഹിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് വരുമ്പോൾ വിമാനാപകടത്തിൽ രഘുനന്ദൻ ശരൺ കൊല്ലപ്പെട്ടു. സ്വന്തം കിടപ്പുമുറി ഓഫീസാക്കി 30 ലക്ഷത്തോളം നിക്ഷേപം നേടി ബിസിനസ് തുടങ്ങിയ രഘുനന്ദൻ ശരണിന്റെ മരണം അശോക് മോട്ടോഴ്സിനെ സംബന്ധിച്ച് വലിയൊരു ആഘാതമായി. സംരംഭകനൊപ്പം സംരംഭവും നിലച്ചുപോകുമെന്ന അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ രക്ഷാ ശരൺ അശോക് മോട്ടോഴ്സിന്റെ ബോർഡംഗമായി. പക്ഷെ അവർക്കതിന് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. 1955 ബ്രിട്ടീഷ് ലൈലാൻഡ് അശോക് മോട്ടോഴ്സിന്റെ 40% ഓഹരി വാങ്ങി. അതോടെ അശോക് ലൈലാൻഡായി അത് മാറി. മികച്ച എക്സിക്യൂട്ടീവ് ഓഫീസർമാർ, പ്രത്യേകിച്ച് ശേഷാസായിയെപ്പോലുള്ളവർ അശോക് ലൈലാൻഡിന്റെ സാരഥ്യമേറ്റെടുത്തതോടെ കമ്പനി ഇന്ത്യയൊട്ടുക്ക് വളരുകയും ഇന്ന് 38,000 കോടി വിറ്റുവരവുള്ള കമ്പനിയായി മാറുകയും ചെയ്തു. സൈനിക ട്രക്കുകളുടെയെല്ലാം കുത്തക. ഇന്ത്യയുടെ സർവ്വപാതകളിലും അശോക് ലൈലാൻഡുണ്ട്. ഇത്രയും പേരും പെരുമയുമുള്ള ഈ കമ്പനിയിലെ ലൈലാൻഡ് എന്നത് ബ്രിട്ടീഷ് നാമമാണ്. അശോക് എന്നത് അശോക് മോട്ടോഴ്സിന്റെയും. എന്നാൽ വാഹനങ്ങളിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന അശോക് ലൈലാൻഡ് എന്ന പേര് വായിക്കുമ്പോഴും അശോക് എന്താണെന്ന് അല്ലെങ്കിൽ ആരാണെന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. ഒരു വിമാന അപകടത്തോടെ സ്വപ്നങ്ങൾ സ്തംഭിച്ചു പോയ രഘുനന്ദൻ ശരൺ അദ്ദേഹത്തിന്റെ മകന്റെ പേരിലാണ് അശോക് മോട്ടോഴ്സ് ആരംഭിക്കുന്നത്. പക്ഷേ അശോക് എന്തുകൊണ്ടാണ് രഘുനന്ദൻ ശരണിന് ശേഷം കമ്പനിയുടെ സാരഥ്യം ഏറ്റെടുക്കാത്തത്? അയാൾ എവിടെ പോയി? അറിയില്ല തന്നെ. തന്റെ പേരിൽ 1,000,000 വാഹനങ്ങൾ ഇന്ത്യയുടെ തെരുവുകളിലൂടെ ഓടുന്നുവെന്ന് അയാൾ അറിയുന്നുണ്ടാവുമോ? അറിഞ്ഞുകൂടാ. അജ്ഞാതനാണ് അയാൾ നമുക്കൊക്കെയും.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അതത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ, അതോ നാലാൾ അറിഞ്ഞു പോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിന്റെ ശിഖിരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിന്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിന്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്നത് പോലെ ഗന്ധർവ സംഗീതമുയരുന്നു. പാട്ടിന്റെ പട്ടറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ, പ്രണയമോ, അതോ ഭ്രമമോ, അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗ ചൈതന്യത്തിന്റെ മഴവിൽ കൊടികൾ, ഈ ഗാനചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം കാലം, ഗാനരചന ബിജു തിരുമല, സംഗീതം ശങ്കർ ഗണേഷ്. ഗാനം ആവശ്യപ്പെട്ടത് തേക്കട നിന്നും രശ്മി, മാധവൻ, സിജു എന്നിവർ.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിലുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ. ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പ് മണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്ന് തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ. ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഇളക്കങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. കാവലം നാരായണ പണിക്കരുടെ രചനയ്ക്ക് എം ബി ശ്രീനിവാസന്റെ ഈണം. ഗാനം ആലപിച്ചത് എസ് ജാനകി. ഹൃദ്യമായ ഈ ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് കല്ലട നിന്നും സുരേഷ്, അമൃതേശ്വരി എന്നിവർ.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നേർത്തു ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. ഇഷ്ടഗാനങ്ങളിൽ ഇനി ചെറിയ കൊണ്ണിയിൽ നിന്നും അജിത്, സജു, രജനി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ചിത്രം ഇന്നല്ലെങ്കിൽ നാളെ. രചന യൂസഫലി കേച്ചേരി, സംഗീതം ശ്യാം, ആലാപനം കെ ജെ യേശുദാസും എസ് ജാനകിയും.

നൊമ്പരവേലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എന്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. വലിയ ശാലയിൽ നിന്നും സുഭാഷ്, ഗീത, മഞ്ജു എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ഇത് ഞങ്ങളുടെ കഥ. രചന പി ഭാസ്കരൻ, സംഗീതം ജോൺസൺ, ആലാപനം എസ് ജാനകി.

0: അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു, ഇഷ്ടഗീതങ്ങൾ എന്നും പ്രിയതരം.
1: ഇഷ്ടഗാനങ്ങളിൽ എനിക്ക് ഓർമ്മയ്ക്കായി എന്ന ചിത്രത്തിലെ ഗാനം കേൾപ്പിച്ചു തരണമെന്ന് വെളിനല്ലൂരിൽ നിന്നും രാഘവൻ മാമ എഴുതുന്നു. കേൾപ്പിക്കാതിരിക്കാനാവില്ല എനിക്ക്. പാട്ടുമാത്രം കൂട്ടായ രാഘവൻ മാമയ്ക്ക് ഹൃദയപൂർവ്വം മധു ആലപ്പുഴ രചന നിർവഹിച്ച് ജോൺസൺ സംഗീതം പകർന്ന് വാണി ജയറാം ആലപിച്ച ഗാനം കേൾപ്പിക്കുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഊർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇന്നലെ എന്നെ തേടി വന്ന കത്തിന്റെ പുറകിൽ പച്ചമഷി കൊണ്ട് ഒപ്പിട്ട് കുഞ്ഞുലക്ഷ്മിയമ്മ എന്ന് പേരെഴുതിയിരിക്കുന്ന എന്റെ ഒരു അമ്മാമ്മയ്ക്ക് ധീര എന്ന ചിത്രത്തിലെ പാട്ട് കേൾപ്പിക്കുന്നു. രചന പോച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ, ആലാപനം എസ് ജാനകിയും സതീഷ് ബാബുവും.

0: നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്കെന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്.
1: ആ രാത്രി എന്ന ചിത്രത്തിലെ പാട്ട് വച്ചു തരണം എന്നെഴുതുന്നത് ബാലരാമപുരത്തു നിന്നും കാഞ്ചനമണിയാണ്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇളയരാജ, ആലാപനം കെ ജെ യേശുദാസും എസ് ജാനകിയും.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകിവരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കുയിലിനെ തേടി എന്ന ചിത്രത്തിനുവേണ്ടി ചുനക്കര രാമൻകുട്ടി രചന നിർവഹിച്ച ശ്യാം ഈണമിട്ട ഗാനം. എസ് ജാനകി ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വട്ടപ്പാറ നിന്നും സിന്ധു, രമണി, ചിത്ര, അനിത എന്നിവർ.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിൻ്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എൻ്റെ സ്വപ്നങ്ങളെ തഴുകി കടന്നു പോകുന്നു. പാട്ടിൻ്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം എസ് ജാനകി ആലപിച്ച ഗാനം. രചന ഓയ്മിക്കുറിപ്പ്, സംഗീതം ജോൺസൺ, ചിത്രം കൂടെവിടെ. ഗാനം ആവശ്യപ്പെട്ടത് വിളപ്പിൽ ശാല നിന്നും വിജയൻ മേനോൻ, സുശീല മേനോൻ എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: അറിയാതെ അറിയാതെ ഓരോ മലയാളിയുടെ ഉള്ളിലും കവിതയായി വന്നു തുളുമ്പിയ കന്മദം പുലർകാല സുന്ദര സ്വപ്നമായി, രാജഹംസമായി, മലയമായി, മനസ്സിന്റെ മട്ടുപ്പാവുകളിൽ പെയ്തിറങ്ങുന്ന ചന്ദന ചന്ദ്രികയായി കെ എസ് ചിത്ര എന്ന സൗഭാഗ്യം. എപ്പോഴൊക്കെയോ മുന്നിൽ വന്ന് പുഞ്ചിരിച്ചു നിൽക്കുന്ന രാഗാർദ്ര പൗർണമി, കെ എസ് ചിത്ര ഒരു ചാരുസരോവരമായി ആത്മാവിലൂടെ ഒഴുകിപ്പരക്കുന്നു. ഏകാന്തതകളിൽ നിന്ന് അത് വിളിച്ചുണർത്തുന്നു. യാത്രകളിൽ അത് സൗഹൃദമായി പരക്കുന്നു. സ്നേഹമായി, സന്തോഷമായി, അതിശയമായി, കണ്ണീരായി, ആകുലതകളായി, ആരാധനയും പ്രണയവുമായി, വിരഹവും ഭക്തിയുമായി ഓരോ ദിനവും വിവിധ ഭാവങ്ങളിൽ ചിത്ര നമ്മുടെ ആത്മാവുകളോട് അനുരണനപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആകാശങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു നിർച്ചരിയല്ല കെ എസ് ചിത്രയുടെ പാട്ടുകൾ. എന്നിലെ എന്നിൽ തന്നെ തുളുമ്പി നിൽക്കുന്ന ഒരു തേനരുവി, ഒരു അനഖ സംഗീത സല്ലാപമായി അത് സദാ നിറയുന്നു. ഈ ഗാനകല്ലോലിനിയിൽ അലിഞ്ഞുചേരാൻ മാത്രം എന്റെ ഈ ജന്മം എന്തിനോട് കടപ്പെട്ടിരിക്കുന്നു എനിക്കറിഞ്ഞുകൂടാ.

ഹൃദയമാകെ കനത്തു നിൽക്കുന്നു. സുഹൃത്തുക്കൾ എല്ലാവരുമുണ്ട്, ആർക്കുമൊന്നും മിണ്ടാൻ വയ്യ. പ്രിയപ്പെട്ട ഒരു സൗഹൃദം നഷ്ടപ്പെട്ടു പോയ രാത്രിയാണ്. ഒന്നു മിണ്ടിയാൽ പൊട്ടിക്കരയുമെന്ന അവസ്ഥ. ആരോ ഒരാൾ പോയി സുലൈമാനി ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ചിലർ തിണ്ണമേലിരുന്നു, ചിലർ വെറും നിലത്തിരുന്നു. അവനുണ്ടായിരുന്നെങ്കിൽ ഒരു പാട്ടിപ്പോൾ പൊട്ടിവിടരുമായിരുന്നു എന്ന് തോന്നിയ നിമിഷം മൊബൈലിൽ നിന്ന് അവളൊരു പാട്ട് കേൾപ്പിച്ചു. എന്നിൽ നിന്നും പറന്നകന്നൊരു ജീവചൈതന്യമേ മുന്നിൽ വന്നിരുന്ന ചിത്രപാടുന്നു, ആശ്വസിപ്പിക്കുന്നു. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്ന പാട്ട്. അത് കേട്ട് കേട്ട് ആ രാത്രി ഞങ്ങൾ ഉറങ്ങി. എന്നിൽ നിന്നും പറന്നകന്നൊരു ജീവചൈതന്യമേ എന്ന ചിത്രപാടിയത് അവനെ ഉദ്ദേശിച്ചു മാത്രമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ഹൃദയത്തിന്റെ ഭാഷയിൽ സൗമ്യ മധുരമായി അത് ഞങ്ങളിലേക്ക് പകർന്നു തന്ന രാത്രിയായിരുന്നു അത്.

0: ഒറ്റക്കമ്പി നാദം.
1: ഒഴുകി വന്നെത്തുന്ന കാറ്റിന്റെ ചുണ്ടുകൾ മധുരം വിളമ്പുന്ന യാമം. ഒരു മുളം കാടിന്റെ രോമഹർഷങ്ങളിൽ പ്രണയം തുടിക്കുന്ന യാമം. ലജ്ജയും വശ്യതയുമാർന്ന പാട്ട്, സുതാര്യമായ ഒരു പാട്ട്. എം ഡി രാജേന്ദ്രൻ ജോൺസന്റെ ഇണത്തിനനുസരിച്ച് എഴുതിയ ഈ പാട്ട് ഇത്രമേൽ ഹൃദയത്തിൽ പതിഞ്ഞുകിടക്കുന്നത് എന്തുകൊണ്ടാവും? നിലയ്ക്കാത്ത ഒരു സ്നേഹപ്രവാഹമായി ചിത്ര അത് കാതുകളിൽ മൂളിത്തരുന്നത് കൊണ്ട് തന്നെ. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പിയെന്ന് എത്ര ഓട്ടോഗ്രാഫുകളിൽ കുറിക്കപ്പെട്ടു. രാത്രിയുടെ പ്രണയാർദ്രമായ തലോടനമേറ്റ് അങ്ങനെയിരിക്കുമ്പോൾ പ്രിയ സഖി, ഞാനത് വീണ്ടും കേൾക്കട്ടെ.

മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുരുമുണ്ട് ചുറ്റി ഇന്നന്റെ മുറ്റത്ത് വന്ന ചിരിതോകി നിന്നു നീ എന്ന് കവി എഴുതിയത് കഥാപാത്രത്തിനു വേണ്ടിയോ അതോ ഗായികയെ ഉദ്ദേശിച്ചോ? കെ എസ് ചിത്രയെ മനസ്സിൽ കണ്ടു നോക്കൂ. ദേ വന്ന ചിരിതോകി നിൽക്കുന്നു, പാടുന്നു, എല്ലാ വേദനകളും അലിയിച്ചു കളയാനുള്ള ഏതോ മാന്ത്രിക ശക്തിയുള്ള പാട്ട്. നേരിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് പോലും ബന്ധുവിനെ പോലെ തോന്നിപ്പിക്കുന്ന മുഖഭാവമാണ് ചിത്രയ്ക്കുള്ളത്. അതീവ ഹൃദ്യമായ ഒരു പാട്ട് ആ മുഖത്ത് ചാലിച്ചു ചേർന്നിരിക്കുന്നു. ഉള്ളിലെ സ്നേഹവും സൗമ്യതയുമെല്ലാം ചിരിയിലും പാട്ടിലും ആവാഹിച്ചുകൊണ്ട് ചിത്ര പാടുന്നു. അത് കേൾക്കുമ്പോഴെല്ലാം മുറ്റത്ത് വന്ന് ചിരിതൂകി നിൽക്കുന്ന പോലെ കെ എസ് ചിത്ര.

0: ഒറ്റക്കമ്പി നാദം.
1: വിഷാദമയമായ ഗാനങ്ങൾ പാടുമ്പോൾ പോലും അതിലൊരു ജീവശക്തി പകർന്നു വയ്ക്കാൻ ചിത്രയ്ക്ക് കഴിയുന്നു. ചിത്രയുടെ ഒരു പാട്ട് പോലും നീരസത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയില്ല. അനാദിയായ ഏതോ ജന്മദുഃഖം അനുഭവിപ്പിക്കുകയാണെന്ന തോന്നലുളവാക്കുന്ന ദുഃഖഗീതങ്ങൾ, ഒരു മീരാഭജന്റെ ആഴവും വ്യാപ്തിയും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭാവസാന്ദ്രമായ ഗാനകല്ലോലിനിയിലൂടെ ഉരുണ്ട നീങ്ങുന്ന ഒരു വെള്ളാരം കല്ലാണ് എന്റെ മനസ്സ്. ഇനിയും ഈ ധന്യതയിൽ അലിഞ്ഞ് മുങ്ങി നിവർന്ന് പിന്നെയും മുങ്ങി ഉരുണ്ട് ഒഴുകി ഒഴുകി ഒഴുകി അങ്ങനെ ഞാൻ അലിയട്ടെ നിൻ ഗാനത്തിൻ മധുമയ രസവാഹിനിയിൽ. ഞാൻ ഒഴുകട്ടെ വെൺശിലയായി നിന്റെ പാട്ടിൽ മധുമയ രസചന്ദ്രികയിൽ.

ഓരോ പാട്ടും ഒരനുഭവമാണ്, ഓരോരോ അനുഭവങ്ങളാണ്. ശബ്ദം ഒന്നായിരിക്കുമ്പോൾ ഭാവം പലതാകുന്നു. ദുഃഖഗീതങ്ങൾ, അതിനപ്പുറം ആനന്ദഗീതങ്ങൾ, അതിനപ്പുറം സച്ചിദാനന്ദപരമായ ഗാനങ്ങൾ. അതുൾക്കൊണ്ട് പാടുന്ന കേസ് ചിത്ര, കീർത്തനങ്ങൾ പാടുന്ന ചിത്രയല്ല, ദുഃഖങ്ങൾ പാടുന്ന ചിത്ര. പ്രണയഗീതങ്ങൾ പാടുമ്പോൾ ചിത്ര പ്രണയിനിയാകുന്നു. എന്നാലും ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് സ്ഫടികത്തിലെ പാട്ടുകളാണ്. ശൃംഗാരം വഴിഞ്ഞൊഴുകുന്ന ഏഴിമല പൂഞ്ചോല എന്ന പാട്ട്, മാദകത്വം കലർന്ന ശരീരചലനങ്ങൾ, ഭാവപകർച്ചകൾ, നിശ്വാസങ്ങൾ, മൂളലുകൾ, ചിരികൾ, എല്ലാം ചേർന്നൊരു പാട്ട്. എസ് പി വെങ്കിടേഷിന്റെ സംഗീതത്തിൽ പിറന്ന ആ പാട്ടിന്റെ അന്തരംഗരസം പൂർണമായും സംഭോഗ ശൃംഗാരമാണ്. ഭക്തിസാന്ദ്രമായ ജീവിതക്രമങ്ങളിലൂടെ ശുദ്ധസംഗീതത്തിന്റെ സഞ്ചാരപഥങ്ങളിലൂടെ മാത്രമൊഴുകുന്ന ഗായിക ആ പാട്ട് അതുദ്ദേശിക്കുന്ന അർത്ഥചാരുതയോടെ പാടിയിരിക്കുന്നു. കെ എസ് ചിത്ര ഗായികയാണ്, അക്ഷരാർത്ഥത്തിൽ ഗായിക.

0: ഒറ്റക്കമ്പിനാദം.
1: ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടുന്നതിന് കരുത്ത് പകർന്നു കൊടുത്തത് എസ് ജാനകിയാണെന്ന് കേസ് ചിത്ര പറയുന്നു. കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളും മനോനിലയുമെല്ലാം പ്രതിഫലിപ്പിക്കുന്ന പാട്ടുകളാണ് ഗാനരചയിതാവും സംഗീത സംവിധായകനും ചേർന്ന് സൃഷ്ടിക്കുക. ചിലപ്പോൾ അവ പാടുന്നത് അഭിസാരികകളായിരിക്കാം, മാദക നർത്തകികളായിരിക്കാം. ഗാനത്തിനു വേണ്ടത് കാമാതുരമായ ഭാവമാണെങ്കിൽ അത് പകർന്നു നൽകാൻ തികച്ചും പ്രൊഫഷണലായ ഒരു ഗായിക തയ്യാറാവേണ്ടതുണ്ട്. പാടുന്ന പാട്ടിന്റെ ആശയവും ഗായികയുടെ വ്യക്തിത്വവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. മഹാഗായികയുടെ മഹത്തായ വാക്കുകൾ കേസ് ചിത്രയ്ക്ക് വല്ലാത്ത ധൈര്യം പകർന്നു കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഉർവശിക്ക് വേണ്ടി കള്ളുകുടിച്ചു പാടുന്ന രീതിയിലുള്ള പാട്ട് അത്രയും തനതായി വേറെ ആർക്കാണ് പാടാനാവുക? വേറെ ആരു പാടിയാലാണ് ഇത്രയും സ്വാഭാവികമാവുന്നത്? നാവിന്റെ കുഴച്ചിലും അതിനനുസരിച്ചുള്ള ഭാവ വൈചിത്രവും സ്ത്രൈണമായ പ്രണയവും കുട്ടിക്കാലത്തെയുള്ള ആരാധനയും എല്ലാം ചേർന്ന ഒരു രസൈക്യം ആ പാട്ടിന്റെ അന്തരാത്മാവായി വർത്തിക്കുന്നു. അതൊട്ടും ചോർന്നു പോകാതെ അങ്ങേയറ്റം സ്വാഭാവികമായി ചിത്ര പാടുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ എത്ര സുഖം, എന്ത് രസം!

ആർദ്രമായ ഒരു നക്ഷത്രം. ശാന്തവും സ്വസ്ഥവുമായി അത് ഹൃദയ ആകാശങ്ങളിൽ പ്രകാശം വർഷിച്ചു നിൽക്കുന്നു. അതിന്റെ അനുരണനങ്ങൾ മനോമണ്ഡലങ്ങളിൽ ഉണ്ടാക്കുന്ന നാദവിസ്മയം, അതിൽ അലിഞ്ഞു ചേരുമ്പോഴുണ്ടാകുന്ന ധ്യാനാത്മകത, ഒരുതരം ധ്യാന നീലിമ. ഞാനലിയട്ടെ നിൻ നീലിമയിൽ, ഞാനൊരു മുകിലായി ഒഴുകട്ടെ എന്ന് അറിയാതെ ഉള്ളിൽ പ്രാർത്ഥിച്ചു പോകുന്ന മുഹൂർത്തങ്ങൾ അത്രമേൽ ആർദ്രമായി കേസ് ചിത്ര എന്ന ഗായിക ഞാനടക്കമുള്ള സമസ്ത മലയാളി മനസ്സിലും തൊട്ടു നിൽക്കുന്നു, തൊട്ടുണർത്തുന്നു, ചിലപ്പോഴത് തൊട്ടുറക്കുന്നു.

ഇളം കാറ്റിന്റെ ധന്യത, ഒരു പോക്കുവെയിലിന്റെ സൗമ്യത, ആദരനിലാവിന്റെ ആർദ്രത, പ്രഭാത വിശുദ്ധിയിൽ വിരുന്നുവന്നെത്തുന്ന വേൽപ്പിറാവുകളുടെ നിഷ്കളങ്കത, പുലരിത്തൂ മഞ്ഞുതുള്ളിയുടെ സുതാര്യത, അങ്ങനെ നൈർമല്യമാർന്ന് പരിഭവവും പരാതികളുമില്ലാതെ കേസ് ചിത്ര എന്ന ഗായിക സംഗീതത്തിന്റെ പാലാഴിയിൽ സരസ്വതീ തുല്യം വിരാജിക്കുന്നു. മലയാളമേ, നീ എത്ര ധന്യ! കളഭം തരാം ഭഗവാനൻ, മനസ്സും തരാം. വാർമുകിലെ വാനിൽ നീ വന്നു, തങ്കത്തോണി തെന്മലയോരം കണ്ടേ, യാത്രയായി സൂര്യാങ്കുരം, ഏകയായി നീലാംബരം, നിമിഷം സുവർണ നിമിഷം. സംഗീതമേ, നിന്റെ ദിവ്യ സൗഭാഗ്യത്തിൽ സന്ദേശമായി ഞാൻ ഉണർന്നുവെങ്കിൽ, ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, ഈ ഗാനരത്നങ്ങൾ നിധിച്ചപ്പിൽ സൂക്ഷിക്കാൻ കഴിയുന്ന മലയാളമേ, നീ എത്ര ധന്യയാണ്! മറ്റൊരു ഭാഷയ്ക്കും കിട്ടാത്ത ഗാനപൂർണിമ, അതിന്റെ ധന്യതയിൽ നിർവൃതിയോടെ മലയാള ചലച്ചിത്ര ലോകം.

0: ഒറ്റക്കമ്പിനാഥം. അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഓരോ മനുഷ്യനും ഒരേ സമയം പല ലോകങ്ങളിൽ ജീവിക്കുന്നുണ്ട്. മറ്റുള്ളവർ കാണുന്ന ഒരു ലോകം, ഏറ്റവും അടുത്തവർക്ക് മാത്രം പരിചിതമായ മറ്റൊരു ലോകം, പിന്നെ ആരും പൂർണ്ണമായി അറിയാത്ത ഒരു മൂന്നാമത്തെ ലോകം. ആദ്യത്തേത് പൊതുജീവിതം, രണ്ടാമത്തേത് സ്വകാര്യ ജീവിതം, മൂന്നാമത്തേത് രഹസ്യ ജീവിതം. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ആഴമേറിയതും സങ്കീർണവുമായ ഭാഗം പലപ്പോഴും ഈ മൂന്നാമത്തെ ലോകത്തായിരിക്കും. അവിടെ മറ്റുള്ളവരുടെ കണ്ണുകൾ എത്താറില്ല. ചിലപ്പോൾ സ്വന്തം ഏറ്റവും അടുത്ത മനുഷ്യർക്ക് പോലും അതിന്റെ വാതിൽ തുറന്നു കൊടുക്കാറില്ല. ഇവിടെ രഹസ്യ ജീവിതം എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങളെയോ തെറ്റുകളെയോ മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിക്കുന്ന ജീവിതത്തെയോ അല്ല. ഒരു മനുഷ്യൻ സ്വന്തം മനസ്സിന്റെ ആഴങ്ങളിൽ മാത്രം സൂക്ഷിക്കുന്ന ചിന്തകൾ, ആഗ്രഹങ്ങൾ, ഭയങ്ങൾ, ഓർമ്മകൾ, സ്വപ്നങ്ങൾ, കുറ്റബോധങ്ങൾ, പൂർത്തിയാകാതെ പോയ ആഗ്രഹങ്ങൾ, പറയാൻ കഴിയാതെ പോയ വാക്കുകൾ, ചിലപ്പോൾ സ്വയം പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത വികാരങ്ങൾ, ഇവയെല്ലാം ചേർന്നുണ്ടാകുന്ന ആന്തരിക ലോകത്തെയാണ് ഇവിടെ രഹസ്യ ജീവിതം എന്ന് വിളിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരാളുടെ ജീവിതം എത്ര പരിചിതമായി തോന്നിയാലും അതിന്റെ ഉള്ളിൽ മറ്റാർക്കും കാണാനാകാത്ത ഒരു ഭൂഖണ്ഡം അവശേഷിച്ചേക്കാം. നമ്മൾ ഒരാളെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ കാണുന്നത് അയാളുടെ ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഓഫീസിൽ കാണുന്ന ഒരാൾ ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥനായിരിക്കാം. വീട്ടിലായാൽ സ്നേഹമുള്ള ഭർത്താവോ ഭാര്യയോ അച്ഛനോ അമ്മയോ ആയിരിക്കാം. സുഹൃത്തുക്കളുടെ ഇടയിൽ തമാശ പറയുന്ന, എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരാളായിരിക്കാം. എന്നാൽ അതേ മനുഷ്യൻ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മറ്റാരോടും പറയാത്ത ഒരു ദുഃഖവുമായി ജീവിക്കുന്നുണ്ടാകാം. എല്ലാവരും വിജയിയായി കാണുന്ന ഒരാൾ തന്റെ പരാജയങ്ങളെക്കുറിച്ച് ഉള്ളിൽ കരയുന്നുണ്ടാകാം. ധൈര്യശാലിയായി തോന്നുന്ന ഒരാളുടെ ഉള്ളിൽ വലിയൊരു ഭയം ഒളിച്ചിരിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ മനുഷ്യനെ പുറമേ കാണുന്ന രൂപം മാത്രം ഉപയോഗിച്ച് മനസ്സിലാക്കുക എളുപ്പമല്ല. ഇതിന് മനഃശാസ്ത്രപരമായ ഒരു പ്രധാന കാരണം മനുഷ്യന്റെ സ്വയം പ്രകടനവും സ്വകാര്യതയും തമ്മിലുള്ള വ്യത്യാസമാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാം നമ്മെ മറ്റുള്ളവർക്കൊരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുന്നു. ഏത് സാഹചര്യത്തിൽ എന്തു പറയണം, എത്ര പറയണം, ആരുടെ മുന്നിൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നു. കുടുംബത്തിൽ ഒരു രീതിയിലും ജോലിസ്ഥലത്ത് മറ്റൊരു രീതിയിലും സുഹൃത്തുക്കളുടെ ഇടയിൽ മറ്റൊരു രീതിയിലും പെരുമാറുന്നത് അതുകൊണ്ടാണ്. ഇത് കപടതയാണെന്ന് നിർബന്ധമില്ല. സാമൂഹിക ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗമാണത്. എന്നാൽ ഈ വ്യത്യസ്ത വേഷങ്ങൾക്കപ്പുറം ആരോടും അഭിനയിക്കേണ്ടതില്ലാത്ത ഒരു ആന്തരിക ഇടം ഓരോ മനുഷ്യനും ആവശ്യമാണ്. മനുഷ്യന്റെ രഹസ്യ ജീവിതത്തെ മനസ്സിലാക്കാൻ സ്വകാര്യതയുടെ അവകാശം എന്ന ആശയവും വളരെ പ്രധാനമാണ്. ഒരാൾ തന്റെ എല്ലാ ചിന്തകളും വികാരങ്ങളും മറ്റൊരാളോട് തുറന്നു പറയണം എന്നില്ല. അതിനുള്ള അവകാശം അയാൾക്കുണ്ട്. സ്നേഹബന്ധത്തിലാണെങ്കിലും വിവാഹബന്ധത്തിലാണെങ്കിലും സൗഹൃദത്തിലാണെങ്കിലും ഒരാൾക്ക് സ്വന്തം മനസ്സിൽ ഒരു സ്വകാര്യ ഇടം സൂക്ഷിക്കാൻ കഴിയും.

അടുപ്പം എന്നത് ഒരാളുടെ എല്ലാ രഹസ്യങ്ങളും കൈവശപ്പെടുത്താനുള്ള അവകാശമല്ല, മറിച്ച് മറ്റൊരാളുടെ സ്വകാര്യതയെ മാനിക്കാനുള്ള ശേഷിയാണ് യഥാർത്ഥ അടുപ്പത്തിന്റെ അടയാളം. ഇവിടെയാണ് വിശ്വാസം എന്നത് നിർണായകമാകുന്നത്. മനുഷ്യന്റെ രഹസ്യ ലോകത്തേക്ക് പ്രവേശിക്കാൻ ചോദ്യങ്ങൾ മാത്രം മതിയാകില്ല, വിശ്വാസം വേണം, സുരക്ഷിതത്വ ബോധം വേണം, വിധിക്കപ്പെടില്ലെന്ന് ഉറപ്പ് വേണം. അതിനുമപ്പുറം ആ വ്യക്തിയുടെ സമ്മതം വേണം. ചില കാര്യങ്ങൾ ഒരാൾ മറ്റൊരാളോട് പറയുന്നത് വർഷങ്ങളെടുത്തായിരിക്കാം. ചില ഓർമ്മകൾ തുറന്നു പറയാൻ ഒരാൾക്ക് വലിയ ധൈര്യം ആവശ്യമായിരിക്കാം. ചില വേദനകൾക്ക് വാക്കുകൾ കണ്ടെത്താൻ തന്നെ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരാളുടെ നിശബ്ദതയെ എല്ലായ്പ്പോഴും മറച്ചുവെക്കലായി കാണാനാവില്ല. ചിലപ്പോൾ നിശബ്ദത തന്നെ ഒരു സംരക്ഷണ സംവിധാനമാണ്. മനുഷ്യന്റെ രഹസ്യ ജീവിതത്തിൽ ഓർമ്മകൾക്ക് വലിയ സ്ഥാനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഒരേ ശക്തിയോടെ ഓർമ്മയിൽ നിലനിൽക്കില്ല. ചില അനുഭവങ്ങൾ കാലം കടന്നുപോയാലും മനസ്സിൽ അതേ തീവ്രതയോടെ തുടരുന്നു. ബാല്യത്തിലെ ഒരു വാക്ക്, ഒരാളുടെ വേർപാട്, ലഭിക്കാതെ പോയ ഒരു സ്നേഹം, നഷ്ടപ്പെട്ട ഒരവസരം, ഒരിക്കലും പറയാൻ കഴിയാതെ പോയ ഒരു ക്ഷമാപണം, ഇവയെല്ലാം ഒരാളുടെ ഉള്ളിൽ വർഷങ്ങളോളം ജീവിച്ചേക്കാം. പുറത്തുള്ള ജീവിതം മുന്നോട്ടു പോയാലും ഉള്ളിലെ ചില മുറികൾ പഴയ കാലത്ത് തന്നെ നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളും രഹസ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാവരും സ്വന്തം ആഗ്രഹങ്ങൾ തുറന്നു പറയുന്നില്ല. ചില ആഗ്രഹങ്ങൾ സമൂഹം അംഗീകരിക്കില്ലെന്ന് തോന്നാം. ചിലത് കുടുംബം മനസ്സിലാക്കില്ലെന്ന ഭയമുണ്ടാകാം. ചിലത് പ്രായോഗികമല്ലെന്ന് കരുതി മനുഷ്യൻ തന്നെ അടിച്ചമർത്താം. അങ്ങനെ പുറത്തു പറയാതെ പോയ ആഗ്രഹങ്ങൾ മനസ്സിന്റെ ഒരു കോണിൽ തുടരാം. ജീവിതത്തിൽ പിന്നീട് ലഭിക്കുന്ന ചില അവസരങ്ങളോടുള്ള അമിതമായ ആകർഷണത്തിനും ചില തീരുമാനങ്ങൾക്കുമെല്ലാം ഈ മറഞ്ഞുകിടക്കുന്ന ആഗ്രഹങ്ങൾ സ്വാധീനം ചെലുത്താം. ഭയങ്ങളും ഈ രഹസ്യലോകത്തിന്റെ പ്രധാന ഭാഗമാണ്. സാമ്പത്തികമായി സുരക്ഷിതനായ ഒരാൾക്ക് ഭാവിയെക്കുറിച്ച് വലിയ ഭയമുണ്ടാകാം. എല്ലാവരുടെയും മുന്നിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന ഒരാൾക്ക് പരാജയപ്പെടുമോ എന്ന ഭയമുള്ളിലുണ്ടാകാം. സ്നേഹബന്ധത്തിൽ കഴിയുന്ന ഒരാൾക്ക് ഉപേക്ഷിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ടാകാം. ആരോഗ്യവാനായ ഒരാൾക്ക് രോഗത്തെക്കുറിച്ചുള്ള അമിതമായ പേടിയുണ്ടാകാം. ഈ ഭയങ്ങൾ പലപ്പോഴും പുറം ലോകത്തിന് കാണാനാവില്ല. കാരണം മനുഷ്യൻ തന്റെ ദൗർബല്യങ്ങൾ എല്ലായ്പ്പോഴും പ്രകടിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഇത്തരം മറഞ്ഞ വികാരങ്ങൾ മനുഷ്യന്റെ പെരുമാറ്റത്തെയും സ്വാധീനിക്കാം. ഒരാൾ എന്തുകൊണ്ടാണ് ചില ബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ചില വിമർശനങ്ങൾ മറ്റുള്ളവരെക്കാൾ അയാളെ കൂടുതൽ വേദനിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ചില സാഹചര്യങ്ങളിൽ അയാൾ അമിതമായി പ്രതികരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക വ്യക്തിയോടോ സ്ഥലത്തോടോ ഓർമ്മയോടോ അയാൾക്ക് അസാധാരണമായ അടുപ്പമോ വിരോധമോ തോന്നുന്നത്? പലപ്പോഴും ഇത്തരം പെരുമാറ്റങ്ങളുടെ പിന്നിൽ ആ വ്യക്തിയുടെ ആന്തരിക ചരിത്രമുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ മനസ്സിലാക്കുക എന്നത് അയാൾ ഇപ്പോൾ എങ്ങനെ പെരുമാറുന്നു എന്ന് മാത്രം നോക്കുക എന്നല്ല, അയാൾ എന്താണ് അനുഭവിച്ചിട്ടുള്ളത്, എന്താണ് നഷ്ടപ്പെട്ടത്, എന്താണ് ഭയപ്പെടുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് പറയാൻ കഴിയാതെ പോയത് എന്നൊക്കെയും മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ പെരുമാറ്റം പലപ്പോഴും കാണാവുന്ന ഒരു മഞ്ഞുമലയുടെ മുകൾ ഭാഗം മാത്രമാണ്. അതിനടിയിൽ വലിയൊരു മാനസിക ചരിത്രം കിടക്കുന്നുണ്ടാകാം. എന്നാൽ മറ്റൊരാളുടെ രഹസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം അപകടകരമായ ഒന്നുകൂടിയാണ്.

സ്വകാര്യ ഇടം ആവശ്യമുണ്ടാകുന്നത് ബന്ധത്തിലെ അകലമല്ല, പലപ്പോഴും അത് ആരോഗ്യകരമായ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. ഇവിടെയാണ് മനഃശാസ്ത്രത്തിലെ അതിരുകൾ എന്ന ആശയം പ്രസക്തമാകുന്നത്. ആരോഗ്യകരമായ ബന്ധങ്ങളിൽ വ്യക്തികൾക്ക് സ്വന്തം വികാരങ്ങൾക്കും ചിന്തകൾക്കും സമയത്തിനും സ്വകാര്യതയ്ക്കും അതിരുകളുണ്ടായിരിക്കും. മറ്റൊരാളുടെ അതിരുകളെ ബഹുമാനിക്കാൻ കഴിയുന്നത് മാനസിക പക്വതയുടെ അടയാളമാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാം എന്നോട് പറയണം എന്ന ആവശ്യം സ്നേഹത്തെക്കാൾ നിയന്ത്രണത്തിന്റെ രൂപമായേക്കാം. അതേസമയം നിനക്ക് പറയാൻ തോന്നുമ്പോൾ ഞാനിവിടെ ഉണ്ടാകും എന്ന സമീപനം സുരക്ഷിതത്വം സൃഷ്ടിക്കുന്നു. ചിലപ്പോൾ ഒരാളുടെ രഹസ്യ ജീവിതം മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ പതുക്കെ തുറക്കപ്പെടും. ഒരു സുഹൃത്തിന്റെ മുന്നിൽ വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന ഒരു വേദന ഒരാൾ പങ്കുവച്ചേക്കാം. ഒരു കൗൺസിലറുടെ മുന്നിൽ ഒരിക്കലും ആരോടും പറയാത്ത അനുഭവം ഒരാൾ തുറന്നു പറഞ്ഞേക്കാം. സ്നേഹബന്ധത്തിൽ ഒരാൾ തന്റെ ഏറ്റവും വലിയ ഭയം പങ്കുവച്ചേക്കാം. അത്തരം നിമിഷങ്ങളിൽ കേൾക്കാനുള്ള കഴിവാണ് സംസാരിക്കാനുള്ള കഴിവിനേക്കാൾ പ്രധാനപ്പെട്ടത്. ഉടൻ ഉപദേശം നൽകാതെ, വിധിക്കാതെ, താരതമ്യം ചെയ്യാതെ, പരിഹസിക്കാതെ കേൾക്കുക, അതാണ് മറ്റൊരാളുടെ ഉള്ളറയിലേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ വഴി. അതേസമയം രഹസ്യ ജീവിതം എല്ലായ്പ്പോഴും വേദനകളുടെ സംഭരണശാലയല്ല. അവിടെ സന്തോഷങ്ങളും ഉണ്ടാകും. ആരോടും പറയാത്തൊരു സ്വപ്നം, ഒരിക്കൽ സ്വന്തമാക്കണമെന്ന ആഗ്രഹം, ഒറ്റയ്ക്ക് കേൾക്കുന്നൊരു പാട്ട്, പഴയൊരു പ്രണയത്തിന്റെ ഓർമ്മ, ഒരു പുസ്തകത്തോടുള്ള അസാധാരണമായ അടുപ്പം, മറ്റാർക്കും മനസ്സിലാകാത്ത ഒരു ചെറിയ സന്തോഷം, ഇവയും ഈ ലോകത്തിന്റെ ഭാഗമാണ്. മനുഷ്യൻ സമൂഹത്തിന്റെ അംഗം മാത്രമല്ല, സ്വന്തം മനസ്സിനുള്ളിൽ മാത്രം അനുഭവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഡിജിറ്റൽ കാലം ഈ രഹസ്യ ജീവിതത്തിന്റെ സ്വഭാവത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരാൾ തന്റെ ജീവിതത്തിന്റെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. സന്തോഷകരമായ ചിത്രങ്ങളും വിജയങ്ങളും ആഘോഷങ്ങളും പുറത്തു വരുമ്പോൾ ഭയങ്ങളും പരാജയങ്ങളും ഏകാന്തതയും പലപ്പോഴും മറഞ്ഞുകിടക്കും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ അയാളുടെ യഥാർത്ഥ ജീവിതമായി വായിക്കുന്നത് തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കാം. ഡിജിറ്റൽ സ്വത്വം പലപ്പോഴും യഥാർത്ഥ സ്വത്വത്തിന്റെ ഒരു എഡിറ്റ് ചെയ്ത പതിപ്പാണ്. ഇതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് നാം നടത്തുന്ന വിധികൾ പലപ്പോഴും അപൂർണമാകുന്നത്. ഒരാളെ കണ്ടിട്ട് അയാൾ വളരെ സന്തോഷവാനാണ്, അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല, അയാൾക്ക് ആരെയും ആവശ്യമില്ല, അവൾ വളരെ ശക്തയാണ് എന്നൊക്കെ നാം തീരുമാനിച്ചേക്കാം. എന്നാൽ നമുക്ക് കാണാനാകാത്തൊരു ജീവിതം അയാളുടെ ഉള്ളിൽ നടക്കുന്നുണ്ടാകാം. പുറമേ ശാന്തമായൊരു മുഖത്തിന് പിന്നിൽ വലിയൊരു പോരാട്ടം നടക്കാം. പുറമേ പരാജയപ്പെട്ട ഒരാളുടെ ഉള്ളിൽ വലിയൊരു പ്രതീക്ഷ വളരുന്നുണ്ടാകാം. അതിനാൽ സഹാനുഭൂതി എന്നത് മറ്റൊരാളുടെ വേദന ഊഹിക്കുക മാത്രമല്ല, നമുക്കറിയാത്ത ഒരു ജീവിതം അയാളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാമെന്ന് അംഗീകരിക്കുകയുമാണ്. നിനക്കെന്താണ് പ്രശ്നം എന്ന ചോദ്യത്തെക്കാൾ ചിലപ്പോൾ നിനക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കേൾക്കാം എന്ന വാക്കാണ് കൂടുതൽ സഹായകരം. കാരണം ഒരാളുടെ രഹസ്യ ലോകത്തിന്റെ വാതിൽ ബലമായി തുറക്കാനാവില്ല, അത് തുറക്കപ്പെടണം. ഒടുവിൽ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ മറ്റുള്ളവർക്ക് പൂർണ്ണമായി എത്തിപ്പെടാനാവാത്ത ഒരു പ്രദേശമുണ്ടാകും. സ്നേഹമുള്ളവർക്ക് പോലും അതിന്റെ ഓരോ മുറിയും പരിചിതമാകണമെന്നില്ല. ഏറ്റവും അടുത്ത ബന്ധങ്ങൾക്ക് പോലും അതിന്റെ എല്ലാ വാതിലുകളുടെയും താക്കോൽ ലഭിക്കണമെന്നില്ല. അതിൽ തെറ്റില്ല. സ്വകാര്യമായ ഒരു ആന്തരിക ലോകം ഉണ്ടായിരിക്കുക മനുഷ്യന്റെ അവകാശമാണ്. ഒരാളെ പൂർണ്ണമായി അറിയുക എന്നത് അയാളുടെ എല്ലാ രഹസ്യങ്ങളും സ്വന്തമാക്കുക എന്നല്ല, മറിച്ച് അയാൾക്ക് പറയാതെ വയ്ക്കാനുള്ള അവകാശത്തെയും പറയാൻ തയ്യാറാകുമ്പോൾ കേൾക്കാനുള്ള ഉത്തരവാദിത്വത്തെയും ഒരുപോലെ ബഹുമാനിക്കുകയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ രഹസ്യം ഒരുപക്ഷെ ഇതുതന്നെയാണ്. നാം മറ്റുള്ളവരോടൊപ്പം ജീവിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമുക്ക് മാത്രമറിയാവുന്ന ഒരു ലോകവുമായി എന്നും യാത്ര ചെയ്യുന്നു. ഈ ലോകത്തിന്റെ വാതിൽ തുറക്കാൻ കൗതുകം മതിയാകില്ല. വിശ്വാസം വേണം, സ്നേഹം വേണം, സഹാനുഭൂതി വേണം, ഏറ്റവും പ്രധാനമായി അനുവാദം വേണം. കാരണം ഓരോ മനുഷ്യന്റെയും രഹസ്യ ജീവിതത്തിന്റെ അവസാന താക്കോൽ മറ്റാരുടെയും കയ്യിലല്ല, അത് ആ മനുഷ്യന്റെ സ്വന്തം കയ്യിലാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള നാലാംഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്നും മന്ത്രി. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാൻ തീരുമാനം. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള നാലാംഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2030 ഉഭയകക്ഷി വ്യാപാരം 50 ബില്യൺ US ഡോളറായി ഉയർത്തുകയാണ് ലക്ഷ്യം. വെള്ളിയാഴ്ച വരെ നീളുന്ന ചർച്ചയിൽ ചരക്ക് സേവന വ്യാപാരം, ഉൽപ്പന്നങ്ങളുടെ ഉത്ഭവ മാനദണ്ഡങ്ങൾ, സാങ്കേതിക വ്യാപാര തടസ്സങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 600+ പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. 6 രാജ്യങ്ങളുടെ പവലിയനുകൾ, 12 സംസ്ഥാന സർക്കാരുകളുടെ പവലിയനുകൾ, സ്റ്റാർട്ടപ്പുകൾക്കായി മാത്രമുള്ള ഒരു പ്രത്യേക പവലിയൻ എന്നിവ ഈ പ്രദർശനത്തിൽ ഉണ്ടാകും. 2000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റുപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ 2026-27 ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നാളെ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. 18 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന രീതികളാക്കി മാറ്റുകയാണ് പ്രധാന ലക്ഷ്യം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതികൾക്ക് അന്തിമരൂപം നൽകുന്നതിനാണ് സമ്മേളനം. അടിസ്ഥാന സൌകര്യ വികസനം, സമുദ്രാധിഷ്ഠിത വികസനം, വ്യവസായ ഇടനാഴികൾ, പുനരുപയോഗ ഊർജ്ജം, നഗരവികസനം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ മേഖല, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഓരോ പദ്ധതിയുടെയും ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കരട് രേഖ തയ്യാറാക്കി മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നത് പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
1: ചില സാഹചര്യങ്ങൾ അനുകൂലമായി വരുന്നു, എന്നാൽ ടോട്ടലി ഒരു മാറ്റം വലിയ മാറ്റമായിട്ടില്ല. 30 രൂപ കൊടുത്ത് മേടിച്ചാൽ സാമ്പത്തിക ബാധ്യതയാണെന്ന് പ്രത്യേകിച്ച് ആരും പറയണ്ട. അത് ഫൈനലായിട്ട് തീരുമാനിച്ചിട്ടില്ല, അത് ആലോചിക്കാം. മുഖ്യമന്ത്രിയായിട്ടും എല്ലാവരുമായിട്ട് ആലോചിക്കണം. ഞാൻ ഇന്ന ഡേറ്റ് എന്ന് പറയുന്നില്ല, കഴിയുന്നത്ര വേഗത്തിൽ പരിഹരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ആരാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്രയും വേഗത്തിൽ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സഹായവും നിർദ്ദേശവും അക്കാര്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും.
0: പവർകട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണെന്നും പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് പരിഹാരം കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കണമെന്നും വി മുരളീധരൻ എംഎൽഎ. കഴക്കൂട്ടം KCB സബ്സ്റ്റേഷന് മുന്നിൽ BJP സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടൻ താറാവിനങ്ങളുടെ സംരക്ഷണത്തിനൊപ്പം കുട്ടികളുടെ വ്യക്തിത്വം, പോഷകാഹാരം, സാമൂഹ്യക്ഷേമം, ഭക്ഷ്യഭദ്രത എന്നിവയെ ഗുണകരമായി സ്വാധീനിക്കുന്ന പദ്ധതികളാണ് പൊൻചിറകുകളെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് താറാവ് കുഞ്ഞുങ്ങളെ സൌജന്യമായി നൽകുന്ന പൊൻചിറകുകൾ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്ലാസ്റ്റിക് പാക്കേജിംഗ് മേഖലയിലെ സ്ഥാപനങ്ങൾ EPR.CPEB.GOV.IN എന്ന പോർട്ടലിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശം. നിലവിൽ അക്കൌണ്ടുള്ള സ്ഥാപനങ്ങൾ പഴയ വിവരങ്ങൾ പുതിയ ഏകീകൃത സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനായി ലിങ്ക് ഓൺ ബോർഡ് ചെയ്യണം. രജിസ്ട്രേഷൻ ഇടപാടുകളുടെ റിപ്പോർട്ടിംഗ്, വാർഷിക റിട്ടേൺ തുടങ്ങിയ പ്രവർത്തനങ്ങൾ EPR പോർട്ടൽ വഴി നടത്താം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വാഹന അപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഇനി മുതൽ ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാനാണ് തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചക്കിലം നിർദ്ദേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
2: വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് രാജ്യത്തത് ആദ്യമാണെങ്കിലും നിലവിലുള്ള കേന്ദ്ര നിയമത്തിലും ഇത്തരം ടെസ്റ്റുകൾ നടത്താൻ വ്യവസ്ഥയുണ്ട്. ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചവർ 30 ദിവസത്തിനുള്ളിൽ പുതിയ പരീക്ഷ പാസ്സാകണം. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പുതിയ ടെസ്റ്റിനുള്ള പരിശീലനം നൽകണം. 1 മിനിറ്റ് ദൈർഘ്യമുള്ള 10 വീഡിയോകളാകും ടെസ്റ്റിൽ ഉണ്ടാവുക. ഡ്രൈവിംഗിനിടെ നിരത്തിൽ ഉണ്ടാകാനിടയുള്ള അപകട സാധ്യതകളാണ് ഇതിലുള്ളത്. ഇത് തിരിച്ചറിഞ്ഞ് ബട്ടൺ അമർത്തണം. ശരിയുത്തരത്തിന് 10 മാർക്ക് ലഭിക്കും. 100ൽ 60 മാർക്ക് ലഭിക്കുന്നവർ ജയിക്കും.
0: ഗണേശ വിഗ്രഹ നിബജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. പാർക്കിംഗ് നിയന്ത്രണവും ഉണ്ടാകും. ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്ത് സമാപിക്കും. അതേസമയം ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ഗണേശ വിഗ്രഹ നിബജ്ജന ഘോഷയാത്ര നാളെ വൈകിട്ട് പഴവങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് ശംഖുമുഖത്ത് സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയിലെ ഏറ്റവും ദീർഘകാലമായി തുടരുന്ന സൈബർ സെക്യൂരിറ്റി ആന്റ് ഹാക്കിംഗ് കോൺഫറൻസുകളിലൊന്നായ കൊക്കോൺ 2026 19th പതിപ്പിന് കൊച്ചി വേദിയാകും. ഒക്ടോബർ 6 മുതൽ 13 വരെയാണ് സമ്മേളനം. അതിവേഗം മാറുന്ന സൈബർ സുരക്ഷാ സാഹചര്യത്തിൽ കൂടുതൽ ശക്തവും പ്രതിരോധശേഷിയുള്ളതുമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിലാണ് സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അണ്ടർ 23 നോർത്ത് സോൺ പുരുഷ അന്തർ ജില്ലാ മത്സരങ്ങൾക്ക് കാസർഗോഡ് തുടക്കം. മാനിയിലെ KCA സ്റ്റേഡിയത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളാണ് മത്സരിക്കുന്നത്. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രി മില്ലുടമ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: മില്ലുടമകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സാധ്യമായ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് മില്ലുടമ പ്രതിനിധികളെ സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത്. മില്ലുടമകൾക്കുള്ള കുടിശ്ശിക 63 കോടി രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സപ്ലൈകോ ധനവകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മില്ലുകൾ ധാരണാപത്രം ഒപ്പിട്ടാലുടൻ നെല്ലെടുപ്പ് ആരംഭിക്കാനാണ് തീരുമാനം. സംഭരണ വിലയും ഉടൻ പ്രഖ്യാപിക്കും. PRS വായ്പയായിട്ടല്ലാതെ നെല്ല് സംഭരണ വില കർഷകരുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് നൽകുന്നതിന് സപ്ലൈകോ നബാർഡിന്റെ സഹകരണവും തേടിയിട്ടുണ്ട്.
0: ഇന്ന് പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശന്റെ 67th സ്ഥാപക ദിനം. 1959 സെപ്റ്റംബർ 15 ഇന്ത്യയുടെ പ്രക്ഷേപണ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ദൂരദർശൻ സ്ഥാപിതമാകുന്നത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 1975 വരെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായിരുന്ന ദൂരദർശൻ 1976 ഏപ്രിൽ 1 പ്രത്യേകമായി പ്രവർത്തനം ആരംഭിച്ചു. ഭാരതരത്ന എം വിശ്വേശ്വരയ്യയുടെ 165 ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നു. രാഷ്ട്ര നിർമ്മാണം, അടിസ്ഥാന സൌകര്യ വികസനം, സാങ്കേതിക നവീകരണം എന്നിവയിൽ എഞ്ചിനീയർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. നൂതന ആശയങ്ങളിലൂടെയും ഡിജിറ്റൈസേഷനിലൂടെയും സുസ്ഥിര ഭാവിക്ക് വേണ്ടിയുള്ള സ്മാർട്ട് എഞ്ചിനീയറിംഗ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. എഞ്ചിനീയറിംഗ് രംഗത്തെ അസാമാന്യ പ്രതിഭയായ എം വിശ്വേശ്വരയ്യയുടെ രാഷ്ട്ര നിർമ്മാണത്തിലുള്ള ദീർഘവീക്ഷണം ഇന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വയനാട് തലപ്പുഴയിൽ പശുക്കിടാവിനെ പുലി ആക്രമിച്ചു കൊന്നു. പണിച്ചിപ്പാലം പാലത്തിങ്കലിൽ 9 മാസം പ്രായമുള്ള പശുക്കിടാവാണ് ചത്തത്. വനപാലകർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി. പ്രദേശത്ത് 2 ക്യാമറകൾ സ്ഥാപിച്ച് നൈറ്റ് പട്രോളിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4ാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്നും മന്ത്രി. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാൻ തീരുമാനം. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

കാർഷിക മേഖലാ വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തവനൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി കോളേജിൽ RF മോഡിൽ നടത്തുന്ന BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലെ CUET 2026 യോഗ്യതയായുള്ള ഒഴിവ് സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 17 വെള്ളാനിക്കര കാർഷിക സർവകലാശാലയുടെ പഴയ ആസ്ഥാന മന്ദിരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷന്റെ ഓഫീസിൽ വെച്ച് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ അന്വേഷണങ്ങൾക്ക് 0487243819 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 സെപ്റ്റംബർ 23 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് https.celku.in/e-learning register PHP എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഒക്ടോബർ 2 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് സെപ്റ്റംബർ 23 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487243856 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നെടുമങ്ങാട് വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 17 സൌജന്യ കോൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ 9446914151 എന്ന ഫോൺ നമ്പറിൽ 16 മുമ്പ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സൌജന്യ പരിശീലന പരിപാടി സെപ്റ്റംബർ 18 സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04829234323 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 16 മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 5 മണി വരെ സൌജന്യ പരിശീലനം ഉണ്ടായിരിക്കും. താൽപര്യമുള്ളവർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരിശീലനത്തിനെത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് സെപ്റ്റംബർ 15-ന്റെ ഹൃദയഭൂമികയിലാണ്. ഇന്ന് സാർവദേശീയ ജനാധിപത്യ ദിനം. ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലി.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള സംഘർഷങ്ങൾക്കും വൈരുദ്ധ്യങ്ങൾക്കും ഇടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉച്ചകോടിയിൽ ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം വലിയ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. DRDO ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മിസൈലുകൾ, റഡാറുകൾ, യുദ്ധവിമാനങ്ങൾ, അന്തർവാഹിനികൾ തുടങ്ങി എല്ലാ മേഖലകളിലും DRDO മികവ് തെളിയിച്ചതായും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പ്രതിരോധ മേഖലയിലെ ഇറക്കുമതി ആശ്രയത്വം കുറച്ച് സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യം മുന്നേറുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: DRDO की स्थापना हुए लगभग 70 वर्षों का समय गुजर गया है. जब इस ऑर्गेनाइजेशन को प्रारंभ किया गया था तो उस समय भारत एक डेवलपिंग नेशन था जिसके पास रिसोर्सेज भले ही लिमिटेड थे लेकिन एस्पिरेशंस अनलिमिटेड. और आज 2026 में DRDO ने मिसाइल से लेकर रडार तक, कम्बैट एयरक्राफ्ट से लेकर सबमरीन तक, इलेक्ट्रॉनिक वॉरफेयर सिस्टम से लेकर आर्टिफिशियल इंटेलिजेंस तक, हर क्षेत्र में अपनी कैपेबिलिटीज साबित की है. डिफेंस सेक्टर में रिसर्च एंड डेवलपमेंट के लिए DRDO आज एपेक्स ऑर्गेनाइजेशन है.
2: സുസ്ഥിര വികസന ചട്ടക്കൂടിൽ മാലിന്യ പുനരുപയോഗ സമ്പദ് വ്യവസ്ഥാ തത്വങ്ങൾ ഉൾപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. വേൾഡ് സൾക്കുറൽ ഇക്കോണമി ഫോറം 10-ാം പതിപ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി ചേർന്ന് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുനരുപയോഗം, പ്രകൃതി സംരക്ഷണം എന്നീ പുരാതന സാംസ്കാരിക ശീലങ്ങളെ ആധുനിക നയങ്ങളാക്കി രാജ്യം പരിവർത്തനപ്പെടുത്തിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ് മിഷൻ ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: For India, circularity is not a new destination. It is a new way of looking at an old wisdom. We are not merely adopting a new economic model. We are modernizing values that have served our society for generations. India has understood and practiced the principle of reuse, repair and respect for what we have. They are deeply woven into our social and cultural fabric and are part of our traditions and our upbringing.
2: ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന 2 ദിവസത്തെ പരിപാടിയിൽ 65-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2,000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനാധിപത്യം എന്നത് കേവലം തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ലെന്നും മറിച്ച് സംവാദം, പങ്കാളിത്തം, വൈവിധ്യത്തോടുള്ള ആദരവ്, ഓരോ പൌരന്റെയും അന്തസ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണെന്നും സ്പീക്കർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തിൽ ആശംസകൾ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ വ്യവസ്ഥയുടെ ലോകമെമ്പാടുമുള്ള സ്ഥിതി വിലയിരുത്തുന്നതിനും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റുപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. വ്യക്തികൾക്കിടയിലെ എല്ലാ യു പി ഐ ഇടപാടുകളും സൌജന്യമായി തുടരും. വ്യാപാരികളിൽ നിന്ന് പൊതുവായ മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കില്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വാഹന അപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഇനി മുതൽ ലൈസൻസ് നൽകും മുമ്പ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവുകൂടി പരിശോധിക്കാനാണ് തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചകിലം നിർദ്ദേശിച്ചു. സൈബർ സുരക്ഷയ്ക്കായി കേരള പോലീസ് സംഘടിപ്പിക്കുന്ന കൊക്കൂൺ ആഗോള സംഗമത്തിന്റെ 19-ാമത് പതിപ്പിന് കൊച്ചി വേദിയാകും. ഒക്ടോബർ 6 മുതൽ 13 വരെയാകും സമ്മേളനമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസ ചന്ദ്രശേഖർ അറിയിച്ചു.
5: This year theme includes empowering cyber resilience strategy, deep tech and global enforcement. Cocoon 2026 covers 6 major tracks, which including artificial intelligence, leadership and governance, fintech and BFSI, operational technology and IoT, law enforcement and child sexual exploitation and abuse, spanning the full cyber security spectrum.
2: ഇന്ന് ദൂരദർശന്റെ 67-ാം സ്ഥാപക ദിനം. 1959 സെപ്റ്റംബർ 15 പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ആദ്യ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്തത്. 35 സാറ്റലൈറ്റ് ചാനലുകളും 66 സ്റ്റുഡിയോ കേന്ദ്രങ്ങളുമുള്ള ദൂരദർശൻ 24 ഭാഷകളിലാണ് നിലവിൽ സംപ്രേഷണം നടത്തുന്നത്. ഇന്ന് ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം. ഭാരതരത്ന എം വിശ്വേശ്വരയ്യയുടെ ജന്മവാർഷിക ദിനമായ സെപ്റ്റംബർ 15 രാജ്യം എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നത്. രാഷ്ട്രനിർമ്മാണം, സാങ്കേതിക നവീകരണം എന്നിവയിൽ എഞ്ചിനീയർമാർ നൽകുന്ന വിലമതിക്കാനാകാത്ത സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് ദിനാചരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്നു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2030 ഉഭയകക്ഷി വ്യാപാരം $50 ബില്യൺ ഉയർത്തുകയാണ് വെള്ളിയാഴ്ച വരെ നീളുന്ന ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും അമേരിക്കയിൽ തുടരുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഉത്തരവ് US ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി തടഞ്ഞു. തിരിച്ചടിയാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നിർത്താൻ റഷ്യയും യുക്രൈനും ധാരണയിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ധാരണ എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായിയാണ് ഇക്കാര്യം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചത്. കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഇറാന്റെ പ്രതികരണം. ഇറ്റലിയിൽ നടക്കുന്ന ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷോട്ട്ഗൺ മത്സരത്തിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി ഏഷ്യൻ ട്രാപ്പ് ചാമ്പ്യൻ സബീറ ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള 20-അംഗ ഷൂട്ടിംഗ് സംഘം ഇന്നിറങ്ങും. ഈ മാസം 19 വരെയാണ് ടൂർണമെന്റ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 141 പോയിന്റ് ഇടിഞ്ഞ് 74,640 നിഫ്റ്റി 74 പോയിന്റ് നഷ്ടത്തിൽ 23,325 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 112,320 ഗ്രാമിന് 14,040 ഇന്നത്തെ വില. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള ഡിആർഡിഒയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2,000 രൂപ വരെയുള്ള യു പി ഐ പണമിടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അംബേദ്കറും ഗാന്ധിയും.
2: അംബേദ്കറും ഗാന്ധിയും എന്ന പരിപാടിയിൽ തൊഴിലാളിയുടെ മൂലധനം എന്ന ഗാന്ധിജിയുടെ ലേഖനം കേൾക്കാം. അവതരണം ഗായത്രി.
1: തൊഴിലാളി വർഗത്തിന് പല തൊഴിലുകളിലുമുള്ള സാമാന്യ വൈദഗ്ധ്യം മുതലാളി വർഗത്തിന് ധനമെന്നതുപോലെയാണ്. തൊഴിലാളിയുടെ തൊഴിൽ വൈദഗ്ധ്യമാണ് അയാളുടെ മൂലധനം. തൊഴിലാളികളുടെ സഹകരണമില്ലാതെ മുതലാളിമാർക്ക് തങ്ങളുടെ മൂലധനം ഫലവത്താക്കാൻ സാധ്യമല്ലാത്തതുപോലെ തൊഴിലാളികൾക്കും മുതലാളിമാരുടെ സഹകരണമില്ലാതെ തങ്ങളുടെ തൊഴിൽ ഫലവത്താക്കാൻ കഴിയുകയില്ല. തൊഴിലാളികളിലും മുതലാളിമാരിലും ബുദ്ധിവികാസം ഒരുപോലെ ഉണ്ടായിരിക്കുകയും പരസ്പരം മാന്യമായി പെരുമാറാനുള്ള തങ്ങളുടെ കഴിവിൽ അവർക്ക് വിശ്വാസം വരികയും ചെയ്താൽ ഒരേ വ്യവസായത്തിലെ തുല്യ പങ്കാളികൾ എന്ന നിലയിൽ അവർ പരസ്പരം ആദരിക്കുകയും വിലമതിക്കുകയും ചെയ്യും. ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത സഹജ ശത്രുക്കളായി അവർ പരസ്പരം കരുതേണ്ട കാര്യമില്ല. മുതലാളിവർഗം സംഘടിതവും സുരക്ഷിതവുമായിരിക്കുമ്പോൾ തൊഴിലാളിവർഗം അങ്ങനെയല്ല എന്നതാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നിർജീവവും യാന്ത്രികവുമായ തൊഴിൽ തൊഴിലാളിയുടെ ബുദ്ധിയെ മുരടിപ്പിക്കുന്നു. അതുകൊണ്ട് മനോവികാസത്തിനുള്ള അവസരം അവർക്ക് കിട്ടാതെ പോകുന്നു. സ്വന്തം അന്തസ്സും പദവിയും മനസ്സിലാക്കാൻ തൊഴിലാളിക്ക് കഴിയാതെയാകുന്നു. കൂലി നിശ്ചയിക്കേണ്ടത് മുതലാളിയാണ് എന്ന് വിശ്വസിക്കാൻ തൊഴിലാളിയെ പഠിപ്പിക്കുന്നു. തൊഴിലാളി ശരിയായ രീതിയിൽ സംഘടിക്കുകയും ബുദ്ധി വികസിപ്പിക്കുകയും ചെയ്യട്ടെ, പല തൊഴിലുകളും പഠിക്കട്ടെ. ഉപജീവനമാർഗം ഇല്ലാതാക്കും എന്ന ഭയം കൂടാതെ തല ഉയർത്തിപ്പിടിച്ച് തൊഴിലാളികൾക്ക് നടക്കാം. മുതലാളിമാരുടെ മുമ്പിൽ തങ്ങൾ നിസ്സഹായരാണ് എന്ന് തൊഴിലാളികൾ കരുതുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ അന്ധവിശ്വാസമായിരിക്കും. ഈ അന്ധവിശ്വാസം വ്യക്തമായി ദൂരീകരിക്കാനാണ് അഹമ്മദാബാദിലെ തൊഴിലാളി യൂണിയൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിയന്റെ പരീക്ഷണം ബന്ധപ്പെട്ടവരെല്ലാം സ്വാഗതം ചെയ്യേണ്ടതാണ്. കഠിനമായി പരിശ്രമിക്കാൻ തൊഴിലാളി യൂണിയൻ എടുക്കുന്ന ദൃഢമായ തീരുമാനത്തെ ആശ്രയിച്ചാണ് വിജയം. തൊഴിലാളികൾക്ക് സ്വന്തം തൊഴിലിൽ ബുദ്ധിപരമായ താൽപര്യം ജനിപ്പിക്കാൻ കഴിവുള്ള യോഗ്യരായ ശിക്ഷകരെ യൂണിയൻ ആ ജോലി ഏൽപ്പിക്കണം. യാന്ത്രികമായി ചെയ്യുന്ന ഒരു കൈത്തൊഴിൽ യാന്ത്രികമായ മറ്റേതു പ്രവൃത്തിയെയും പോലെ മനസ്സിനെയും ആത്മാവിനെയും മുരടിപ്പിക്കുന്നു. ബുദ്ധിശൂന്യമായ ശ്രമം ജീവൻ നഷ്ടപ്പെട്ട ശരീരം പോലെയാണ്.
2: അംബേദ്കറും ഗാന്ധിയും. അവതരണം ഗായത്രി. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം. ഒരിക്കൽ കുട സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്ന ഒന്നായിരുന്നു. സ്ത്രീകളുടെ ദുരഭിമാനത്തിന്റെയും ദൗർബല്യത്തിന്റെയും അടയാളമായിരുന്നു കുടകൾ. കേരളത്തിൽ അതിന് പ്രത്യേക പേരുമുണ്ടായിരുന്നു, മറക്കുട. അക്കാലങ്ങളിൽ പുരുഷൻ കുട ഉപയോഗിച്ചാൽ അത് പരിഹാസമാവുമായിരുന്നു. പാശ്ചാത്യ നാടുകളിൽ കുട ഉപയോഗിക്കാനുള്ള അനുവാദം പുരോഹിതർക്ക് മാത്രമായിരുന്നു. സാധാരണക്കാരെ കുട ഉപയോഗിക്കാൻ പോപ്പ് അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഇംഗ്ലണ്ടിലെ സ്ത്രീകൾ ഉത്തരവ് മറികടന്ന് വർണ്ണാഭമായ കുടകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യത്തെ കുട ചൈനയിലായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. അതായത് കുട കണ്ടുപിടിച്ചത് ചൈനക്കാരാണെന്ന് അർത്ഥം. BC 1100 ചൈന കുട കണ്ടുപിടിക്കുന്നത്. അവിടെ നിന്ന് കുട ഈജിപ്തിലെത്തിയെങ്കിലും അവിടെ അത് രാജകീയമായ ചിഹ്നങ്ങളിലൊന്നായിരുന്നു. സിംഹാസനത്തിന്റെ ഭാഗം, ആഭിജാത്യത്തിന്റെ അടയാളം. മെസപ്പൊട്ടോമിയക്കാരാണ് കുടയുടെ യഥാർത്ഥ അവകാശികളെന്നും ചരിത്ര പാഠങ്ങളുണ്ട്. കുട ആദ്യകാലങ്ങളിൽ കൂടുതലും ഉപയോഗിച്ചിരുന്നത് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയായിരുന്നില്ല, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയായിരുന്നു. പനയോലകൾ, പാപ്പിറസുകൾ, മയിൽപ്പീലികൾ എന്നിവ കൊണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ ആഡംബര കുടകൾ ഉണ്ടാക്കിയിരുന്നത്. പാര എന്ന ഫ്രഞ്ച് വാക്കിന്റെ അർത്ഥം സംരക്ഷണം എന്നാണ്. എംബ്ര എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ഷാഡോ അഥവാ നിഴൽ എന്നാണ്. ആദ്യകാലങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന കുടകളൊന്നും തന്നെ ഇന്ന് കാണുന്നത് പോലെ ടെലിസ്കോപ്പിക് ആയിരുന്നില്ല. ആദ്യമായി ടെലിസ്കോപ്പിക് കുട നിർമ്മിച്ചത് 1928 ഹാൻസ് ഹൗപ്റ്റ് ആണ്. അതായത് മടക്കാൻ പറ്റുന്ന കുട കണ്ടുപിടിച്ചത് ഹാൻസ് ഹൗപ്റ്റ് ആണ്. മടക്ക കുടകൾ ലോകമെമ്പാടും വ്യാപിച്ചു. കുടകൾ വ്യവസായമായി. കേരളത്തിൽ 1954 തയ്യിൽ എബ്രഹാം വർഗീസ് എന്നയാളാണ് ഒരു കുടക്കമ്പനിക്ക് ആദ്യമായി രൂപം കൊടുക്കുന്നത്. കുടവാവച്ചൻ എന്ന വിശേഷണത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. സെന്റ് ജോർജ് അംബ്രല മാർട്ട് എന്നായിരുന്നു കമ്പനിയുടെ പേര്. VT ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവും എന്ന ആത്മകഥയിൽ പരാമർശിക്കുന്ന മാൻമാർക്ക് കുടയ്ക്ക് എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയില്ല തന്നെ. ചരിത്രവും ഐതിഹ്യവും അങ്ങനെ നിൽക്കട്ടെ. ഒരു യാഥാർത്ഥ്യം മാത്രമേ ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഗഹ്വരത്തിൽ നിന്ന് കണ്ടെത്തേണ്ടതുള്ളൂ. കുട ആദ്യം ഉപയോഗിച്ചത്, കണ്ടെത്തിയത് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയായിരുന്നില്ല, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെയെങ്കിൽ ഇലയോ മറ്റോ തലയിൽ ചൂടി നിന്ന് പണിയെടുത്ത തൊഴിലാളികളായിരുന്നു കുടയുടെ ആവിഷ്കർത്താക്കൾ. കാരണം കുട അവരുടെ ആവശ്യമായിരുന്നു, അവർക്കത് ആഡംബരമായിരുന്നുമില്ല.
2: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ അവതരണം അശ്വതി ബാലചന്ദ്രൻ, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: കഥാപ്രസംഗം പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സനാറ്റ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: ലോക സാഹിത്യ നായകനായ കവളിയോ ടോൾസ്റ്റോയിയുടെ മനോഹരമായൊരു ലഘുനോവലിന്റെ കഥാപ്രസംഗ ആവിഷ്കരണം സനാറ്റ. ക്രൂയിസ്റ്റർ സനാറ്റ. സനാറ്റ. ഞാനിരുന്ന കമ്പാർട്ട്മെന്റിലെ യാത്രക്കാരെല്ലാം ആ സ്റ്റേഷനിൽ ഇറങ്ങി. തീവണ്ടി വീണ്ടും സ്റ്റേഷൻ വിട്ടു. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഈ കമ്പാർട്ട്മെന്റിൽ. ഹായ്, രാജകീയമായ യാത്ര. എനിക്ക് വേണ്ടി മാത്രം ഒരു കമ്പാർട്ട്മെന്റ്. എന്ത് ബഹളമായിരുന്നതിനകത്ത് ഇപ്പോൾ നിശബ്ദം. എനിക്ക് ഇപ്പോഴീ തീവണ്ടി മുറിക്കകത്ത് സ്വാതന്ത്ര്യമായിട്ട് നടക്കാം, ഇരിക്കാം, കിടക്കാം. ഞാൻ എഴുന്നേറ്റു, നടന്നു മറ്റേ അറ്റം വരെ ചെന്നപ്പോ ആ ബെഞ്ചിൽ ഒരു യാത്രക്കാരന്റെ ബാഗും ഫ്ലാസ്കും മറ്റും മറന്നു വെച്ചു പോയതായിരിക്കാം. ഇല്ല, പെട്ടെന്നാണ് ബാത്റൂമിന്റെ വാതിൽ തുറക്കപ്പെട്ടു. അയാൾ പുറത്തേക്ക് വന്നു. എന്റെ ധാരണ തെറ്റി, ഞാൻ ഒറ്റയ്ക്കല്ല. ആരോടും മിണ്ടാതിരുന്ന ആ യാത്രക്കാരൻ, അയാളെ ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ തിരികെ വന്നെന്റെ സീറ്റിലിരുന്നു, അയാൾ അയാളുടെ സീറ്റിലും. തീവണ്ടി മുറിക്കുള്ളിൽ താൻ ഏകാന്തത തിങ്ങിയ കോണിൽ തീവണ്ടി മുറിക്കുള്ളിൽ താൻ ഏകാന്തത തിങ്ങിയ കോണിൽ കുള്ളനൊരാൾ യാത്രക്കാരൻ.

യാത്രക്കാരൻ ഈ കമ്പാർട്ട്മെന്റിലെ സകല യാത്രക്കാരുടെയും ശ്രദ്ധ ആകർഷിച്ചൊരു മനുഷ്യൻ. എന്തെല്ലാം വിഷയങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടു. ഈ കഴിഞ്ഞ സ്റ്റേഷനിൽ എത്തും വരെ ഞാൻ ഉൾപ്പെടെ എല്ലാ യാത്രക്കാരും അവരവരുടെ ലോകവിജ്ഞാനം എടുത്ത് വിളമ്പാൻ കിട്ടിയ ഒരവസരവും പാഴാക്കില്ല. തകർപ്പൻ വാചകമടിയായിരുന്നു എന്നിട്ട് ഈ മനുഷ്യൻ മാത്രം

കുള്ളനൊരാൾ യാത്രക്കാരൻ, കൂർത്ത മുഖം നീക്ഷക്കാരൻ. അയാൾ ഫ്ലാസ്ക് തുറന്നു, തേയില വെള്ളം ഗ്ലാസിൽ പകർന്നു, ഒറ്റ വലിക്കകത്താക്കി, പിന്നൊരു സിഗരറ്റ് കത്തിച്ചു, കൂട്ടുകൂടാ പുക വിടുന്നു. അയാൾ ഒരു ചെറിയ തീവണ്ടി എഞ്ചിൻ തന്നെ. വീണ്ടും ഫ്ലാസ്ക് തുറക്കുന്നു. തെരുതരയാ തേയില വെള്ളം തിളയോട് പകർന്നു കുടിക്കും, തെരുതരയാ തേയില വെള്ളം തിളയോട് പകർന്നു കുടിക്കും. പുകവലി മധ്യവയസ്കന് മതിയായില്ലൊരു നിമിഷം, പുകവലി മധ്യവയസ്കന് മതിയായിട്ടില്ലൊരു നിമിഷം. നീലക്കോട്ടും വെള്ളക്കോളറും അണിഞ്ഞു ചുവന്ന ടൈകട്ടി കുള്ളനൊരാൾ യാത്രക്കാരൻ, കൂർത്ത മുഖം നീക്ഷക്കാരൻ. ഇയാളോടും സംസാരിച്ചാലെന്താ? ഇയാളുടെ മൗനവ്രതത്തിന് വിരാമിട്ടാലെന്താ? ഞാൻ എഴുന്നേറ്റ് അടുത്തിയെന്നു, അയാളുടെ സമീപത്തിരുന്നു. എന്നിട്ട് അയാളും തിരിഞ്ഞു നോക്കണമല്ലോ, പക്ഷെ ഞാൻ വിട്ടില്ല. എങ്ങോട്ട് പോവുകയാ? അയാൾ തിരിഞ്ഞു നോക്കി. മണിക്കൂറുകളായിട്ട് അങ്ങ് ആരോടും മിണ്ടാതിരിക്കുകയാണല്ലോ, നമുക്ക് സംസാരിക്കാം, യാത്ര മുഷിയണ്ട. അങ്ങ് എവിടേക്കാണ്? അല്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഇല്ല, സംസാരിക്കാതിരിക്കുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ട്. അയാൾ മൗനവ്രതം ലംഘിച്ചു. മണിക്കൂറുകളായി അയാൾ പാലിച്ച മൗനം ലംഘിച്ചു. അങ്ങ് എവിടെ നിന്ന് വരുന്നു? ഏത് നാട്ടിൽ നിന്ന്? ഞാൻ നാട്ടിൽ നിന്നല്ല, ഞാൻ ജയിലിൽ നിന്നാണ് വരുന്നത്. 7 വർഷത്തെ കഠിന തടവും കഴിഞ്ഞുള്ള വരവാണ്. ഞാനൊന്ന് ഞെട്ടി. ആരെങ്കിലും മരണമടഞ്ഞു എന്ന് കേൾക്കുമ്പോൾ മന്ത്രിമാരുടെ ഒരു ഞെട്ടലുണ്ടല്ലോ, ആ ഞെട്ടലല്ല, യഥാർത്ഥ ഭയത്തിൽ നിന്ന് അമ്പരപ്പിൽ നിന്നുണ്ടായ ഞെട്ടൽ. അങ്ങ് എന്തിനു ജയിലിൽ പോയി? എന്തിനങ്ങേ ജയിലിലടച്ചു? അത് പറഞ്ഞാൽ കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാകുമോ നിങ്ങൾക്ക്? അങ്ങ് പറയണം, എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാനൊരു വലിയ കുടുംബത്തിലെ അംഗമാണ്.

കുടുംബമഹിമയുടെ തൊപ്പിയിൽ ഒരു തുവൽ കൂടി ഇരിക്കട്ടെ എന്ന് കരുതി ബിരുദമെടുത്തു. എന്റെ സ്നേഹിതന്മാരെല്ലാം സതീർത്ഥ്യന്മാരെല്ലാം വലിയ മുതലാളി കുഞ്ഞുങ്ങളായിരുന്നു. ഞങ്ങൾ മദ്യപിച്ച് പോലും ക്ലാസ്സിൽ പോയിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം പ്രൊഫസർ പിടികൂടി പുറത്താക്കി. കാരണം ഞങ്ങളുടെ പ്രൊഫസർ ഞങ്ങളെക്കാൾ ഭയങ്കര തണിയായിരുന്നു. രണ്ടാഴ്ചക്ക് സസ്പെൻഡ് ചെയ്തു. അതൊക്കെ ഒരു രസം. പഠിക്കുന്ന കാലത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു അക്ഷരം വായിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ബിരുദധാരിയെ, അതൊക്കെ ഒരു തിരിമറിക ഏർപ്പാടാണ്. പരീക്ഷയ്ക്ക് ഞാൻ കൊണ്ടുവച്ചെഴുതി. സൂപ്പർവൈസ് ചെയ്ത ഒരു അധ്യാപകനും അത് കണ്ടതായി ഭാവിച്ചിട്ടില്ല. അവർക്കൊക്കെ എന്നെ അറിയാം. ഞാൻ ആരുടെ മകനാണെന്നും ആരുടെ അനന്തേവനാണെന്നും അറിയാം. എന്റെ സാമ്പത്തിക ശേഷിയും എന്റെ ആൾശേഷിയും ഒക്കെ അവർക്ക് നല്ല നിശ്ചയമാണ്. പരീക്ഷ അവസാനിക്കുന്ന തലേന്നാൾ എന്റെ ഹാളിൽ സൂപ്പർവിഷൻ വന്ന ഒരു പുതിയ ആദ്യാരായിരുന്നു. അയാൾ പുതുതായിട്ട് സ്ഥലം മാറി വന്ന എല്ലാവരെയും ഒന്നും അയാൾ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ നോട്ട്ബുക്ക് തുറന്നിട്ട് നിർബാധം കാപ്പി അടിക്കുക. വെറുതെ ഒരു പേനാക്കത്ത് ഞാൻ നിവർത്തി ഡെസ്കിന്മേലിട്ടിരുന്നു. അതൊരു വിരട്ടുപണിയാ. ഒരുവിധപ്പെട്ട വാദ്യന്മാർ അടുക്കത്തില്ല. ഒരു പുതിയ മനുഷ്യൻ, ഈ പുതിയ ലെക്ചർ വന്ന് എന്റെ അടുത്ത് നിന്നു. ഞാൻ യാതൊരു പേടിയും കൂടാതെ കോപ്പി എഴുതി തുടർന്നു. പക്ഷെ ലെക്ചർ ആദ്യം കത്തിയെടുത്ത് മടക്കി അദ്ദേഹത്തിന് പോകലിട്ടു. അപ്പോഴേ എന്റെ കാറ്റ് പകുതി പോയി. ലെക്ചർ എന്റെ നോട്ട്ബുക്ക് കൈവശപ്പെടുത്തി. എന്റെ പേപ്പർ ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. ലെക്ചർ എനിക്ക് ഗെറ്റ് ഔട്ട് പറഞ്ഞു. ഞാൻ അനുസരിച്ചില്ല. അദ്ദേഹം വെളിയിൽ പോയി ചീഫ് എക്സാമിനോട് പറഞ്ഞു. എന്നെ 6 വർഷത്തേക്ക് ഡിബാർ ചെയ്തു. ഇതൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അടുത്ത ദിവസം വൈകിട്ട് 5 മണിക്ക് പരീക്ഷ കഴിഞ്ഞ പാവപ്പെട്ട ലെക്ചർ കോളേജ് വിട്ട് താമസത്തിലേക്ക് പോവുക. പൊടുന്നനെ പുള്ളിക്കാരനെ എന്റെ ആൾക്കാർ വളഞ്ഞു. പോതിരെ തല്ലി. പിന്നെ നാട്ടുകാർ ഓടിക്കൂടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. 6 വർഷം ഡിബാർ ചെയ്യപ്പെട്ട ഞാൻ അടുത്ത വർഷം പരീക്ഷിക്കിരുന്നു. അതൊക്കെ ആ അനുവാദം ഞാൻ നേടി. പിന്നെ കാപ്പി അടിക്കാൻ ശ്രമിച്ചില്ല. പേപ്പർ വാല്യൂ ചെയ്യുന്നിടത്ത് പോയി. വേറെ ആൻസർ പേപ്പർ കൊടുത്തു. ഞാൻ ക്ലാസ്സോടെ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി.

ലോകം. ഇപ്പോഴങ്ങോട്ടാണ്, ഏതാണ്ടൊരു സന്യാസ ജീവിതത്തിന്റെ പ്രാരംഭമാണ്. അല്ല, 7 വർഷം അങ്ങയെ കഠിന തടവിന് ശിക്ഷിക്കത്തക്ക വിധം അങ്ങ് ചെയ്ത കുറ്റം പറയാം, പറയാം, എല്ലാം പറയാം. പ്രിയപ്പെട്ട സുഹൃത്തെ, സഹയാത്രിക, അങ്ങയുടെ പേര്? ഞാൻ എന്റെ പേര് പറഞ്ഞു കൊടുത്തു. സുഹൃത്തെ, വിവാഹത്തിന് മുമ്പ് ഞാൻ അല്പം പിഴയായിരുന്നു. അല്ല, നമ്മളെല്ലാം കുറെയൊക്കെ അങ്ങനെയാണല്ലോ. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, അല്ല ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഓഹോ, എങ്കിലത് നല്ല കാര്യം. ഞങ്ങൾ സൗകര്യക്കാരുടെ മക്കൾ ഭൂരിപക്ഷം അങ്ങനെ തന്നെ ആയിരുന്നു. അതിന് ഞങ്ങൾക്ക് പ്രത്യേക ലൈസൻസ് ഉള്ളതുപോലെയാണല്ലോ. അന്നൊരു ദിവസം എൻ്റെ ഒരു ഉറ്റ തോഴൻ സ്വകാര്യമായിട്ട് എന്നോട് ചോദിച്ചു, ഡേയ്, നീ ഇങ്ങനെ വേഷവും കെട്ടി വലിയ ഭാവം ചമഞ്ഞ് നടന്നാ മതിയോളാ. പിന്നെന്ത് വേണം ആശാനെ, നീ ഇങ്ങനെ പച്ച കാണാതെ നടന്നാ മതിയോ എന്ന്. പച്ച കാണാതെ നീ വരൂ. ജീവിതത്തെ സംബന്ധിച്ച് സ്വല്പം പ്രായോഗിക വിജ്ഞാനം, ലേശം പ്രാക്ടിക്കൽ നോളജ് നേടണം. അങ്ങനെയാണ്.

നന്നായി ഫർണിഷ് ചെയ്ത ഒരു സ്വീകരണ മുറി, മോഡേൺ സ്റ്റൈലിലുള്ള സെറ്റുകളും ടീപ്പോയും മറ്റും, ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങി ഒരു പ്രൗഢാംഗനെ ഇതാ മുറിയിലേക്ക് കടന്നു വരുന്നു. എന്റെ സുഹൃത്ത് ഞങ്ങളെ പരസ്പരം പരിചയപ്പെടുത്തി. ഞങ്ങൾ ഹസ്തദാനം ചെയ്തു. ആളാരാണെന്ന് അറിയണ്ടേ? വിധു.

ആ അനുഭൂതി എന്റെ ജീവിതത്തിൽ ആദ്യമാണ്. ആ അനുഭൂതി തികച്ചും അവിഹിതമായിരുന്നു എന്ന് പറയാൻ ഇന്നെനിക്ക് മടിയില്ല. പക്ഷെ അതിന്റെ ധീരകൃത്യങ്ങളിലൊന്നായി കുറെ നാൾ ഞാൻ പറഞ്ഞു നടന്നിരുന്നു. ഞാൻ അത് കുറ്റക്കാരനല്ല എന്ന നാട്ടിത്തി. ഇങ്ങനെ കാലം കുറെ മുമ്പോട്ട് ഒഴുകിയപ്പോൾ സുഹൃത്തെ എന്റെ ജീവിതം ലേശം കുത്തഴിഞ്ഞു എന്നൊരു തോന്നൽ. എനിക്ക് മാത്രമല്ല എന്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ. അവരെന്നെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ പ്രഭുകുമാരന്മാർ ക്ലബുകളിൽ സമ്മേളിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ കോളായിട്ട് ഞങ്ങൾ ഡ്രസ് ചെയ്തിരിക്കും. എന്തിനാണെന്നറിയാവോ? ഞങ്ങളുടെ ഏഭ്യത്തരം മറച്ചു വയ്ക്കാൻ. ഞാൻ പെണ്ണ് കാണാൻ പോക്ക് തുടങ്ങി. എന്നെപ്പോലൊരുത്തൻ എൻ്റെ സഹോദരിയെ പെണ്ണ് കാണാൻ വന്നാൽ ഞാൻ അവൻ രഹസ്യമായിട്ട് വിളിച്ച് മാറ്റി നിർത്തി പറയും, ഡേയ്, നിന്നെയും നിന്റെ സെറ്റിൽപ്പെട്ടവരെ എനിക്കറിയാം. നിന്റെ കമ്പനിയും കൾച്ചറും എല്ലാം എനിക്കറിയാം. നീ തൽക്കാലം പോ, നീ വേറെ പോയി തിരക്ക്. പക്ഷേ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ട് ആരും എന്നോട് ഇത് പറഞ്ഞില്ല. പറയേണ്ടതായിരുന്നു, ഞാനതിന് അർഹനാണല്ലോ. കാരണം ഈ പെണ്ണ് കാണാൻ പോക്കിനിടയിലും എന്റെ അവിശുദ്ധ ജീവിതം ഞാൻ തുടരുന്നുണ്ടായിരുന്നു.

ഞാൻ എത്ര ചീത്തയായാലും എന്റെ ഭാര്യ നിഷ്കളങ്കയായിരിക്കണം, അതാണ് നിർബന്ധം. അതെന്റെ മാത്രം നിർബന്ധമാണോ മിസ്റ്റർ? പുരുഷവർഗത്തിന്റെ ആകെ ഒരു സ്വാർത്ഥതയല്ലേ? എത്ര പെൺവീട്ടുകാർ എനിക്ക് വിരുന്നൊരുക്കി, പക്ഷെ ഒന്ന് രണ്ട് വീട്ടുകാർ ബുദ്ധിപൂർവം പെരുമാറി. അവർ പറഞ്ഞു, ചെറുക്കൻ വീട്ടിൽ വന്ന് പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചിലാണ്. അതുകൊണ്ട് പെണ്ണിന്റെ ഫോട്ടോ തന്നയക്കാം, ഇഷ്ടമായി എന്ന് അറിയിച്ചാൽ മതി, പിന്നെ മുന്നോട്ടുള്ള ആലോചന. അത് പറഞ്ഞവർ ബുദ്ധിമാന്മാർ. വിരുന്നൊരുക്കലിൽ നിന്ന് അവർ രക്ഷപ്പെട്ടല്ലോ. മാത്രമല്ല, ആവശ്യമില്ലാത്ത അല്ലാതെ എന്റെ മുമ്പിൽ നിന്ന് വാലാട്ടേണ്ട കാര്യമില്ലല്ലോ. ഈ ബുദ്ധിയില്ലാത്തവർ എനിക്ക് വിനയാന്യതരായി എന്റെ മുമ്പിൽ വന്ന് വിളമ്പിത്തന്നു. എത്ര പെൺകുട്ടികൾ ഉടുത്തൊരുങ്ങി എന്റെ മുമ്പിൽ കാപ്പിത്തട്ടം കൊണ്ടുവച്ച് കടക്കണ്ണുകൊണ്ട് എന്നെ ഒഴിഞ്ഞു നോക്കിപ്പോയി.

ആ പെൺകുട്ടി എനിക്ക് നന്നെ പിടിച്ചു. ഞാനത് പിന്നെ പല സുഹൃത്തുക്കളോടും പറയുകയും ചെയ്തു. എന്താണ് അത്രത്തോളം പറഞ്ഞു നടക്കാൻ കാര്യം? പറയാം. അന്ന് രാത്രി അവളെക്കുറിച്ച് ഞാൻ വളരെ നേരം ചിന്തിച്ചിരുന്നു. അവസാനം അവളെക്കുറിച്ച് ഒരു കവിത വരെ ചമച്ചു. എനിക്ക് എഴുതാൻ കഴിവുള്ളവനല്ല, പക്ഷേ ഞാൻ എഴുതിപ്പോയി. കേൾക്കണോ നിങ്ങൾക്കത്? കേട്ടാ

കട്ടിൽ ഞാൻ തിരിഞ്ഞും മറിഞ്ഞ് അങ്ങനെ കിടന്നു. അവൾ കാപ്പി കൊണ്ടുവച്ചിട്ട് അകത്ത് പോയി ഒന്ന് തിരിഞ്ഞു നോക്കി. അത് ഞാൻ ഓർക്കുന്നു. ഞാനൊന്ന് ചിരിച്ചു, അവളും ചിരിച്ചു. ഞാൻ മനസ്സിൽ പറഞ്ഞുപോയി, പ്രിയപ്പെട്ടവളെ,

അവരുടെ കുടുംബശ്രീ തരക്കേടില്ല. ഒരു വലിയ ഭൂവുടമയായിരുന്നു അവിടെ അച്ഛൻ. ഒരമ്മയ്ക്ക് അവർ മൂന്ന് മക്കൾ, അവൾക്കൊരു സഹോദരിയും ഒരു സഹോദരനും മാത്രം. ഈ ബന്ധം ഉറപ്പിക്കാമെന്ന് ഞാൻ കരുതി. പക്ഷെ ഒരു വ്യവസ്ഥ, തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് എനിക്ക് അവളോട് സംസാരിക്കണം ഒറ്റയ്ക്കിരുന്ന്. അവളുടെ വീട്ടുകാരെ സമ്മതിച്ചു, ഞങ്ങൾക്കൊരു ബോട്ട് യാത്ര ഒരുക്കി തന്നു. ഞാനും അവളും മാത്രം ഒരു തുറന്ന ബോട്ടിൽ, നല്ല നിലാവുള്ള രാത്രി.

0: അങ്ങനെ ആഹ്വാനം ഞാൻ ചെവിക്കൊണ്ടു. അവളെ എൻ്റെ ജീവിത സഖിയായി തിരഞ്ഞെടുത്തു. എത്ര സുന്ദരിയാണ് എൻ്റെ ഭാര്യ. എനിക്ക് അഭിമാനം തോന്നി. എനിക്ക് അവളെ ലോകം മുഴുവൻ കൊണ്ടുവരണം, പ്രദർശിപ്പിക്കണം തോന്നി. ഈ കാലഘട്ടത്തിൽ മോട്ടോർ സൈക്കിൾ വളരെ സഹായകമാണ്. പുറകിലിരിക്കുന്ന ഭാര്യയെ മാളവരെല്ലാം കണ്ടോളുമല്ലോ. ഭാര്യയ്ക്ക് മാളവരെല്ലാം കാണുകയും ചെയ്യാമല്ലോ. ഭർത്താവ് വണ്ടി ഓടിക്കുകയല്ലേ. ഞാൻ എൻ്റെ മെസ്സിയെ പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. പലരും പറഞ്ഞത്, ഇടയിൽ നീ ഭാഗ്യവാൻ, ഇടാ നീ കോളടിച്ചു, ഇടയിൽ എനിക്ക് അസൂയ തോന്നും, എൻ്റെ അഭിനന്ദനങ്ങൾ. വേറൊരു പറഞ്ഞു, ഭാര്യ രൂപവതി ശത്രു, എടാ ദ്രോഹി. അവൻ്റെ കമൻ്റ് അടി കേട്ട് ഞാൻ ബ്ലഷായിപ്പോയി. ഞങ്ങൾ പരിചയപ്പെട്ട നാളിലെ ആ ബോട്ട് യാത്രയില്ലേ, ആ യാത്രയിൽ ഞാൻ അനുഭവിച്ച മാനസോല്ലാസം പിന്നീട് ഒരിക്കലും എനിക്ക് ലഭിച്ചിട്ടില്ല, മധുവിധുരാത്രികളിൽ പോലും. കാരണം അവളാകെ അസ്വസ്ഥയായി കാണപ്പെടുന്നു, അസംതൃപ്തയായി കാണപ്പെടുന്നു, കാര്യമില്ലാതെ അവൾ കരയുന്നു. എനിക്കാണെങ്കിൽ ഈ കരച്ചിൽ വിശേഷിച്ചും പെണ്ണിൻ്റെ കരച്ചിലും പിടിച്ചിലും അശേഷം ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചു, നീ എന്തിന് കരയുന്നു? മിണ്ടാട്ടമില്ല. നീ എന്തിന് കരയുന്നു പറയൂ.
1: ഒന്നുമില്ല, ഒന്നുമില്ല.
0: പറയൂ, കാര്യമെന്താന്ന് പറയൂ.
1: എനിക്ക് എൻ്റെ അമ്മയെ കാണണം, അമ്മയെ കാണണം. നേരം വെളുക്കട്ടെ, അമ്മയെ കാണാൻ കൊണ്ട് വിടാം.
0: നേരം വെളുത്തു, കരച്ചിലും തീർന്നു.
1: നിനക്ക് അമ്മയെ കാണണ്ടേ?
0: മറുപടിയില്ല. അപ്പൊ അമ്മയെ വെറുതെ ഇടയ്ക്ക് പിടിച്ചിട്ടതാ. കാര്യം മറ്റെന്തുവാണ്? എനിക്ക് തോന്നി വിവാഹത്തിന് മുമ്പ് ഞാൻ അത്ര നല്ലവനായിരുന്നില്ലല്ലോ. എന്റെ പഴയ ഇടപാട് വലുത് വിളിക്ക അവളെ കണ്ടുപിടിച്ചിരിക്കും. പെട്ടിക്കകത്ത് പഴയ നാലഞ്ച് കത്ത് കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ഭാവം മാറി. അവിടെ മുഖത്ത് വെറിയും ശുണ്ഠിയും നിറഞ്ഞു. നിങ്ങൾ സ്വാർത്ഥനാണ്, പിശാചാണ്, മൃഗമാണ്. അവളിനി എന്നെ വിളിക്കാനൊരു തെറിയില്ല. ഞാൻ പകച്ചു നോക്കിയിരുന്നു പോയി. എന്തു വിരോധവും നിന്ദയുമാണ് അവളുടെ മുഖത്ത്. പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഇത് ദാമ്പത്യ ജീവിതത്തിന്റെ കൂടപ്പിറപ്പാണ്. ഈ കരച്ചിലും പിടിച്ചിലും എനിക്ക് മാത്രമല്ല, എല്ലാ ദമ്പതിമാരുടെയും അവസ്ഥ ഇതാണ്. പിന്നെ ഞങ്ങൾ ഇണങ്ങി, രണ്ടു വഴക്ക് കഴിഞ്ഞു, പിന്നെയും ഇണങ്ങി. പക്ഷെ പിന്നെയും പിന്നെയും ഇത് തുടർന്നപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. എത്ര ക്ലേശഭൂഷ്ടമായ ദാമ്പത്യ പദ്ധതിയാണ് എന്റെ മുമ്പിൽ നിരന്ന് പടർന്നു കിടക്കുന്നത്.

ഇതിൽ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ വഴക്ക് അവസാനിക്കുന്ന രീതി, പെട്ടെന്നുള്ള പുഞ്ചിരികളും ആശ്ലേഷങ്ങളും സ്ത്രീ ആസ്വാദനത്തിലുള്ള ഉപകരണമാണ്. അത് അവൾക്കും അറിയാം. അതുകൊണ്ടാണ് അവൾ എന്നും അധസ്ഥിതിയാണെന്ന് ഞാൻ പറയുന്നു. അവൾ പുരുഷന്റെ അടിമയാണ്, പുരുഷൻ ഉടമയും.

ഞങ്ങളുടെ ദാമ്പത്യ വല്ലരി പുഷ്പിച്ചു. എന്റെ ആദ്യത്തെ കുട്ടി ജനിച്ചു. കുട്ടിക്ക് മുല കൊടുക്കുന്നത് ഫാഷനല്ലല്ലോ, പുതിയ ഫാഷൻ മുല കൊടുക്കാതിരിക്കുന്നതാണല്ലോ. അതുകൊണ്ട് എന്റെ കുട്ടിക്ക് മുല കൊടുക്കാൻ ഞങ്ങളൊരു വെറ്റിനേഴ്സിനെ നിയമിച്ചു. അവർക്ക് നല്ല ശമ്പളം നൽകിയതുകൊണ്ട് അവരുടെ കുട്ടി ഉപേക്ഷിച്ചിട്ട് വന്നാണ് എന്റെ കുട്ടിക്ക് മുല കൊടുത്തത്. ആ നേഴ്സിന് ഞങ്ങൾ നല്ല ശമ്പളം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല ശിരോലങ്കാരം എല്ലാം നൽകി. എന്റെ ഭാര്യ കൂടുതൽ സുന്ദരിയായി, അതിനാണല്ലോ മുല കൊടുക്കാതിരുന്നത്. എന്റെ ഭാര്യ കൂടുതൽ വശ്യതയുള്ളവളായി. രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നതിനിടയിലുള്ള ഇടവേളയിൽ അവൾ ഒരു ഉന്മത്ത മോഹിനിയായി മാറിയിരിക്കുന്നു. അത് കൂടുതൽ ദുസ്സംശയങ്ങൾ വളർത്താൻ കാരണമായി. ദിവസം കഴിയും തോറും ഈ അസുഖം, ദുസ്സംശയം എന്റെ മനസ്സിൽ വർദ്ധിച്ചു വന്നേ ഉള്ളൂ. കാരണം പറയണ്ടല്ലോ.

ശാരീരികമായി അവൾക്ക് വന്ന ഈ മാറ്റം കണ്ട് ഞാൻ ഭയന്നുപോയെങ്കിലും അവളെ ഞാൻ അസംതൃപ്തിയാക്കിയില്ല. അവൾ പിന്നെയും പ്രസവിച്ചു. രണ്ടു കുട്ടികളുടെ മാതാവ് ആകുന്നവരെ കാലം അങ്ങനെ നീങ്ങി. ഇണങ്ങിയും പിണങ്ങിയും ഒരു കിടക്കയിൽ ഉറങ്ങിയും രണ്ട് കിടക്കയിൽ ഉറങ്ങിയും ഒരു മുറിയിൽ ഉറങ്ങിയും രണ്ട് മുറിയിൽ ഉറങ്ങിയും പല വൈവിധ്യങ്ങളിലൂടെ പല വൈരുദ്ധ്യങ്ങളിലൂടെ. ഇപ്പോഴും അവൾക്ക് ദാമ്പത്യത്തിന്റെ നാലതിരുകൾക്കുള്ളിൽ ഒതുങ്ങാൻ മനസ്സ് വന്നിട്ടില്ല. ഒരു സ്വൈരണിയുടെ ഇളക്കം പിടിച്ച കണ്ണുകളാണ് അവൾക്കിപ്പോൾ. അന്യർ അവളെ ശ്രദ്ധിക്കുന്നതിൽ അവൾക്ക് അഭിമാനം. അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് അപ്രധാനനായ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനായ മട്ടുണ്ട്. വീട്ടുകാര്യങ്ങളൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല. കുട്ടികൾ അവൾക്ക് ഒരു കാര്യമല്ല. അരുമക്കിടങ്ങ്

അവരുടെ സൗന്ദര്യ ബോധത്തിന് സമാന്തരമായി ഞാൻ എത്തുന്നില്ല പോലും. അവൾ തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഞാൻ പഴഞ്ചനാണത്രേ. മാത്രമല്ല ഈയിടെ അവൾക്ക് കുറേശ്ശെ കലാസ്വാദന തൃഷ്ണ വളരുന്നു. ആസ്വാദന തൃഷ്ണ മാത്രമല്ല കലോപാസനയും തുടങ്ങിയിരിക്കുന്നു. നോക്കണേ, ഒരു പെണ്ണും പിള്ളയുടെ സൂക്കേട്. കുട്ടികൾക്ക് സമയത്തിന് വല്ലതും വാരിക്കൊടുത്ത് പാഠങ്ങളും പറഞ്ഞുകൊടുത്ത് വീട്ടിൽ കഴിയേണ്ടവൾ ഇതാ വയലിനുമായിട്ട് കഴിയുന്നു. പൊടി

അവൾ എന്നോട് മിണ്ടാട്ടമില്ലാതായി. ഞാൻ കുറെ കൂടി വാശിയിലാണ്, ഞാനും അങ്ങോട്ട് മിണ്ടാതായി. ഇനി ആദ്യം ആരാണ് മിണ്ടുന്നത് എന്നാണ് പ്രശ്നം. സാർ, വേലക്കാരി വന്ന് വിളിക്കുന്നു. സാർ, ആഹാരം കഴിക്കാം. ഞാൻ എഴുന്നേറ്റിരുന്നു. ഞാനും കുട്ടികളും ഒന്നിച്ച് ആഹാരം കഴിച്ചു. കുട്ടികൾ എന്നെ മുഖത്ത് സൂക്ഷിച്ചു നോക്കുന്നു. എന്താ സംഭവം എന്ന് അവർക്കറിയില്ലല്ലോ. അമ്മയുടെ ഈ അകൽച്ചയ്ക്ക് കാരണം എന്താണെന്ന് അവർക്കറിയില്ലല്ലോ. ആഹാരം കഴിച്ച് തീരുന്നവരെ അവൾ എന്റെ അടുത്ത് വന്നില്ലെന്നേ. ആഹാരം കഴിഞ്ഞ് ഞാൻ എന്റെ സ്റ്റഡി റൂമിൽ വന്നു. എന്റെ മനസ്സിൽ ഒരു പ്രതികാരാഗ്നി ആളിപ്പടരുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിൻ്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിൻ്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിൻ്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

0: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മനസ്സുറന്ന് മറ്റൊരാളോട് സംസാരിക്കാൻ കഴിയുക തീർച്ചയായും ഒരു ഭാഗ്യമാണ്. ഹൃദയത്തോട് ഹൃദയം ചേർത്ത് വച്ചുള്ള സ്നേഹ സംഭാഷണങ്ങൾ, അതിർവരമ്പില്ലാതെ നമുക്ക് വർത്തമാനം പറയാം, പരസ്പരം താങ്ങാവാം, തണലാവാം, സാന്ത്വനമാവാം. ജീവിതഗന്ധികളായ ഹൃദയഗീതങ്ങൾ നമുക്ക് കേൾക്കാം, മനസ്സ് നിറയ്ക്കാം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ഇഷ്ടമുള്ള പാട്ടുകളും ഇഷ്ടമുള്ള വർത്തമാനങ്ങളും ഒക്കെ പറയാനുള്ള ഒരു അവസരമാണ് പോക്കുവയിൽ തത്സമയ പരിപാടി ഒരുക്കുന്നത്. നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ ഹലോ, ആരാണ്? ആ
1: പറയാം.
0: റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാവോ. പിന്നെ എവിടെയാ നിക്കുന്നേ? റേഡിയോ നല്ല ശബ്ദത്തിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് എക്കോ കേൾക്കുന്നത്. ഞാൻ പറയട്ടെ, അവിടുന്ന് റേഡിയോയുടെ എക്കോ ഇങ്ങനെ വരുന്നുണ്ട്. റേഡിയോയുടെ ശബ്ദം കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഓക്കെ ആണ്, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഇടയ്ക്ക് ഒരു ദിവസം നമ്മള് സംസാരിച്ചല്ലോ, കഴിഞ്ഞ ആഴ്ച വിളിച്ചില്ലേ?
1: കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോ നടക്കിട്ടില്ല.
0: ആ കോള് കട്ടായിപ്പോയി.
1: എപ്പോഴും എല്ലാ വിശേഷം ഓണത്തിനെ പറ്റിയൊക്കെ പറയണമെന്നോട്ടേ വിളിക്കും.
0: ഓണത്തെ കുറിച്ചൊക്കെ പറയണമെന്നുള്ള ആഗ്രഹത്തോടെ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. അപ്പൊ ഇനിയും പറയാലോ.
1: ഓണം കഴിഞ്ഞു, അതിന്റെ എല്ലാം കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് മറന്നു. അപ്പോഴത്തെല്ലാം പറയണമെന്ന്
0: വിചാരിച്ചിരിക്കുന്നു. പറഞ്ഞോ, വിശേഷങ്ങൾ പറഞ്ഞോളൂ. ഓണത്തെ കുറിച്ച് എന്തൊക്കെയോ പറയാൻ കാത്തു വെച്ചിട്ടുണ്ട്, പറയൂ.
1: നല്ല ഓണത്തിന് ഞങ്ങൾ ഗുരുവായിട്ട് പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞ ആഴ്ച വിളിച്ചത് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി 9-ാം തീയതി ആയിരുന്നു.
0: ഓ, അതായത് സെപ്റ്റംബർ 9.
1: അതൊക്കെ പറയാൻ വേണ്ടി അന്ന് വിളിച്ചത്.
0: അങ്ങനെ
1: ഞാൻ വിചാരിച്ച് ഇന്ന് ആദ്യമേ വിളിക്കണം വിചാരിച്ച് നേരത്തെ വിളിച്ചിരിക്കുന്നു.
0: അങ്ങനെ ആദ്യത്തെ കോളർ ആയിട്ടാണ് ഇന്ന് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി കാത്തിരിക്കണ്ടല്ലോ, ഇനി കേട്ടോണ്ടിരുന്നാ മതിയല്ലോ. ശരി, ഓണത്തിന്റെ വിശേഷങ്ങൾ എന്താ ഉള്ളേ പറയാൻ?
1: ഓണത്തിനെ പറ്റി മറ്റേ ആലപ്പുഴകൾ ഒരു സാർ പറഞ്ഞല്ലേ, ചിപ്പ് കളി
0: പറഞ്ഞു.
1: അപ്പൊ നമ്മള് കൊച്ചിലേ ഈ പിടിച്ചിപ്പ് കലയിൽ നമ്മൾ ഉടുപ്പൊക്കെ വലിച്ചിരിയാണ് നമ്മൾ കളിക്കുന്നത്. പിടിച്ച് വലിക്കുമ്പോ നമ്മളെ ഈ ഉട്ടയ്ക്കുന്ന ഉടുപ്പെല്ലാം കീറിക്കൊണ്ട് പോകും.
0: ഓണമല്ലേ, പുതിയത് കിട്ടുമല്ലോ കേറിയാലും. അതുകൊണ്ടായിരിക്കും വലിച്ചു കീറുന്നേ തോന്നുന്നു.
1: അല്ല, നമ്മളിങ്ങനെ ഇവിടെ എവിടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെങ്കിൽ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് വലിക്കുമ്പോ ഉടുപ്പിലില്ല പിടിക്കണം. അപ്പൊ ഇതിങ്ങനെ വലിച്ചു കീറി.
0: ആ കളിയുടെ പേരെന്താണ്?
1: പിടിച്ചിപ്പോ.
0: പിടിച്ചിപ്പോ. ഓ, അത് ശരി, ഞാൻ ആദ്യമായിട്ടാണ് കേക്കുന്നത്.
1: പിന്നെ
0: ആരേ മാണിക്കച്ചമ്പ, അത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കളിച്ചിട്ടുണ്ട് കുഞ്ഞിലെ.
1: നമ്മളെ വീട്ടിലാണെങ്കിൽ ഒരു പുളി, വലിയ പുളിയല്ല, നമ്മളെ കൂട്ടുകാരെല്ലാരും വന്ന് ഞങ്ങളെ അടിയാണ്.
0: അതൊക്കെ അന്തക്കാലം, ഇത് ഇന്ദക്കാലം. കളികളൊക്കെ മാറി, പക്ഷെ പിള്ളേർക്കൊന്നും അറിഞ്ഞൂടെന്ന് പറയല്ല, അവർക്ക് ഭയങ്കര ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമാണ്. നമ്മളെക്കാളൊക്കെ ഭയങ്കര ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരെല്ലാം.
1: പിന്നെ മേളത്തിന്റെ പരിപാടിയാണ് ഓണത്തിന്. അപ്പൊ ശ്രീലേഖന്ന് പറഞ്ഞപ്പോ ഞാൻ വേറെ പുതിയ ആരോണം.
0: ശ്രീലേഖ സി ഇനിഷ്യൽ ആണ് പറയാ, സി ലേഖ. അപ്പൊ അങ്ങനെ ഒരു പേരുണ്ടോന്ന് വിചാരിച്ച്. എന്റെ ഇനിഷ്യൽ സി ആണ്, സി. അപ്പൊ അതാണ് ആദ്യം പറഞ്ഞതെന്നുണ്ട്, സി ലേഖ.
1: അപ്പൊ
0: കേട്ടപ്പോ ശ്രീലേഖ ആയി. ഇപ്പൊ എന്താ ചെയ്യാ?
1: സുധാന്ന് പറഞ്ഞ ഒരു ചെരുപ്പാണി സുധ വിളിച്ച് വിമാനത്തിനടുത്ത് പറഞ്ഞ് സ്ഥലത്തിന്റെ കാര്യം ചോദിച്ചു.
0: ഓ,
1: അപ്പൊ ഇത് വാഴോട്ട് ഗുണോ?
0: വാഴോട്ട് ഗുണോന്ന് പറയുമ്പോ വട്ടിയൂർക്കാവിനും പുളിയറക്കോണത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് വാഴോട്ട് കോണം.
1: വാഴോട്ട് കോണം,
0: ശരി. ഓക്കെ, അപ്പൊ
1: അപ്പൊ ഞാൻ അത് സുധാ ചെരുപ്പാണ് ഇങ്ങനെ ചോദിച്ചു മാഡത്തിന്റെ അടുത്ത് എവിടെയാണെന്ന് ചോദിച്ചപ്പോ മാഡം പറഞ്ഞു ചോദിച്ചേക്കാന്ന് പറഞ്ഞു.
0: ആ, അപ്പൊ എന്തായാലും സുധാ ചെരുപ്പാണ് ഇപ്പൊ അത് കേൾക്കുന്നുണ്ടാവും, കേൾക്കട്ടെ.
1: ഞാൻ ഒരു പാട്ട് പറഞ്ഞിരുന്നു മാഡം.
0: ഏത് പാട്ടാ പറഞ്ഞിട്ടുള്ളേ?
1: ഒരു നീലസാരി ആണെന്നുള്ള സിനിമയുടെ പേര്.
0: നീലസാരി.
1: ആ നീലസാരി. കാശ്മീര സന്ധ്യകളെ കൊണ്ടുപോരു
0: ഗ്രാമസുന്ദരി. ഞാൻ എനിക്ക് അത്ര പരിചയം ഇല്ലാത്തൊരു പാട്ടാണ്.
1: ഇതെല്ലാം നമുക്ക് കേട്ടിട്ടില്ലാത്ത പഴയ പാട്ടുകളാണ്. എപ്പോഴും നമുക്ക് എല്ലാം കേൾക്കുമ്പോ ഇതൊക്കെ ഇങ്ങനെ ഒരു പാട്ടുണ്ടാകും നമുക്ക് തോന്നും.
0: എപ്പോഴും
1: വിചാരിക്കും ഇങ്ങനെയുള്ള ഒരു പാട്ട് ഇതുവരെയും കേട്ടില്ല.
0: ഇപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോഴും എല്ലാവർക്കും അങ്ങനെ തോന്നും.
1: അപ്പൊ എല്ലാ പാട്ടുകളും നല്ലതായിട്ട് പിന്നെ അടുക്കളയില് വന്നാലും പറഞ്ഞ ഇത് ഒന്ന് കൊടുക്കുമ്പോ ഒന്ന് ഫെയിലായിരുന്നു. അപ്പൊ ഞാൻ അത് കേട്ട് ഞാൻ തിരിച്ചു എന്റെ വീട്ടിൽ ഇവിടെ അടിയാണ് ഞാൻ എന്റെ ചേട്ടന്.
0: ഈ കാര്യത്തിൽ
1: ചേട്ടൻ ഇഷ്ടയില്ല ഇങ്ങനെയുള്ള
0: സുധചേച്ചി. ഒന്നിന് ഫ്രീ വാങ്ങിക്കാൻ പോണോന്ന് പറയും ചേട്ടൻ അടിയുണ്ടാവും.
1: ഞാൻ എന്നിട്ട് ഓഫീസിൽ പോയപ്പോ അവിടെ ബെഡ്ഷീറ്റുകൾ വെച്ചേക്കായിരുന്നു. അപ്പൊ ഒരെണ്ണം
0: അങ്ങനെ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം കാണാതിരിക്കുമോ? ആ, അതാണ് അങ്ങനെ പറയണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്നും കൂടെ നമ്മൾ വിചാരിക്കണം.
1: അതന്നെ.
0: ആ, അപ്പൊ ഇന്ന് വേണ്ട പാട്ട് നീലസാരി എന്ന ചിത്രത്തിലെ കാശ്മീര
1: ഒരു
0: നീലസാരി. അപ്പൊ ശരി, ഗ്രാമസുന്ദരിക്കുള്ള നീലസാരി നമുക്ക് കാണാം, കേൾക്കാം. അപ്പൊ വളരെ സന്തോഷം. വീണ്ടും വല്ലപ്പോഴും ഒക്കെ വിളിക്കും. ശരി, ഓക്കെ ഓക്കെ, ശരി. അപ്പൊ പോക്കുവരൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് സുധാ വാഴോട്ട് ഓണമാണ് വിളിച്ചത്. അപ്പോൾ ഓണസമയത്തെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അന്നൊരിക്കൽ കോൾ വിളിച്ചു, പക്ഷെ കട്ടായിപ്പോയി. അപ്പം ഇന്നാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവെക്കാൻ പറ്റിയത്. അപ്പോൾ ഇന്ന് ആവശ്യപ്പെട്ട നീലസാരി എന്ന ചിത്രത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു പാട്ട് ശ്രോതാക്കൾക്ക് പോക്കുവയിലൂടെ കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. പരസ്പരം സംവദിക്കാം, ഇഷ്ടമുള്ള പാട്ടുകൾ പാടാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളു, അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി. എന്താണ് നല്ല വർത്തമാനം? അതാണ് എനിക്ക്, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. നല്ല വിശേഷങ്ങളാണ്. ഓക്കെ,
1: നല്ല വിശേഷങ്ങളാണ്.
0: ഇപ്പൊ കൊല്ലത്താണോ കരുനാഗപ്പള്ളിയിലാണോ ഉള്ളത്?
1: ഇപ്പൊ കരുനാഗപ്പള്ളിയാണ്.
0: കരുനാഗപ്പള്ളി ജോലിയുമായിട്ട് കരുനാഗപ്പള്ളിയിലേക്ക് വീണ്ടും പോയിരിക്കുകയാണ്.
1: ഞാൻ വീട്ടില്ല.
0: ജോലി കിട്ടിയില്ലേ?
1: ഇല്ലില്ല.
0: ഇപ്പൊ താമസിക്കുന്നത് കരുനാഗപ്പള്ളിയിലാണോ?
1: ഓക്കെ,
0: അപ്പൊ കൊല്ലത്തല്ല.
1: കൊല്ലം ജില്ല, കരുനാഗപ്പള്ളി താലൂക്ക്.
0: ഓക്കെ ഓക്കെ, ആകെപ്പാടെ കൺഫ്യൂഷൻ ആയല്ലോ. ഫുഡ് ഒക്കെ കഴിഞ്ഞോ?
1: കഴിഞ്ഞു.
0: ഫുഡ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: മെഴിനീർ പൂക്കൾ എന്ന ചിത്രത്തിൽ യശ്വാസ് പാടിയ ചന്ദ്രകിരണത്തിൻ ചന്ദനവും സഹോദര യുഗം ഇതിനങ്ങൾ
0: രണ്ടുപേര് പാടിയാലോ? ആണോ?
1: ചന്ദ്രകിരണത്തിൻ
0: ചന്ദനമുണ്ണും ചകോര യുവമിഥുനങ്ങൾ.
1: പാട്ടാണ്.
0: ഓക്കെ, ഞാൻ
1: ചോദിച്ചാ
0: ഡെഡിക്കേഷൻ
1: പി വി മുഹമ്മദ് വടക്കേ വാങ്ങൂർ. പിന്നെ കരുണ സായി റേഡിയോ കേൾക്കുന്ന കുമരകം ഷീബ.
0: കുമരകം ഷീബ, അതെ.
1: പിന്നെ പ്രീത തോന്നിക്കൽ.
0: പ്രീത തോന്നിക്കൽ
1: വീൽചെയറിനകത്തിരിക്കുന്ന കുട്ടിയാണ്.
0: അതെ അതെ അതെ.
1: എന്നിട്ട് നടക്കത്തൊന്നും ഇല്ല, കാലി വയ്യാത്തതാണ്.
0: എന്നാലും നല്ല റേഡിയോ ശ്രോതാവാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും പേർക്ക് വേണ്ടിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: പിന്നെ കരുണാസായി റേഡിയോ സ്റ്റേഷൻ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ ഇത് സമർപ്പിക്കുന്നു.
0: ശരി, അപ്പൊ എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ശരി. ഇപ്പോ പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് അൻസാർ കൊല്ലം കരുനാഗപ്പള്ളിയാണ്. ഒരു മനോഹരമായ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഒരുപാട് ഡെഡിക്കേഷനുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കുമായി, കരുണാസായി റേഡിയോ ശ്രവിക്കുന്ന എല്ലാവർക്കുമായി നമുക്ക് ആ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ, ഇത് ആരാണ്?
1: ഹലോ, എന്റെ പേര് സുഭാഷ് മാഡം.
0: സുഭാഷ്, എവിടുന്നാ വിളിക്കണേ? കാവുവിള. കാവുവിള എന്ന് പറയുമ്പം എവിടെയാണ്?
1: കൃഷ്ണമ്മ.
0: ആ, ഇവിടെ വിളിച്ചിട്ടുണ്ടല്ലോ കൃഷ്ണമ്മ. സുഭാഷിനെ കുറിച്ചൊക്കെ അമ്മ ഇങ്ങനെ പറയാറുണ്ട്. അമ്മയുടെ ഫോണിൽ നിന്നാണോ വിളിക്കുന്നേ?
1: അമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നത്.
0: അമ്മ ഇപ്പം സുഭാഷിന്റെ അടുത്തുണ്ടോ?
1: ഉണ്ടോ? അമ്മക്ക്
0: വയ്യാതിരിക്കാണോ?
1: അപ്പൊ
0: സുഭാഷിന് ഇന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നോ?
1: കൂലിപ്പണി നേടാ എനിക്ക്.
0: അതിന് ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ?
1: ജോലിക്ക് പോയില്ല.
0: പോയില്ല. റേഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ സുഭാഷ്?
1: റേഡിയോ
0: കേൾക്കാറുണ്ട്. പാട്ടൊക്കെ ഇഷ്ടമുണ്ടോ?
1: പാട്ടൊക്കെ ഇഷ്ടമാണ്. മേഡത്തിന്റെ സംസാരവും നല്ല രീതിയിൽ സമാധാനപ്പെടുത്തുന്ന സംസാരം.
0: നമ്മളെ സമാധാനപ്പെടണ്ട, ഇനി എപ്പോഴും ടെൻഷൻ അടിച്ചിരുന്നാ മതിയാ.
1: പോരാ.
0: വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? അമ്മയും സുഭാഷും.
1: ഇനി ഭാര്യ രണ്ട് മക്കളും ഉണ്ട്. അത് അവരെ ചെട്ടിയാൻ പാറയാണ് മാഡം.
0: ചെട്ടിയാൻ പാറ
1: മണ്ണാത്തിക്കുഴി എന്ന് പറയും.
0: അവിടെയാണോ അവര് താമസിക്കുന്നത്?
1: അവിടെ ഞാൻ അവിടെ നിന്ന്
0: പോകുന്നതാണ്.
1: കാവുവിളക്ക് പോകുന്നു.
0: ഇപ്പൊ അങ്ങോട്ട് പോവാറില്ലേ?
1: പോവാറുണ്ട്. പിള്ളേർക്ക് പിള്ളേർക്ക് വയ്യാതെ അങ്ങനെ ഭാര്യ ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നു.
0: ഓ, അങ്ങനെ. ശരിക്കും നിങ്ങൾ ഒരുമിച്ച് ഇവിടെ കാവുവിളയല്ലേ താമസിക്കുന്നേ?
1: അല്ല അല്ല, സെപ്പറേറ്റ് വീടങ്ങ് വെച്ച് അവിടെ തെറ്റിയാൻ പാറ.
0: അപ്പൊ സുഭാഷ് അങ്ങോട്ട് പോവും. ഇപ്പൊ അമ്മയുടെ അടുത്ത് നിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.
1: എനിക്ക് രണ്ടു ദിവസം അമ്മയുടെ അടുത്ത് നിക്കുന്നു തോന്നിയാ.
0: അത് പിന്നെ അങ്ങനെ നിക്കണ്ടേ? നമ്മുടെ അമ്മയുടെ അടുത്ത് പിന്നെ വേറെ ആര് വന്ന് നിക്കും? അമ്മയുടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? അപ്പൊ ഇടയ്ക്ക് സുഭാഷിനെ കാണണോന്ന് തോന്നുമ്പോഴൊക്കെ വന്ന് അവിടെ ഒരുമിച്ചിരുന്ന് ഇത്തിരി ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാൻ വേണ്ടി തോന്നും അല്ലേ? ചെലപ്പം അമ്മയെ കാണാത്തോണ്ട് സങ്കടം വരുമ്പോ നേരെ ഇങ്ങോട്ട് പോരും. അമ്മയില്ലാതൊരു ദൈവമുണ്ടോ? അതിലും വലിയൊരു കോവിലുണ്ടോ? പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റാതെ പോകുന്ന അമ്മ ഇരിക്കുമ്പോ നമ്മളതൊന്നും മനസ്സിലാക്കൂല.
1: എന്റെ മൂത്ത മോള പേര് സൗപർണികയും.
0: സൗപർണിക.
1: ഇളയരെ പേര് ദേവിക.
0: സൗപർണികയും ദേവികയും രണ്ടുപേരും ഏതൊക്കെ ക്ലാസ്സിലായി?

0: ഒമ്പതാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്നു. വൈഫിന്റെ പേരെന്തായിരുന്നു?
1: സജിത.
0: സജിത. സജിതയും സൗപർണികയും ദേവികയും സുഭാഷും. പിന്നെ കൃഷ്ണമയും.
1: പിന്നെ കൃഷ്ണ.
0: ശരി ശരി. അപ്പൊ ഫുഡ് ഒക്കെ കഴിച്ചോ? ചോറൊക്കെ. അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന? ഇഷ്ടപ്പെട്ട കറിയൊക്കെ തന്നെ ഉണ്ടാക്കി തന്നെ. എന്തായിരുന്നു ഇഷ്ടപ്പെട്ട കറികള്?
1: പിന്നെ സലാഡും.
0: ആ, മീൻകറി, സലാഡ്, അവിയൽ മതി, ധാരാളം. പ്രത്യേകിച്ച് അമ്മയുടെ കൈ കൊണ്ടാകുമ്പോ അതിനൊരു ഇരട്ടി രുചിയായിരിക്കും. മധുരം കൂടും, ടേസ്റ്റ് കൂടും. നമ്മള് കൊറേ കഴിക്കുകയും
1: ചെയ്യും.
0: അമ്മ ചമ്മന്തി ഉണ്ടാക്കുമ്പോ അതിൽ കുറച്ച് സ്നേഹം കൂടെ ചേർത്തങ്ങ് അരയ്ക്കും. അപ്പൊ ടേസ്റ്റ്
1: കൂടും.
0: കിട്ടാതിരിക്കും വേണം നമുക്ക് ഇതിന്റെ വില മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. മറ്റേ നമ്മളെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മളത് അറിയൂല. അപ്പൊ അത് എന്തൊക്കെ പറഞ്ഞാലും ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പോ ഇന്ന് ഏത് പാട്ട് വേണം സുഭാഷേ? അങ്ങനെ കൊതിച്ചു വെച്ച് ഞാൻ കാവുകൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, അല്ലേ? നമ്മൾ എന്ന ചിത്രത്തിലെ പാട്ട്.
1: നമ്മൾ എന്ന ചിത്രത്തിലെ പാട്ട്.
0: ഇത് സമർപ്പിക്കുന്നത് കൃഷ്ണമാമയ്ക്കാണോ?
1: കൃഷ്ണമാമയ്ക്ക്.
0: ചോദിച്ചത് ആ പാട്ടാണോ? അത് ആദ്യം വേറെ പാട്ടാണോ ചോദിച്ചേ? അങ്ങനെ മാറ്റി മാറ്റി ചോദിക്കാൻ പറ്റൂല. ഓ, നമ്മളെല്ലാം ഇങ്ങനെ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വെക്കണ്ടേ? നോക്കാം, എന്റെ അമ്മയെ ഒന്ന് കാണാൻ കിട്ടുമെങ്കിൽ നമ്മൾ അത് തന്നെ കേൾപ്പിക്കും, ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. ചിലപ്പോ അമ്മയെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചോണ്ട് അത് തന്നെ കിട്ടിയാലോ. ഓക്കെ. അപ്പൊ സുഭാഷിന്റെ അടുത്ത് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് സുഭാഷേ. അപ്പൊ ഹാപ്പി ആയിരിക്കുക. എനിക്കറിയാം, നമുക്ക് അതുപോലെ ഇങ്ങനെ പരസ്യമായി പറയാവുന്ന വിഷമങ്ങളല്ല അതൊന്നും. അപ്പൊ വിഷമങ്ങളില്ലാത്ത ഒരു മനുഷ്യനെ ഈ ലോകത്തില്ല. എല്ലാവർക്കും അവരവരുടേതായ സങ്കടങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എപ്പോഴും ഒരേ അവസ്ഥയിലായിരിക്കില്ലല്ലോ, അതൊക്കെ മാറി മറിഞ്ഞും തിരിഞ്ഞൊക്കെ വരും. എല്ലാം ശരിയാവും സുഭാഷേ. ഓക്കെ, അപ്പൊ പാട്ട് കേട്ടാലോ. ഇപ്പൊ എല്ലാ വിഷമങ്ങളും വരുമ്പോ ഓടി അമ്മയുടെ അടുത്ത് വരാൻ പറ്റുന്നില്ലേ? അപ്പൊ അതൊരു നല്ല സൊല്യൂഷൻ ആണ്. ബാക്കിയെല്ലാം നമുക്ക് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാം പറഞ്ഞ് പരിഹരിച്ച് വിഷമങ്ങളെല്ലാം മാറാൻ ഞാനും ആഗ്രഹിക്കുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് എന്റെ അമ്മയെ ഒന്ന് കാണാൻ എന്നുള്ള പാട്ട് കേൾക്കാമോ? ഓക്കെ, ശരി, ബൈ. അപ്പോൾ പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് കാവുള നിന്ന് സുഭാഷാണ് സംസാരിച്ചത്. സുഭാഷിന് കുറേ വിഷമതകളൊക്കെ ഉണ്ട്. അപ്പം എല്ലാ വിഷമങ്ങളും ഒക്കെ ഇങ്ങനെ മാറി വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കൃഷ്ണമമ്മയും നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. അപ്പം അമ്മയെ കാണാനാണെന്ന് കാവുവിളയ്ക്ക് വന്നത്. അപ്പം അമ്മയെ കാണാൻ ആഗ്രഹിക്കുമ്പോഴേക്കും ഓടി ഓടി വരിക. അതൊരു നമുക്കൊരു വലിയ താങ്ങും തണലും നമുക്കൊരു ആശ്രയമൊക്കെയാണ് എന്ന് ഓർമ്മിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യപ്പെട്ടതുപോലെ ഒരു പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ, നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: ഞാൻ വിൻസെന്റ് കട്ടക്കോട്.
0: ആ, വിൻസെന്റ് കട്ടക്കോട്. ചേട്ടാ പറ.
1: പിന്നെ മാഡം, സുഖമാണോ?
0: ആ, സുഖമായിട്ടിരിക്കുന്നു.
1: എല്ലാവരും സുഖമാണല്ലോ.
0: എല്ലാവർക്കും സുഖം.
1: പിന്നെ അല്പനേരത്തെ ഒരു ശ്രോതാവ് വിളിച്ചില്ല, പുള്ളി എന്തോ കളിക്കുന്ന എന്താ പറയുക, പിച്ചിപ്പ് കളിയോ?
0: പിടിച്ചിപ്പൂ കളിയോ?
1: നമ്മളൊക്കെ പണ്ട് കൊന്നിത്തൊട്ട് കളി, പിന്നെ 70s കളി, ഇങ്ങനെയൊക്കെ ഉള്ള കളികൾ കളിക്കാറുണ്ട്.
0: പിടിച്ചിപ്പൂ കളി എന്ന് പറഞ്ഞാൽ ഉടുപ്പിനെയൊക്കെ വലിച്ച്
1: വലിച്ച് കീറുന്ന കളി.
0: പിടിക്കാൻ ശ്രമിക്കുമ്പോ നമ്മൾ ഓടും,
1: അപ്പോഴത്തേക്കും
0: പിടിച്ചു വലിക്കും,
1: അപ്പോഴത്തേക്കും അത്രയ്ക്ക് നല്ല ഉടുപ്പായോണ്ടാണ് പെട്ടത്.
0: അന്നൊക്കെ നമുക്ക് നമ്മളെ ഉടുപ്പൊന്നും അത്രയ്ക്കും ബലമുള്ളതല്ലല്ലോ. ഒന്ന് തന്നെ നമ്മളിങ്ങനെ വാഷ് ചെയ്ത് കഴുകി കഴുകി കഴുകി ഉപയോഗിക്കുന്നതല്ലേ. ഇപ്പൊ പിന്നെ അലമാര നിറച്ച് ഉടുപ്പുണ്ടെങ്കിൽ നമുക്ക് ഉടുപ്പില്ല ഇല്ല എന്നുള്ള തോന്നലാണ്.
1: ഞാൻ പിന്നെ ഒരു മറ്റേ രവി സഹോദരന്റെ കടയിൽ പോയി ഞാൻ എന്നിട്ട് ഞാൻ എനിക്ക് വെള്ളനാട് ഹോസ്പിറ്റലിൽ ഒരു ആവശ്യമായിട്ട് പോയാണ്ടായിരുന്നു, ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയാണ്ടായിരുന്നു. അപ്പൊ പോയപ്പോഴത്തേക്ക് പിന്നെ പുള്ളിയുടെ കട കണ്ണമ്പള്ളിയിലാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ 4:30 വഴി നമ്മളെ 4:30 വഴിയാണ് പോരുന്നത്. അപ്പൊ പുള്ളിയുടെ കടയിൽ പോയി, പിന്നെ അയ്യോ പിന്നെ ബഹുരസമായിരുന്നു. അവിടെ പോയി ചായ കുടിക്കാൻ നിറപ്പ്, പിന്നെ വടകൾ എടുത്തോണ്ട് തന്നിട്ട് പിന്നെ വട കഴിച്ചാൽ മാത്രം പോരെ, പിന്നെ എന്തെല്ലാമൊക്കെ വേണോ എന്തെല്ലാം എടുത്തോണ്ട്
0: വരുന്നു. നമ്മൾ ആര് പോയാലും ചോദിച്ചേട്ട അങ്ങനെയാണ്, എത്ര എത്ര തന്നാലും മതിയാവൂല.
1: അത്രക്ക് ഭയങ്കര ഒരു,
0: ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുവിടും, നമുക്ക് കഴിക്കാൻ വേണ്ടി സ്നാക്സ് ഒക്കെ കൊടുത്തുവിടും. ഈ തൊട്ടടുത്തും കൊറേ സാധനങ്ങൾ കൊണ്ടുവന്നതേ ഉള്ളൂ.
1: എനിക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല മാഡം, എന്നാലും ഞാൻ നിർബന്ധിച്ച് പിന്നെ ഒരുപാട് കഴിച്ചു.
0: സ്നേഹത്തോടെ തരുമ്പോ നമുക്ക് നിരസിക്കാൻ പറ്റില്ല.
1: കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, എന്നാലും ഒരെണ്ണം മേടിച്ച് കഴിക്കുക. എന്നാ കാശ് കൊടുത്താ മേടിക്കുന്നില്ല.
0: ആ, പൈസ കൊടുത്താ വാങ്ങിക്കും. അതാണ് അതാണ് ഒരു കുറ്റം. അപ്പൊ നമുക്ക് ഒരുപാട് പേർക്ക് പോണം, ഇടയ്ക്കൊക്കെ പോണോന്ന് തോന്നും. പക്ഷെ പൈസ വാങ്ങിക്കാതിരുന്ന നമുക്ക് ഇങ്ങനെ പോവാൻ
1: തോന്നും.
0: നഷ്ടം, നമ്മളൊരു ഇതല്ലേ, നമ്മളൊരു ബിസിനസ് അല്ലേ.
1: തീർച്ചയായിട്ടും.
0: ഒരു തവണ നമ്മളെ സ്നേഹിക്കാം, പിന്നെ സ്നേഹിക്കാൻ പാടില്ല. പക്ഷേ ഒരു കാര്യം, ഇങ്ങനെ കൊടുക്കാനുള്ള ഒരു മനസ്സുള്ള ആളാണ്.
1: നല്ല മനസ്സുണ്ടല്ലോ, ആ ഒരു മനസ്സിന് വേണ്ടി നല്ല ഒരു മനസ്സുള്ള ആൾക്കെ അങ്ങനെ ചെയ്യാൻ
0: പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ,
1: അതായത് അത്രയും ഹൃദയ വിശാലതയുള്ള ഒരു മനുഷ്യനെ അത് ചെയ്യാൻ പറ്റുള്ളൂ.
0: മനസ്സറിഞ്ഞ് ഒരാൾക്ക് ഭക്ഷണ സാധനം കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യം.
1: വലിയ കാര്യം, വലിയ കാര്യം.
0: അതെ അതെ.
1: ആ മാഡം, ഇപ്പൊ മറ്റേ ഈ പ്രൊമോ അതിങ്ങ വിളിക്കല്ലേ മാഡം?
0: പ്രമോദോ? പരുത്തിക്കുഴിയോ?
1: പ്രമോദ് പരുത്തിക്കുഴിയാണ്. സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞില്ല. പണ്ട് മുമ്പ് ബൈക്ക് ആക്സിഡന്റിൽ കാലൊക്കെ കിടന്നവര്,
0: ഒരുപാട് പേരിപ്പോ അങ്ങനെ കിട്ടാത്തത് കൊണ്ടായിരിക്കാം, അറിയില്ല.
1: അറിയില്ല. പിന്നെ അതുപോലെ ഒരു വെട്ടിക്കിളി വിളിക്കുമായിരുന്നല്ലോ, ആ വെട്ടിക്കിളി ഇപ്പൊ വിളിക്കുന്നില്ല അല്ലേ?
0: സുരേഷ്?
1: സുരേഷ് അല്ലല്ലോ, ഒരു ലേഡീസ്.
0: അമല?
1: വേണുനോട് പറഞ്ഞു ഒരു ദിവസം വിളിക്കാൻ പറഞ്ഞു, ഇതുപോലെ മേഡം പറഞ്ഞു വിളിക്കണമെന്ന് പറഞ്ഞു. വേണു വിളിക്കൊക്കെ ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞ് ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചു, വിളിച്ചപ്പോ കിട്ടിയില്ല. വിളിച്ച് ശ്രമിച്ചു നോക്കണമെന്ന് പറഞ്ഞിട്ട്.
0: ആ, വിളിക്കട്ടെ. പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ട് ഞാൻ മറ്റേ റോക്ക് ആൻഡ് റോളിലെ രാവേറെയായി പൂവേ എന്നുള്ള ഒരു പാട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.
0: റോക്ക് ആൻഡ് റോളിലെ രാവേറെയായി പൂവേ. എപ്പോഴും നമ്മളിപ്പോ മെലഡിയും സങ്കടമുള്ള പാട്ടും ചോദിക്കണം നിർബന്ധമൊന്നും ഇല്ലല്ലോ അല്ലേ?
1: നിർബന്ധമില്ല.
0: ശരി, അപ്പൊ നമുക്ക് കണ്ണമ്പള്ളി രവിചേട്ടന് വേണ്ടി ഈ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ
1: ഓക്കെ.
0: ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് വിൻസെന്റ് ഏട്ടനാണ് ഇപ്പൊ സംസാരിച്ചത്. കട്ടക്കോട് നിന്നും റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിലെ രാവേറെയായി പൂവേ എന്നുള്ള പാട്ട് കണ്ണമ്പള്ളി രവിചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിൽ പോയിരുന്നു. നമ്മൾ ആര് കടയിൽ പോയാലും ഇങ്ങനെ സൽക്കരിക്കാൻ ഭയങ്കരമായ ഒരു മനസ്സാണ്. ഇങ്ങനെ എപ്പോഴും സൽക്കരിച്ച് കഴിഞ്ഞാൽ അത് സാമ്പത്തികമായ വിഷമം ഉണ്ടാക്കില്ലേ, നമുക്കുണ്ടൊരു സങ്കടം. അപ്പോൾ ഒരു തവണയൊക്കെ സൽക്കരിക്കുക, അത് കഴിഞ്ഞിട്ട് പൈസ വാങ്ങിക്കുക എന്നുള്ളതൊരു അഭ്യർത്ഥനയാണ്. രവിചേട്ടൻ അത് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതേ ആവശ്യപ്പെട്ട ഒരു പാട്ട് രവിചേട്ടന് വേണ്ടി കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സുസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ നമസ്കാരം, ആരാണ്?
1: രതീഷാണ്, മഞ്ഞപ്പുറം.
0: ആ ഓ, എവിടെ ആയിരുന്നു ഇത്രയും നാൾ? ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വിളിക്കുന്നത്. അതങ്ങനെ പറയാൻ വേണ്ടിട്ടാണ്. ഇരിക്കട്ടെ. ജോലിസ്ഥലത്തു നിന്നാണോ അതോ വീട്ടിൽ നിന്നാണോ?
1: അതെ അതെ, ഓരോ ഗോൾഡുകൾ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്.
0: ഗോൾഡൊക്കെ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നത്?
1: അതെ അതെ,
0: പണ്ട് നമ്മൾ 5000 വാങ്ങിച്ച ഗോൾഡൊക്കെ ഇപ്പൊ 1-1.5 ഒക്കെ ആയി നിൽക്കുകയല്ലേ. പുതിയ തലമുറയാണ് ശരിയെന്ന് തോന്നുന്നു. അവർക്ക് ഇതൊന്നും വേണ്ട. സമ്മതിക്കുന്നില്ല. ആ അല്ല, പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നിൽക്കുമ്പോ അങ്ങനെ സമ്മതിക്കേണ്ടതല്ല. മാറിത്തുടങ്ങിയോ? ആ അതെന്തേ?
1: അല്ല, ഈ ഫീൽഡ് ഇത്രയും വില വരുമ്പോ വർക്ക് കുറയുമല്ലോ.
0: ആ ശരിയാണ്, ശരിയാണ്. ആ പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടേക്ക് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര തിരക്കാണ്. അപ്പൊ നമ്മളിങ്ങനെ കൂട്ടുകാർ പരസ്പരം പറയും, ഇത്രയൊക്കെ വില ആയിരുന്നിട്ടും സ്വർണക്കടകളിൽ ഇപ്പോഴും തിരക്കാണല്ലോ.
1: ഞാനിപ്പോ രണ്ട് ജോലി വേറെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഡ്രൈവിംഗ് ഉണ്ട്, പിന്നെ ഒരു വേറൊരു ബിസിനസ്സും കൂടി ചെയ്യുന്നുണ്ട്.
0: ഓക്കെ, ഇതിൽ നിന്ന് പൂർണ്ണമായും വിട്ടിട്ടില്ല. പക്ഷേ വിടണം എന്നുള്ള മാർഗത്തിൽ നിൽക്കുകയാണ്.
1: അന്ന്
0: വിളിച്ചപ്പോ പറഞ്ഞിരുന്നു തോന്നല്ലേ, ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ കാര്യം പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. ഏതിലെങ്കിലും ഒന്നിലങ്ങ് സ്റ്റിക് ഓൺ ചെയ്ത് അങ്ങോട്ട് പോവാ.
1: അതെ, എന്തായാലും കുറച്ച് കാലങ്ങളിൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നു. അത് ഒരുപാട് വർഷമൊന്നുമില്ലല്ലോ.
0: ഒരിക്കലുമില്ല. പക്ഷെ ആൾക്കാർ വിചാരിക്കുന്ന അങ്ങനെയല്ല. കുറെ പേര്
1: അങ്ങനെ
0: പറഞ്ഞോളൂ, രണ്ടുപേരും പറഞ്ഞോളൂ. രതീഷ് പറയും.
1: അല്ല, ഒരുപാട് ആളുകള് വിചാരിക്കുന്നുണ്ട്, കുറെ സ്വർണ്ണാണെങ്കിലും പൈസ ആണെങ്കിലും വീടാണെങ്കിലും അങ്ങനെ പലതും എടുത്തു വെച്ച് ഇതൊക്കെ നമ്മൾ തന്നെ അനുഭവിക്കുന്നത്. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല.
0: അതെ അതെ അതെ. അപ്പോ ചില ആൾക്കാർ വിചാരിക്കുന്ന പറയാം, ഞാൻ അങ്ങനെ മരിച്ചു പോകാനുള്ള ആളൊന്നും അല്ല. അതുകൊണ്ട് മാക്സിമം സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉദ്ദേശിച്ചതൊന്നും ആസ്വദിക്കാനുള്ള സമയം അവസാനം കിട്ടുകയും ഇല്ല. ആ മരിക്കാതിരിക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ച് ഇവിടെ കാലില്ലാത്ത കാലം ഒരിക്കൽ വന്ന കവിത കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ വലിയ കഷ്ടമാണ്. 500 വയസ്സുള്ളവർ അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് അപ്പൂപ്പ ഉണ്ടെന്നാണ്. അപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോഴിങ്ങനെ പ്രായം ആയുസ്സിന്റെ ഒരു ദൈർഘ്യമൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട്. ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ വികസിച്ചു.
1: ചികിത്സാ സമ്പ്രദായങ്ങള് വികസിക്കുന്നതോടുകൂടി ഹോസ്പിറ്റലുകൾ ഒരുപാട്, മെഡിക്കൽ ഷോപ്പുകൾ ഒരുപാടൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട്.
0: അല്ല, എന്നാലും
1: ഇതിന്റെല്ലാം ഒരു കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ
0: തന്നെയായിരിക്കും.
1: പിന്നെ ഭക്ഷണം വ്യായാമ കുറവ്.
0: അതാണ്, അതാണ്, അതൊരു മെയിൻ കാരണമാണ്. ഒരു മണിക്കൂറെങ്കിലും നമുക്കെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കണം ആ കാര്യത്തിൽ.
1: അത് നമ്മള് അറിയുന്നവരോട് പറഞ്ഞാൽ സമയമില്ല.
0: സമയം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ.
1: ഇന്നത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ എല്ലാവർക്കും സമയം ഉണ്ടാവും.
0: ആവശ്യമില്ലാത്തതിനെ സമയമുള്ളൂ. അവനവനെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ വലിയ അർത്ഥമില്ല.
1: തീർച്ചയായിട്ടും നല്ലോണം വയർത്ത് നല്ലൊരു എന്തെങ്കിലും പറ്റാവുന്ന ചെറിയൊരു എക്സസൈസ് ഒക്കെ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്.
0: അതെ അതെ അതെ, അത് യോഗയെങ്കിൽ യോഗ, സൂംബയെങ്കിൽ സൂംബ, നടത്തെങ്കിൽ നടത്ത, സൈക്ലിംഗ് എങ്കിൽ അത്, സ്വിമ്മിങ്
1: ഇല്ല, അവരവരുടെ വീട്ടിൽ തന്നെ നാല് സ്റ്റെപ്പ് കയറി ഇറങ്ങും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ചുമ്മാ നടന്നാ മതി.
0: മതി, അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് മാർഗങ്ങളുണ്ട്, നമ്മളത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്.
1: ഇപ്പൊ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈസ് എക്സസൈസ് ആണെങ്കിലും വീട്ടിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം.
0: നമ്മള് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അടുത്ത് നമ്മളെ കാണിക്കും മീഡിയ. അതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത.
1: തീർച്ചയായിട്ടും മനസ്സിൽ കാണുന്നത് മാനസ് കാണുന്ന പറഞ്ഞാൽ ഇപ്പൊ മൊബൈലിൽ കാണും.
0: നമ്മളിപ്പോ എന്താണ്, നമ്മുടെ വയറ് കുറച്ച് കുറയ്ക്കണമെന്നൊക്കെ ആലോചിച്ചൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ അത് ചിന്തിച്ചു എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അടുത്ത നിമിഷം അതിൽ കാണാം. അപ്പൊ അത്രമാത്രം നമ്മളെ മനസ്സ്
1: ഈ കാണല് മാത്രമേ പ്രവർത്തിയിലൊന്നും ഉണ്ടാവില്ല.
0: പ്രവർത്തിക്കണം, പ്രവർത്തിച്ചാലേ പറ്റും.
1: ഇപ്പൊ ശരിക്ക് ബാങ്കില് നമ്മള് പൈസ ഇട്ട പോലെയാ ഭക്ഷണം, ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും, പക്ഷെ അത് അവിടെ ദഹിച്ചു പോകാൻ കുറവാ.
0: ഡൈജസ്റ്റ് ചെയ്യാനുള്ള അവസരം നമ്മൾ
1: കൊടുക്കുന്നില്ല.
0: പിന്നെ
1: അതുകൊണ്ടാണ് ഈ മെഡിക്കൽ ഷോപ്പുകളുടെ എണ്ണങ്ങൾ കൂടുന്നത്, ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുന്നത് അല്ലെ. പണ്ട് കാലത്തൊക്കെ എല്ലായിടത്തൊക്കെയോ എവിടെയെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവുള്ളൂ.
0: ഇപ്പൊ ഇങ്ങനെ മുട്ടര് മുട്ടര് മെഡിക്കൽ സ്റ്റോറാണ്.
1: ഇപ്പൊ എവിടെ നോക്കിയാലും മെഡിക്കൽ സ്റ്റോറാണ്. ഇപ്പൊ ഇവിടെ തൃശ്ശൂരൊക്കെ ഈ ഹോൾസെയിൽ റേറ്റിന് മരുന്ന് കൊടുക്കാൻ തുടങ്ങി.
0: ഹോൾസെയിൽ ആയിട്ടാ?
1: ആ പിന്നെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വില കുറവ് കിട്ടുമല്ലോ.
0: ആ അത് കിട്ടും. കാരണം ജീവിതശൈലി രോഗങ്ങൾക്ക് ഇങ്ങനെ ഒരു 35 വയസ്സിൽ തുടങ്ങി നമ്മൾ ജീവിക്കുന്ന കാലം വരെ കഴിക്കുകയല്ലേ. നമ്മൾ ശരിക്കും ഒരു നല്ല ഡീലറാണ് അപ്പൊ. ശരി, അപ്പോ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു രതീഷ്?
1: ഓണം ഞങ്ങളുടെ ഡയറക്ട് മാർക്കറ്റിംഗിലെ കുറച്ച് സുഹൃത്തുക്കളായിട്ട് അടിച്ചു പൊളിച്ചെന്ന് പറയാം.
0: ആ അത് ശരി.
1: അടിച്ചു പൊളിച്ചെന്ന് വെച്ചാ സാധാരണ ഓണസദ്യ, പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഗെയിമിന്റെ കാര്യം പറഞ്ഞല്ലോ ചേട്ടൻ,
0: അന്നത്തെ
1: കളി അതുപോലെ കണ്ണ് കെട്ടിക്കളി ഉറി അടിക്കുക, അങ്ങനെയുള്ള കുറെ വടംപൊലി, അങ്ങനെ കുറെ കായികമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു.
0: അങ്ങനെ ശരിക്കും ഈ ഓണം ആസ്വദിച്ചു.
1: ആസ്വദിച്ചു തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: അപ്പോ നമുക്ക് എനിക്കിന്ന് വേണ്ട പാട്ട് റാസാത്തി ഉന്നെ കാണാതെ നെഞ്ചി പാട്ടാണ് വേണ്ടത്.
0: റാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം. അപ്പൊ രണ്ടുപേരും നമുക്ക് പാടിത്തരുവോ?
1: പിന്നെന്താ
0: പാടിക്കോളൂ.
1: റാസാത്തി ഉന്നെ കാണാതെ നെഞ്ചി കാത്താടി പോരാടുത്, റാസാത്തി ഉന്നെ കാണാതെ നെഞ്ചി കാത്താടി പോരാടുത്, ഒഴുകാകി പോച്ചി വീട്ടിലേത്തിയച്ചി പൊന്മാനെ ഒന്ന് തേടത്, രസാത്തിയൊന്ന് കാണാതെ നെഞ്ചി കാത്താടി പോരാടത്, കണ്ണക്കൊരു വല്ലക്കില് കാതക്കൊരു കാലക്കുയിൽ നെഞ്ചി കുരുവഞ്ചി കൊടിനീതാനമ്മ.
0: പിന്നെന്താ നമ്മുടെ ഇളയരാജയുടെ അതിമനോഹരമായ ഒരു
1: സംഗീതം,
0: വൈദേഹി കാത്തിരുന്നാൾ എന്ന കാത്തിരുന്നാൾ എന്ന
1: സിനിമയാണെന്ന് തോന്നുന്നു.
0: അതെ അതെ, 88 ഇറങ്ങിയ സിനിമ തന്നെയാണ്.
1: നാല്
0: വയസ്സ്. ശരി, ഇന്നിപ്പോ ആ വയസ്സൊക്കെ കൂടിയിട്ടുണ്ട്, ഒരുപാട് നാലുകളായി. ഏതോ ഒരു നാലിലെത്തി നിൽക്കുന്നുണ്ട് ഇപ്പൊ. ശരി, അപ്പോ വൈദേഹി കാത്തിരുന്നാൽ എന്നാ ഈ സിനിമ. അതെ അതെ അതെ,
1: ആ ഗ്രൂപ്പിലെല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു.
0: അപ്പൊ സൗഹൃദവാണിയിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ബൈ. ശരി, അപ്പോൾ പോക്കുവിൽ തത്സമയ പരിപാടിയിൽ രതീഷ് മഞ്ഞപ്രയാണ് നമ്മളോട് സംസാരിച്ചത്. നമ്മുടെ കുറച്ച് നാളുകൾ, കുറേ നാളുകൾക്ക് ശേഷമാണ് വിളിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു, നന്നായിട്ട് പാട്ടൊക്കെ പാടി. അപ്പോൾ പി ജയചന്ദ്രൻ പാടിയ അതിമനോഹരമായ ഒരു തമിഴ് ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഹൃദയത്തെ സാന്ത്വനിപ്പിക്കുകയും തണുപ്പിക്കുകയും ചെയ്യുന്ന ഹൃദ്യമായ ഗാനങ്ങളും വർത്തമാനങ്ങളും നമുക്ക് ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്? അവിടെ റേഡിയോയുടെ ശബ്ദം കൂടുതലാണല്ലോ ഷാജിമ. ഷാജാൻ ചേട്ടൻ്റെ ശബ്ദം കുറച്ച് വെക്കാൻ പറയും. ഓരോ കാലം കഴിയുന്നോറും മറന്നു മറന്നു പോവാണല്ലോ
1: എല്ലാം.
0: നമുക്ക് 7 മണിക്ക് കേക്കാം. ഇപ്പൊ ഷാജഹാൻ ചേട്ടാ അവിടെ ഇരുന്ന് കേക്കട്ടെ. തൊട്ടടുത്തിരുന്ന് കേക്കാൻ പറഞ്ഞു. പറഞ്ഞു, എന്തുണ്ട്
1: വിശേഷം?
0: അങ്ങനെയൊക്കെ പോണേ ഉള്ളൂ. ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. നല്ല ഹാപ്പിയാണ്. പറഞ്ഞല്ലൊരു ശബ്ദം കുറവ് പോലെ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല. ആ ശരി, കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങനെ കുഴപ്പമുണ്ട് എന്ന് വിചാരിക്കുന്നില്ല. സുഖമായിട്ടിരിക്കുന്നു.
1: തലവേദനയൊക്കെ
0: അങ്ങനെ ഇരിക്കുന്നു. ഇടയ്ക്കൊക്കെ തലവേദന വരുന്നുണ്ടെന്നാണ്.
1: ഉണ്ട്, തലവേദന വരുന്നുണ്ട്, തല കറക്കമുണ്ട്. രണ്ടു ദിവസം കൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങനെ പോണു.
0: ശ്രദ്ധിച്ചാ മതി, എല്ലാം ശരിയാവും.
1: സമയത്തിന് ആരോ കഴിക്കാം, അല്ലെങ്കിൽ ആരും കഴിച്ച് കുളിയൊന്നും കഴിക്കാത്തതുകൊണ്ടാണ് പെട്ടെന്ന് തല കറക്കമൊക്കെ വരുന്നത്.
0: ഇപ്പൊ എന്ത് സമയത്ത് ആഹാരം കഴിക്കണേ?
1: ഇപ്പൊ 1 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കും.
0: കറക്റ്റ് 1 മണിക്ക് കഴിക്കും. മൈഗ്രെയിനും തലക്കറക്കവും ഉള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. രാവിലത്തെ ഭക്ഷണമൊക്കെ 11 മണിയൊക്കെ ആവാതെ നേരത്തെ കഴിക്കണം. ഒരു 8:30-8:30 ഇടയ്ക്കൊക്കെ രാവിലത്തെ ഭക്ഷണം കഴിക്കണം. കറക്റ്റായിട്ട് ഫുഡിലൊക്കെ ശ്രദ്ധിച്ചു പോയി കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് പാട്ടൊക്കെ കേട്ട് സിനിമയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടിരുന്ന ഇതൊക്കെ പെട്ടെന്ന് മാറും. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്പുകളാണ്. ഇതൊന്നും പൈസ കൊടുത്ത് കേൾക്കേണ്ട, ഇതിനൊന്നും പൈസ കൊടുക്കണ്ട. അല്ലാതെ ഇപ്പൊ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ പൈസ കൊടുക്കണം. ഇത്രയും പറയണതിന് തന്നെ 1000 രൂപ കൊടുക്കണം.
1: മരുമോളിപ്പോ
0: എങ്ങോട്ട് പോയി?
1: അവരൊക്കെ ശംഖം കാണാൻ പോയിക്കുന്നു.
0: ആഹാ, അപ്പൊ ഇത് വർത്തമാനം പറഞ്ഞു. വർത്തമാനം പറഞ്ഞപ്പോ അവരടുത്തില്ല.
1: ഹലോ,
0: അവര് പോയോ? വർത്തമാനം പറഞ്ഞപ്പോ അവരടുത്തില്ല.
1: ഇല്ല ഇല്ല, അവരൊക്കെ ഇപ്പൊ പോയതല്ലേ. എന്റെ വിളിക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇല്ല വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു.
0: അപ്പൊ എന്താണ് ഈ കോളത്തൂടെ പോവാത്തത്? ശംഖുമുഖത്ത്
1: അവര് ബൈക്കിലല്ലേ പോയത്? ഞാനും കൂടെ
0: അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെ നമ്മള് കയറി പോവും?
1: ഞാൻ എങ്ങനെ പോവും?
0: വിളിക്കുക എന്നുള്ളത് അവരുടെ കർത്തവ്യം, പോവാതിരിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യം.
1: അതാണ് വിഴിഞ്ഞം പള്ളിയിലൊക്കെ കൂടിയറിയ. അപ്പൊ ഇതുവരെ അവിടെ ഒന്നും പോയില്ല. അപ്പം പറഞ്ഞു വരി, നമുക്ക് പോയി ഒരു കറക്കം കറങ്ങി ചുറ്റിട്ടൊക്കെ. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പോയിരുന്നത്.
0: അപ്പൊ അമ്മ പോണെന്ന് പറഞ്ഞെങ്കിൽ അവര് വേറെ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തേനേ.
1: അത് ചെയ്തിരുന്നു.
0: പിന്നെ പോണില്ല എന്നങ്ങ് തീരുമാനിച്ചു.
1: അവരെന്തരും പോണടുത്ത് നമ്മൾ പോയാൽ ശരിയാവില്ല.
0: അതാണ് അവര് അടിച്ചു പൊളിച്ചൊക്കെ നടക്കട്ടെ. നമ്മളിവിടെ നമുക്കിവിടെ ഒരാളുണ്ടല്ലോ, ഷാജഹാൻ ചേട്ടനെ വിളിച്ച് നമുക്ക് അടിച്ചു പൊളിച്ച് നടക്കാം. നമ്മള് വീട് വിട്ട് പുറത്തിറങ്ങൂല. പുറത്ത് പോവേ ചെയ്യില്ല, അവിടെ തന്നെ ഇരിക്കണം. ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്ത് രണ്ടും കൂടെ അങ്ങ് പോണം. ഇനിയൊക്കെ അതൊക്കെയാണ് ചെയ്യാൻ. വീടൊന്നും ആരും എടുത്തോണ്ട് പോകൂല. രണ്ടുപേരും കൂടെ പോയ അതെല്ലാരും കൂടെ പോയാ?
1: ഇല്ല ഇല്ല, നമ്മൾ രണ്ടുപേരും മാത്രം. അവര് അവരെ ബൈക്കിലൊക്കെ വന്നു.
0: പിന്നെ അങ്ങനെയൊക്കെ തന്നെ, അതൊക്കെ തന്നെ യാത്രകൾ. അല്ലാതെ അങ്ങ് ദൂരെ അമേരിക്കയിലൊന്നും നമുക്ക് പോവാൻ പറ്റില്ലല്ലോ.
1: അവളെ മാമിയുടെ വീട്ടില് പാലയച്ചായിരുന്നു, അങ്ങനെ അവിടെ പോയത്.
0: അങ്ങനെയൊക്കെ പോയി ഒന്ന് കറങ്ങി ചുറ്റി വന്നു.
1: വന്നു
0: എന്റെ അന്വേഷണം രണ്ടുപേരടുത്തും പറയണം. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഇന്ന് എനിക്ക് പ്രായം തമ്മിൽ മോഹൻ മോഹങ്ങണ്ട പ്രേമം.
0: ആർക്കാണ് ഈ പാട്ട്?
1: എല്ലാവർക്കും.
0: ഷാജഹാൻ ചേട്ടന് വേണ്ടിട്ടാണോ? പ്രായം തമ്മിൽ മോഹൻ നൽകി, മോഹം തമ്മിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ ദാഹം നൽകി, ആ പാട്ടാണ്. നിറത്തിലുള്ള പാട്ട്. നിറം എത്ര പ്രാവശ്യം കണ്ട്? നിറം സിനിമ എത്ര പ്രാവശ്യം കണ്ടു?
1: നല്ല സിനിമയല്ലേ? ഇപ്പൊ വന്നാലും കാണും, ടിവിയിലുണ്ടല്ലോ.
0: അതാണ് ഞാൻ ചോദിച്ചത്, രണ്ടൊന്നും ആയിരിക്കുമല്ലോ കണ്ടത്?
1: രണ്ടൊന്നുമല്ല, രണ്ടുമൂന്ന് പ്രാവശ്യം.
0: കുറഞ്ഞത് ഒരു 15 പ്രാവശ്യമെങ്കിലും കണ്ടു കാണും. ശരി, അപ്പോ ഷാജാൻ ചേട്ടനോട് എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കൂ. അപ്പോ നമുക്ക് ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ? എല്ലാവർക്കും.
1: ഓ, എല്ലാരും കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, എന്റെ വീട്ടിലും എന്റെ മക്കൾക്കും.
0: ആ, അപ്പൊ ചേട്ടന് വേണ്ട,
1: എല്ലാവർക്കും കൂടെ തന്നെ.
0: ആ, പ്രത്യേകം മക്കൾക്കെന്നാണ് പറഞ്ഞത്. വീട്ടില് തത്തക്കുട്ടികളുണ്ടായിരുന്നെങ്കിൽ അവർക്ക് വരെ, പക്ഷെ അവരവിടെ ഇല്ല. ആ, പൂച്ചക്കുട്ടികൾക്കും ഇരിക്കട്ടെ. എല്ലാവർക്കും കൂടെ വേണ്ടി നമുക്ക് അടിച്ചു പൊളി പാട്ടം കേൾക്കാം. ഓക്കെ, ശരി ശരി. അപ്പോൾ പോക്കുവിൽ തത്സമയ പരിപാടിയിൽ ഷാജിമായാണ് തിരുവല്ലത്ത് നിന്ന് നമ്മളോട് സംസാരിച്ചത്. പ്രായം തമ്മിൽ മോഹം നൽകി എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനം, വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ എല്ലാം നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചറേ.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, ആരാണ്?
1: ഇത് കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ് അലി.
0: ആ പറഞ്ഞോളൂ. ത്രിമൂർത്തീസ് മൂന്നുപേരും ഉണ്ടോ?
1: ഇല്ലില്ല, മൂന്നാളും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ.
0: അപ്പൊ മൂന്നുപേരും ഇങ്ങനെ ഒരു സിനിമയിൽ അടിച്ച് പിരിഞ്ചാ?
1: അതില് അടിച്ചു പിരിഞ്ഞില്ല, പലയിടത്തായിട്ടുണ്ട്, പണിത്തിരക്കിലായതുകൊണ്ട്.
0: ജോലിയൊക്കെ പല സ്ഥലങ്ങളിലാണ്.
1: അതെ അതെ അതെ, പല സ്ഥലങ്ങളിലായി.
0: ഒരുമിച്ച് കൂടാറുണ്ട്?
1: പക്ഷേ ഉണ്ടോ? കൂടാറുണ്ട്. ഓണത്തിനും കൂടിയായിരുന്നു.
0: അത് മതി.
1: അതെ അതെ,
0: ഞാൻ ജോജി കൂടെ അടിച്ച് പിരിഞ്ചേ പോലെ അങ്ങനെയൊന്നും ആവാൻ
1: പാടില്ല.
0: നമ്മുടെ കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു?
1: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു, നല്ല വിശേഷങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും.
0: ഒരാള് മോഹൻ, ഒരാള് ശ്രീകുമാർ.
1: മനോജ്.
0: അപ്പോ ഓണത്തിന് എങ്ങനെയാണ് അടിച്ചു പൊളിച്ചെന്നൊക്കെ പറയാം? എങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ചു?
1: പൊളിച്ചു മനോജിന്റെ വീടിന്റെ വാതുക്കലായിരുന്നു ഓണപരിപാടികൾ മൊത്തം, കലാപരിപാടികൾ, കായിക പരിപാടികൾ
0: എല്ലാരും അവിടെ ഉണ്ടായിരുന്നു.
1: അതെ, ക്ലബ്ബ് അവിടെ അടുത്ത് തന്നെ ക്ലബ്ബ് ഉണ്ട്. അപ്പം മനോജിന്റെ വീടിന്റെ തൊട്ട് മുറ്റത്ത് തന്നെ എന്ന് പറഞ്ഞാൽ റോഡിലാണ് പരിപാടി, സ്റ്റേജും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ വർഷവും അവിടെ തന്നെയാണ് കേട്ടോ.
0: ഓക്കെ.
1: ഗംഭീര പരിപാടിയാ, പകലും
0: രാത്രിയും
1: എല്ലാ
0: പരിപാടിയും.
1: അതെ, പിന്നെ സ്റ്റേജിലുള്ള പരിപാടികൾ വേറെ ഉണ്ടായിരുന്നു, പാട്ട്, ഡാൻസ്, തിരുവാതിര.
0: മൊത്തത്തിൽ നിങ്ങളുടെ കലാപരിപാടികളായിരുന്നു.
1: അത് തന്നെ, നാട്ടുകാരുടെ കലാപരിപാടികൾ.
0: അപ്പൊ ഇതിന്റെ അടുത്തല്ലേ അനിലിന്റെ വീട്?
1: അതെ അതെ, എനിക്ക് ഇച്ചിരി ഇങ്ങോട്ട് മാറണം, ഇച്ചിരി നടപ്പുണ്ട്.
0: എല്ലാരും ഒരേ സ്ഥലത്ത് തന്നെയാണ്, പല പല സ്ഥലങ്ങളിലാണെന്നേ ഉള്ളൂ.
1: അതെ അതെ അതെ.
0: ഓക്കെ. എന്ന് പറയാൻ ചുരുക്കത്തിൽ ഒരു പഞ്ചായത്തിൽ തന്നെ.
1: അത് തന്നെ, മനോജും മോഹനും ഞാനും അടുത്തടുത്തൊക്കെ തന്നെ.
0: നമ്മൾ കുറച്ച് ദൂരെയാണെന്നേ.
1: എനിക്ക് ഞാൻ ഇച്ചിരി ദൂരം കൂടി, ഞാൻ നേരത്തെ അവിടെ അടുത്തായിരുന്നു, ഇപ്പൊ ഇച്ചിരി ദൂരത്തോട്ട് മാറി.
0: എന്തായാലും അങ്ങനെ ഓണം വളരെ അവിസ്മരണീയമാക്കി.
1: അതെ അതെ, നല്ല പരിപാടിയൊക്കെ ആയിരുന്നു.
0: സമ്മാനം
1: സമ്മാനത്തിനൊന്നും നമ്മൾ നിൽക്കുന്നില്ല.
0: സമ്മാനം കിട്ടിയ പിന്നെ വാങ്ങിക്കുകയുമില്ല.
1: പിള്ളേരൊക്കെ സമ്മാനം വെച്ചത് പോലെ.
0: അങ്ങനെയല്ല, സമ്മാനം
1: പ്രോത്സാഹിപ്പിക്കലാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി.
0: സമ്മാനം ഏത് പ്രായക്കാർക്കും ഇഷ്ടമല്ലേ?
1: അത് ശരി.
0: ഉണ്ണിയപ്പം ഏത് ഭാഷക്കാർക്കും തിന്നാന്ന് പറയുന്ന പോലെ.
1: അങ്ങനെയുണ്ടോ?
0: ഓ, യോദ്ധ സിനിമയിൽ പറയുന്നത് ഇതാണ് ഉണ്ണിയപ്പം. ഇത് ഏത് ഭാഷക്കാർക്കും തിന്നാം.
1: അത്
0: നേപ്പാളിലുള്ളവർക്കും കഴിക്കാം, ഭൂട്ടാനിലുള്ളവർക്കും കഴിക്കാം, ഇന്ത്യയിലുള്ള കേരളത്തിലുള്ളവർക്കും കഴിക്കാം.
1: ആ
0: അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഏത് ഭാഷക്കാർക്കും തിന്നാന്നല്ല, സമ്മാനം ഇല്ല, ഏത് പ്രായക്കാർക്കും ഇഷ്ടമാണ്. ഞങ്ങളിവിടെ സ്കൂൾ ഗ്രൂപ്പിന്റെ ഓണം പരിപാടിയിൽ എനിക്കൊരു പാത്രം കിട്ടി. ആ ഒരു കുഞ്ഞു പാത്രം, എന്നെ നിവൃത്തിയില്ലാതെ തന്നാണെന്ന് തോന്നുന്നു. എനിക്ക് മാത്രം ഒന്നും തന്നില്ലെന്ന് കരയോന്ന് പേടിച്ചിട്ട് പിള്ളേര് തന്നതാണ്. പക്ഷെ അത്
1: ഞാനിങ്ങനെ,
0: പിന്നെ ഞാനത് നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഫുഡൊക്കെ കൊണ്ടുവരും അതില്, അത് എടുക്കാൻ വേണ്ട ഞാനിങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഓർക്കും.
1: അതൊരു ഓർമ്മയെ നിക്കും. നമ്മൾ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയ ഓർമ്മകളുണ്ട്.
0: നമുക്ക് കുറച്ചേ കിട്ടിയുള്ളൂ, പക്ഷെ
1: കുറച്ച് കൂടുതൽ
0: കിട്ടിയിട്ടുണ്ട്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, സ്വന്തമാക്കി
1: അഭിമാനിക്കാം.
0: ഇന്ന് ജോലിക്കൊന്നും പോയില്ല?
1: ഇന്ന് പോയില്ല, ഇന്ന് കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോണ്ട് ഇന്ന് അവധി എടുത്തു. അങ്ങനെ അതുകൊണ്ടാണ് ഈ സമയത്ത് ഇപ്പൊ വിളിച്ചേ.
0: ആ പേഴ്സണൽ ആയ കാര്യങ്ങളെ കുറച്ച് ഇങ്ങനെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ
1: ഇപ്പൊ ഫ്രീ ആയിരുന്നു, എന്നാലും എന്താ വിളിച്ചേക്കാന്ന് വിചാരിച്ചിരുന്നു. കറക്റ്റ് ടൈമിന് ടീച്ചറും ഉണ്ട്,
0: അനിലും ഉണ്ട്. അപ്പൊ മനോജിനെ, മോഹനെ ഒക്കെ എന്റെ സ്നേഹാന്വേഷണം അറിയിക്കണം.
1: തീർച്ചയായിട്ടും,
0: മറന്നിട്ടില്ല എന്ന് പറയണം. ശരി,
1: ഇവിടെ
0: എല്ലാവർക്കും സുഖം.
1: ചൂടൊക്കെ ഉണ്ടോ?
0: ചൂട് ഇന്ന് ഇത്തിരി ശമനമുണ്ട്, പക്ഷെ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലൊക്കെ നല്ല ചൂടായിരുന്നു.
1: ഇവിടെ ചൂടൊക്കെ ഉണ്ട്.
0: ആരൊക്കെ ഉണ്ടായാലും മുഖത്ത് നോക്കിയപ്പോ അയ്യോ എന്തൊരു ചൂട്. നമ്മളെ ചൂടാണോ? നമുക്ക് നമ്മൾ ഭയങ്കര ചൂടുള്ള ആളെന്നുള്ള അർത്ഥത്തിലല്ല, ഇങ്ങനെ മുഖത്ത് നോക്കി അങ്ങനെ പറയും. ഇന്ന്
1: പരിഗണിച്ചേക്കണേ നമ്മുടെ വാട്സാപ്പിലെ ഗാനങ്ങൾ,
0: അതൊക്കെ ഇങ്ങനെ ചർച്ചയിലാണ്.
1: നമുക്ക് ആദ്യം അരമണിക്കൂർ തുടങ്ങി പിന്നെ ഒരു മണിക്കൂറൊക്കെ ആക്കാം. അന്ന് ശ്രമിച്ചു, ധൈര്യമായിട്ടുണ്ട്. ഞങ്ങളുണ്ട്,
0: ഞങ്ങളുണ്ട് കൂടെ.
1: ഞങ്ങൾ ഒന്നും രണ്ടും പേരല്ല, ഞങ്ങൾ ഒരുപാട്
0: പേരുണ്ട്.
1: പിന്നെ ഞങ്ങൾ സഹകരിച്ചിരിക്കുന്നത്, ഞങ്ങള് റേഡിയോ ലിസണേഴ്സിന്റെ ഒരു കൂട്ടായ്മയുണ്ട്, നമ്മുടെ സൗഹൃദവാണി എന്ന് പറയുന്ന കൂട്ടായ്മ. അപ്പൊ നമ്മുടെ കേരളത്തിലെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെയുള്ള ആൾക്കാരിൽ പലരും ഉണ്ട് ഇതിനകത്ത്, സൗഹൃദവാണി. അപ്പം അതിനകത്തുള്ള നമ്മളെ മുമ്പ് വിളിച്ചായിരുന്നല്ലോ രതീഷ്,
0: രതീഷ് മഞ്ഞപ്പുറ.
1: മഞ്ഞപ്പുറ അപ്പൊ ആ സൗഹൃദവാണിയിലെ ആള് തന്നെയാണ് രതീഷ്. പിന്നെ നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് വിളിക്കുന്ന നമ്മുടെ നാരായണൻ ചേട്ടനും മുഹമ്മദ് കായും ഷംസുദ്ദീൻ ചേട്ടനും കരുപ്പടന്ന
0: അതന്നെ
1: കുമരകവും അങ്ങനെ തുടങ്ങി എല്ലാവരും ഒത്തിരി പേരുണ്ട് ഇതിനകത്ത്,
0: 100,000 പേരുണ്ട്. കുറച്ച് ഭാഗം മാത്രമേ നമ്മളിവിടെ കാണുന്നുള്ളൂ.
1: കാണുന്നുള്ളൂ അത് ശരിയാ.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: അപ്പൊ ഇന്ന് രാഖുയിലെ ഉറങ്ങൂ എന്നുള്ളത് നല്ലൊരു
0: പാട്ടുണ്ടേ. അത് തന്നെ
1: അയ്യോ പാടുന്നൊന്നുമില്ല,
0: ഇന്ന് പാടുന്നില്ല. ശരി,
1: അവരൊക്കെ ഇല്ലാത്തോണ്ട് ഒരു
0: ഉഷാറില്ല. ബാക്കി ഇങ്ങനെ അകമ്പടി പോലെ 3 പേരുകൂടെ അങ്ങ് പാടി,
1: മനസ്സൊക്കെ വേണമെന്ന് പിന്താങ്ങാൻ.
0: ശരി, അപ്പൊ പിന്താങ്ങാൻ ആളില്ലാത്തത് കൊണ്ട് നമുക്ക് അല്ലാതെ തന്നെ കേൾക്കാം. എല്ലാരും എന്റെ സ്നേഹാന്വേഷണം അറിയിക്കുക.
1: ഞങ്ങളുടെ സൗഹൃദവാണി കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും, പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള റേഡിയോ കൂട്ടുകാരൊക്കെ ഒരുപാട് പേരുണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം.
1: ഒരു ഭാഗം ടീച്ചറിനും ഉണ്ടാട്ടോ.
0: ഇരിക്കട്ടെ, ആരും അങ്ങനെ പറഞ്ഞ് എന്തുകൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്തില്ല എന്ന് ആലോചിക്കുകയായിരുന്നു. അതെ, അപ്പൊ ഓക്കെ അനിൽ. ശരി ബൈ. ഓക്കെ, അപ്പൊ പോക്കുകൾ തത്സമയ പരിപാടിയിൽ നമ്മുടെ പ്രിയ ശ്രോതാവ് അനിലാണ്. അവര് 3 പേരാണ്, ത്രിമൂർത്തീസ് എന്നാണ് അവരറിയപ്പെടുന്നത് തന്നെ. അപ്പൊ മോഹനും അനോജും ഇന്ന് സ്ഥലത്തില്ല, അപ്പൊ പകരം അനിലാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം ആവശ്യപ്പെട്ട രാക്കുയിലെ ഉറങ്ങൂ എന്നുള്ള ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ പാട്ട് കേട്ടിട്ട് നമുക്ക് പോക്കുവെല്ലിലേക്ക് തിരിച്ചു വരാം.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ധാരാളം ശ്രോതാക്കൾ നമ്മളെ വിളിച്ചിരുന്നു. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊങ്ങണത്ത് നിന്ന് സൗമ്യയാണ്. ഇങ്ങനെ ഒരു നിലാപക്ഷി എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി, സൗമ്യയുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശൃംഗാര കൃഷ്ണ വരൂ എന്ന പാട്ടാണ് സൗമ്യ നമ്മളോട് ആവശ്യപ്പെടുന്നത്. പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി നമുക്കത് കേൾക്കാം. അങ്ങനെ ഇന്നത്തെ പോക്കുവയിൽ തത്സമയ പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമാവുകയാണ്. ഇത്രയും നേരം പ്രിയപ്പെട്ട പാട്ടുകളും ഓർമ്മകളും പങ്കുവച്ച് കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് പുതിയ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയായി വീണ്ടും എത്തിച്ചേരാം. സൂര്യൻ മെല്ലെ മാനത്ത് മങ്ങിത്തുടങ്ങുമ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇവിടെ വിരാമമാവുകയാണ്. കേട്ടു തീരാത്ത പാട്ടുകളും പറഞ്ഞു തീരാത്ത വിശേഷങ്ങളുമായി വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ഒന്നിച്ചു ചേരാം. അതുവരെ നന്മ നിറഞ്ഞ ഒരു സായാഹ്നം എല്ലാവർക്കും ആശംസിക്കുന്നു. സൗമ്യ ആവശ്യപ്പെട്ട പാട്ടാണ് പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനം ശൃംഗാര കൃഷ്ണ വരൂ എന്നുള്ള പാട്ട്. ആ ഒരു പാട്ടോടുകൂടി നമുക്ക് പോക്കുവയിൽ നിന്ന് താൽക്കാലികമായി വിട പറയാം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2.

0: കരുണാസായി റേഡിയോയിൽ ഇനി കരുണാസായി വാർത്തകൾ കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. പ്രമുഖ മാനസിക ആരോഗ്യ ഉപദേഷ്ടാവും ആക്ടിവിസ്റ്റുമായ സെഹർ ഹാഷ്മിയും സംഘവും സെപ്റ്റംബർ 18 കരുണാസായി ലഹരി വിമുക്ത മാനസിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുന്നു. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള സാമൂഹികമായ അപകർഷതാബോധവും തടസ്സങ്ങളും തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിൽ നിന്ന് കന്യാകുമാരി വരെ ഇവർ നടത്തുന്ന ബൈക്ക് യാത്രയുടെ ഭാഗമായാണ് സന്ദർശനം. 10 വർഷത്തോളം നീണ്ട കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെയും വിഷാദത്തെയും അതിജീവിച്ച് വാർത്തകളിൽ ഇടം നേടിയ സെഹർ ഹാഷ്മി അന്നേ ദിവസം രാവിലെ 10:30 കരുണാസായിൽ നടക്കുന്ന പ്രത്യേക സ്വീകരണ ചടങ്ങിലും തുടർന്ന് നടക്കുന്ന ബോധവൽക്കരണ ആശയവിനിമയത്തിലും പങ്കെടുക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവനന്തപുരം ജില്ല നേതൃത്വം നൽകും. 2027 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന സൈക് ഫെസ്റ്റിന്റെ നടത്തിപ്പിന് കോർഡിനേറ്ററുടെ ഒഴിവുണ്ട്. ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഭക്ഷണം, താമസം എന്നിവ കഴിച്ച് 5 മാസത്തേക്ക് 30,000 രൂപ റെമ്യൂണറേഷൻ ലഭിക്കും. താൽപര്യമുള്ളവർ ഡയറക്ടർ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ അയയ്ക്കുകയോ കരുണാസായി @tvpm@gmail.com എന്ന മെയിലിൽ അപേക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9496101530 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് കരുണാസായി അപേക്ഷ ക്ഷണിച്ചു. കരുണാസായി റേഡിയോയുടെ കീഴിൽ ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷിക്കാം. ഏതെങ്കിലും മീഡിയ കോഴ്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 7,500 രൂപ സ്റ്റൈപ്പൻഡോടുകൂടിയ ഫെല്ലോഷിപ്പിന്റെ കാലാവധി 1 വർഷമാണ്. താൽപര്യമുള്ളവർ സ്റ്റേഷൻ ഡയറക്ടർ കരുണാസായി റേഡിയോ വെള്ളനാട് 695543 എന്ന വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 10 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അഭിമുഖത്തിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ karunasai@gmail.com അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 8891884912 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണാസായിയിലെ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്റ്റ് വാർഡിൽ സൌജന്യ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ മാസത്തെ ബാച്ചിലേക്കാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും സൌജന്യ ചികിത്സ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്ക് 9539240844 9539244844 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനം. ലിംഗപദവിയും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ 10 പേജിൽ കവിയാത്ത ലേഖന മത്സരം നടക്കുന്നു. ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ലേഖനം അയയ്ക്കുമ്പോൾ കോളേജ് പ്രിൻസിപ്പാളിന്റെയോ വകുപ്പ് മേധാവിയുടെയോ സാക്ഷ്യപത്രം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ലേഖനങ്ങൾ പ്രോഗ്രാം കോർഡിനേറ്റർ, മാനസിക ആരോഗ്യ ദിനം, കരുണാസായി, വെള്ളനാട്, 695543 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ karunasai@tvpm@gmail.com എന്ന മെയിലിലേക്കോ അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9061155919 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി കരുണാസായി ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. സല്യൂട്ടേഷൻ ഓഫ് ദ ഡേ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പരമാവധി 4 ഫോട്ടോകൾ വരെ അയക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ഫോട്ടോകളോ നിർമ്മിത ബുദ്ധി നിർമ്മിച്ച ഫോട്ടോകളോ പരിഗണിക്കുന്നതല്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കരുണാസായിയുടെ മാനസിക ആരോഗ്യ പരിപാടികളിൽ ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 3000 രൂപയും 2nd സമ്മാനം 2000 രൂപയും 3rd സമ്മാനം 1500 രൂപയും 10 പേർക്ക് 1000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രികൾ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം 6955543 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ കരുണാസായി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9526574220 9526574220 എന്ന നമ്പറിൽ അപേക്ഷിക്കാവുന്നതാണ്. കരുണാസായി വാർത്തകൾ സമാപിച്ചു.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം ഏതെന്ന് ചോദിച്ചാൽ അതൊരു PSC ചോദ്യമായതുകൊണ്ട് തന്നെ ആരും കണ്ണടച്ചുകൊണ്ട് പറയും അത് കണിക്കൊന്നയാണെന്ന്. സ്വർണാഭരണം സർവ അലങ്കൃതമായി നിൽക്കുന്ന കണിക്കൊന്ന, സംസ്കൃതത്തിൽ കർണികാരം എന്ന് വിളിപ്പേര്. ജാലകം തുറന്നു ഞാൻ നോക്കുന്നു, മുന്നിലൊരു സ്വർണ ജിമിക്കിയിട്ടവൾ ചിരിക്കുന്നു. പിറ്റേന്ന് ഞാൻ കണ്ടത് ഇരു കാതിലും സ്വർണക്കമ്മലിട്ട് ചിരിച്ചു നിൽപ്പവൾ. മൂന്നാം നാൾ കൺതുറന്നു ഞാൻ നോക്കവേ ഉടലാകെയും സ്വർണ വർണ്ണപുഷ്പങ്ങൾ. സർവാഭരണ വിഭൂഷിത കണിക്കൊന്ന വിഷാദമൊട്ടുമില്ലാതെ പോക്കും വിഷുക്കൊന്ന എന്ന് കവി. മലയാളത്തിൽ ഇത്രയേറെ ജനപ്രിയതയുള്ള പൂക്കൾ വേറെ ഉണ്ടാകുമോ? കണി കാണാൻ ഇത്തിരി കൊന്നപ്പൂ തേടുന്ന മലയാളിത്വത്തെക്കുറിച്ച് വയലോപ്പിള്ളി എഴുതുന്നു. മണമൊട്ടുമില്ലെങ്കിൽ എന്ത് കണ്ണിറയ്ക്കുവാൻ ആവശ്യമായ ചാരുത മുഴുവനുമുള്ള പൂങ്കുലകൾ എന്ന്. ഗോൾഡൻ ഷവർഷി എന്നാണ് കണിക്കൊന്നയെ സായിപ്പ് പേരിട്ട് വിളിക്കുന്നത്. സസ്യശാസ്ത്രം പഠിക്കുന്നവർ പറയുന്നത് കണിക്കൊന്നയുടെ കുടുംബം ഫൈബേസിയ ആണെന്നാണ്. ഔദ്യോഗിക നാമം കാഷ്യ ഫിസ്റ്റുല. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണെന്ന് കരുതി മലയാള മണ്ണിൽ മാത്രമേ കുരുക്കൂ എന്നൊന്നും കരുതരുത്. ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും ഈ സസ്യം കാണപ്പെടുന്നു. ഹിമാലയ സാനുക്കളിലും തണൽ വൃക്ഷമായി, പൂമരമായി, ഔഷധമരമായി കണിക്കൊന്ന അടയാളപ്പെടുന്നു. പിന്നെ നമുക്കത് സംസ്ഥാന ഔദ്യോഗിക വൃക്ഷം മാത്രമാണെങ്കിൽ തായ്ലാന്റിന്റെ ദേശീയ വൃക്ഷവും ദേശീയ പുഷ്പവും കണിക്കൊന്നയാണ്. അവർക്കത് വിഷുക്കൊന്നയല്ല താനും. മരത്തിന്റെ പട്ടയും വേരും മരുന്നുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ത്രിദോഷ പരിഹാരിയായി ഉപയോഗിച്ചു വരുന്നു. പല തൊക്കു രോഗങ്ങളും മാറ്റാൻ തൊലിയെ കഷായമിട്ട് സേവിക്കുന്നവരുമുണ്ട്. ടാനിൻ നന്നായി അടങ്ങിയിരിക്കുന്നതിനാൽ തുകൽ ഊറക്കിടുന്നതിനും കണിക്കൊന്ന കൊള്ളാം. കണിക്കൊന്നയിലുള്ള ഒരു പ്രത്യേക അമ്ലം കൊതുകു നാശിനിയായും ഉപയോഗിക്കുന്നു. വേനലിന്റെ തീവ്രതയിൽ കൊന്നപ്പൂക്കും. കൊന്ന പൂത്താലറിയാം മഴ വരാറായി എന്ന് പഴമക്കാർ പറയും. കൊന്നയിൽ അന്തരീക്ഷ ജലാംശം തിരിച്ചറിയാനുള്ള ബയോസെൻസർ ശേഷിയുണ്ടെന്ന് പറയപ്പെടുന്നു. ഈർപ്പത്തിന്റെ ഇത്തിരി അംശത്തെപ്പോലും വളരെ ദിവസങ്ങൾക്ക് മുൻപേ അറിയാനുള്ള ശേഷി. അങ്ങനെയെങ്കിൽ അതൊരു പ്രത്യേക ശേഷി തന്നെയാണ്. കൂടെ കൂടെ കണിക്കുന്ന പൂക്കുകയാണെങ്കിൽ അത് കാലാവസ്ഥ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് അത്രേ. വഴിതെറ്റി വന്നില്ല മേഘങ്ങൾ, ഇടയ്ക്കൊന്നു വെറുതെ പൂത്തില്ല കൊന്നയും, പിഴയ്ക്കില്ല ഇക്കുറി കുറയില്ല പൊന്നാരനൊട്ടുമേ എന്ന് കവി. മരങ്ങളെയും പക്ഷിമൃഗാദികളെയും നിരീക്ഷിച്ചുകൊണ്ട് കാലാവസ്ഥയളന്ന പഴയ കാലം. കണിക്കൊന്നയുടെ കായകൾ കാട്ടുമൃഗങ്ങൾക്കിഷ്ടം. 1 മീറ്റർ വരെ നീളമുള്ള നീണ്ട കായകളുണ്ട്. ഇതിനുള്ളിൽ പയറുമണികൾ പോലെ വിത്തുകൾ. മധുരമുള്ളതിനാൽ പക്ഷികളും കാട്ടുമൃഗങ്ങളും ഇത് കഴിക്കുന്നു. അതിലൂടെ വിത്തുവിതരണവും സാധ്യമാകുന്നു. കാര്യം എന്തൊക്കെയായാലും കമനീയമായ കാഴ്ചയുടെ കർണികാര വിരുന്നൊരുക്കുന്ന ഈ പൂക്കളില്ലാതെ മലയാളിക്ക് കണി കാണാൻ വയ്യ തന്നെ. വിഷുവായാൽ പൂക്കാതിരിക്കാൻ കൊന്നയ്ക്കുമാവില്ല തന്നെ. അത് ഉൾക്കൊണ്ടതുകൊണ്ടാവണം അയ്യപ്പ പണിക്കർ ഇങ്ങനെ എഴുതിയത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വ്യക്തിവിശേഷം. വ്യക്തിവിശേഷത്തിൽ ഇന്ന് രഘുനന്ദൻ ശരൺ എന്ന വ്യക്തിയെക്കുറിച്ച് കേൾക്കാം. രഘുനന്ദൻ ശരൺ, പഞ്ചാബി, സ്വാതന്ത്ര്യസമര സേനാനി. കുടുംബത്തിന് ഒരു കാർ ഡീലർ കമ്പനി ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഇന്ത്യയുടെ അടിസ്ഥാന വികസന സൌകര്യങ്ങൾക്കായി സംരംഭകർ മുന്നോട്ടു വരേണ്ടതാണ്. ഇതിൽ പ്രചോദിതനായാണ് രഘുനന്ദൻ ശരൺ തമിഴ്നാട്ടിലെത്തി കമ്പനി തുടങ്ങിയത്. 1948 ചെന്നൈയ്ക്കടുത്താണ് ഫാക്ടറി ആരംഭിക്കുന്നത്. നാരായണസ്വാമി പിള്ള എന്ന വ്യക്തിയിൽ നിന്ന് 124 ഏക്കർ സ്ഥലം വാങ്ങിയാണ് ഫാക്ടറി തുടങ്ങിയത്. ഫാക്ടറിക്ക് അദ്ദേഹം അശോക് മോട്ടോഴ്സ് എന്നു പേര് നൽകി. ഇംഗ്ലണ്ടിലെ ഓസ്റ്റിൻ കാർ കമ്പനിയിൽ നിന്ന് അവരുടെ കാറുകൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്യാനുള്ള കരാർ രഘുനന്ദൻ ശരൺ സംഘടിപ്പിച്ചിരുന്നു. സംരംഭകത്വത്തിന്റെ പാഠങ്ങൾ രക്തത്തിൽ അലിഞ്ഞിരുന്നതുകൊണ്ടാവാം കാര്യങ്ങൾ പടിപടിയായി വിജയിച്ചുകൊണ്ടിരുന്നു. കാറുകൾ എന്നതിനപ്പുറം പൊതുഗതാഗതങ്ങൾക്കാവശ്യമുള്ള വാഹനങ്ങളും ചരക്ക് ഗതാഗതത്തിനാവശ്യമുള്ള വാഹനങ്ങളും ആവശ്യമാണെന്ന് രഘുനന്ദൻ ശരണിന് മനസ്സിലാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ലൈലാൻഡ് കമ്പനിയുമായി കരാർ ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ലോറിയുടെ പാർട്സുകൾ ഇറക്കുമതി ചെയ്ത് അസംബിൾ ചെയ്ത് ഇറക്കുക എന്നതായിരുന്നു കരാർ. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കേവലം 2 വർഷത്തിനിടയിലാണ് ഇത്തരം കാറുകൾ രഘുനന്ദൻ കരസ്ഥമാക്കുന്നത്. ബാംഗ്ലൂരിലെ ഒരു കമ്പനി രഘുനന്ദനിൽ നിന്ന് 4 ട്രക്കുകൾ വാങ്ങിയത് വലിയൊരു ചുവടുവയ്പായി. 5 ടണ്ണിനു മുകളിലുള്ള ട്രക്കുകളും ടൈഗർ കപ്പുകളും പുറത്തിറക്കാനും സൈനിക ആവശ്യത്തിനുള്ള വാഹനങ്ങൾ നിർമ്മിക്കാനും രഘുനന്ദൻ തീരുമാനിച്ചു. ആയതിലേക്കുള്ള എല്ലാ പ്രപ്പോസലുകളും സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ 1953 ഡിസംബറിൽ ഡൽഹിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് വരുമ്പോൾ വിമാനാപകടത്തിൽ രഘുനന്ദൻ ശരൺ കൊല്ലപ്പെട്ടു. സ്വന്തം കിടപ്പുമുറി ഓഫീസാക്കി 30 ലക്ഷത്തോളം നിക്ഷേപം നേടി ബിസിനസ് തുടങ്ങിയ രഘുനന്ദൻ ശരണിന്റെ മരണം അശോക് മോട്ടോഴ്സിനെ സംബന്ധിച്ച് വലിയൊരാഘാതമായി. സംരംഭകനൊപ്പം സംരംഭവും നിലച്ചുപോകുമെന്ന അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ രക്ഷാ ശരൺ അശോക് മോട്ടോഴ്സിന്റെ ബോർഡംഗമായി. പക്ഷെ അവർക്കതിന് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. 1955 ബ്രിട്ടീഷ് ലൈലാൻഡ് അശോക് മോട്ടോഴ്സിന്റെ 40% ഓഹരി വാങ്ങി. അതോടെ അശോക് ലൈലാൻഡായി അത് മാറി. മികച്ച എക്സിക്യൂട്ടീവ് ഓഫീസർമാർ, പ്രത്യേകിച്ച് ശേഷാ സായിയെപ്പോലുള്ളവർ അശോക് ലൈലാൻഡിന്റെ സാരഥ്യമേറ്റെടുത്തതോടെ കമ്പനി ഇന്ത്യയൊട്ടുക്ക് വളരുകയും ഇന്ന് 38,000 കോടി വിറ്റുവരവുള്ള കമ്പനിയായി മാറുകയും ചെയ്തു. സൈനിക ട്രക്കുകളുടെയെല്ലാം കുത്തക ഇന്ത്യയുടെ സർവ്വപാതകളിലും അശോക് ലൈലാൻഡുണ്ട്. ഇത്രയും പേരും പെരുമയുമുള്ള ഈ കമ്പനിയിലെ ലൈലാൻഡ് എന്നത് ബ്രിട്ടീഷ് നാമമാണ്. അശോക് എന്നത് അശോക് മോട്ടോഴ്സിന്റെയും. എന്നാൽ വാഹനങ്ങളിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന അശോക് ലൈലാൻഡ് എന്ന പേര് വായിക്കുമ്പോഴും അശോക് എന്താണെന്ന് അല്ലെങ്കിൽ ആരാണെന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. ഒരു വിമാന അപകടത്തോടെ സ്വപ്നങ്ങൾ സ്തംഭിച്ചു പോയ രഘുനന്ദൻ ശരൺ അദ്ദേഹത്തിന്റെ മകന്റെ പേരിലാണ് അശോക് മോട്ടോഴ്സ് ആരംഭിക്കുന്നത്. പക്ഷേ അശോക് എന്തുകൊണ്ടാണ് രഘുനന്ദൻ ശരണിന് ശേഷം കമ്പനിയുടെ സാരഥ്യം ഏറ്റെടുക്കാത്തത്? അയാൾ എവിടെ പോയി? അറിയില്ല തന്നെ. തന്റെ പേരിൽ 1,000,000 വാഹനങ്ങൾ ഇന്ത്യയുടെ തെരുവുകളിലൂടെ ഓടുന്നുവെന്ന് അയാൾ അറിയുന്നുണ്ടാവുമോ? അറിഞ്ഞുകൂടാ. അജ്ഞാതനാണ് അയാൾ നമുക്കൊക്കെയും.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കാർഷിക മേഖലാ വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തവനൂർ കേളപ്പിജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി കോളേജിൽ RF മോഡിൽ നടത്തുന്ന BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലെ CUET 2026 യോഗ്യതയായുള്ള ഒഴിവ് സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 17 വെള്ളാനിക്കര കാർഷിക സർവകലാശാലയുടെ പഴയ ആസ്ഥാന മന്ദിരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷന്റെ ഓഫീസിൽ വെച്ച് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ അന്വേഷണങ്ങൾക്ക് 0487243819 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 സെപ്റ്റംബർ 23 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് https.celku.in

ട്രെയിനിംഗ് രജിസ്റ്റർ PHP എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഒക്ടോബർ 2 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് സെപ്റ്റംബർ 23 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487243856 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നെടുമങ്ങാട് വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 17 സൌജന്യ കോൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ 9446911451 എന്ന ഫോൺ നമ്പറിൽ 16 മുമ്പ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സൌജന്യ പരിശീലന പരിപാടി സെപ്റ്റംബർ 18 സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0482923423 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 16 മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 5 മണി വരെ സൌജന്യ പരിശീലനം ഉണ്ടായിരിക്കും. താൽപര്യമുള്ളവർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരിശീലനത്തിനെത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: നന്മ ചെയ്താൽ നല്ലത് വരും, ആ ഫലം എല്ലാവർക്കും വേണം. എന്നാൽ തിന്മയുടെ ഫലം ആർക്കും വേണ്ട. ഗുണം വേണം, ദോഷം വേണ്ട, സുഖം വേണം, ദുഃഖം വേണ്ട, മധുരം വേണം, കയ്പ് വേണ്ട, ഇതെന്തു ന്യായം? നന്മയുടെ നല്ല ഫലങ്ങൾ കൈവരുമ്പോൾ അതിൽ നിന്നുള്ള സുഖം പരമാവധി അനുഭവിക്കാനല്ലാതെ അതൊന്നും വേണ്ടെന്ന് വയ്ക്കാനോ ഒഴിഞ്ഞു മാറാനോ ആരും മുതിർന്നു കാണില്ല. അതേസമയം അതേ ആളുകൾ തന്നെ തിന്മയുടെ കയ്പേറിയ ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമാത്രം ത്യജിക്കാനും രക്ഷപ്പെടാനുമൊക്കെ പരിഭ്രാന്തരായി ഉഴറി നടക്കുന്നതിൽ എന്താണ് ന്യായം? സുഖങ്ങളെപ്പോലെ ദുഃഖങ്ങളെയും സ്വീകരിച്ച് അനുഭവിക്കേണ്ടതല്ലേ? അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിച്ചു തീരണം എന്നാണ് വിധി നിശ്ചയം. അതിന് വിധേയരായേ പറ്റൂ. വിധിബലത്തേക്കാൾ പ്രബലമായ മറ്റൊന്നില്ല. എത്ര തന്നെ ആലോചിച്ചും ചിന്തിച്ചും പദ്ധതികൾ ആസൂത്രണം ചെയ്തും വിധിയെ തോൽപ്പിച്ച് മറ്റൊന്നാക്കി കളയാമെന്നു കരുതി അതിനുള്ള ഉപായങ്ങൾ ഒരുക്കി ശ്രമം നടത്തിയാലും ശരി, ആ ഉപായങ്ങൾ ഫലിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും വിധി തന്നെയാണ്. തന്നെ തോൽപ്പിക്കാൻ വരുന്നവൻ തോൽക്കണോ അതോ വിജയിക്കണമോ എന്ന് നിശ്ചയിക്കുവാൻ വിധി അവന്റെ മുൻപേ നടക്കുന്നു. വിധിബലം തന്നെയാണ് ബലം. ആരെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യിക്കുവാൻ വിധി കാത്തിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് സെപ്റ്റംബർ 15-ന്റെ ഹൃദയഭൂമികയിലാണ്. ഇന്ന് സാർവദേശീയ ജനാധിപത്യ ദിനം. ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലി 2007 പാസാക്കിയ ഒരു പ്രമേയത്തെ തുടർന്ന് എല്ലാ വർഷവും സെപ്റ്റംബർ 15 സാർവദേശീയ ജനാധിപത്യ ദിനമായി ആഘോഷിച്ചു തുടങ്ങി. അന്തർദേശീയ തലത്തിൽ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ സമകാലിക അവസ്ഥ വിലയിരുത്തുന്നതിനുള്ള വിവിധ പരിപാടികളാണ് ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്നത്. സ്വാതന്ത്ര്യം, പൗരാവകാശം തുടങ്ങിയ മൂല്യബോധങ്ങൾ, മനുഷ്യ അവകാശങ്ങൾ, പ്രായപൂർത്തി വോട്ടവകാശത്തിലൂന്നിയ തെരഞ്ഞെടുപ്പ് തുടങ്ങി ജനാധിപത്യത്തിന്റെ അനിവാര്യ ഘടകങ്ങളെക്കുറിച്ചുള്ള അവലോകനങ്ങളാണ് ഈ ദിനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നടക്കുക. ജനാധിപത്യ വ്യവസ്ഥിതി നിലവിൽ വന്ന പല മൂന്നാം ലോക രാജ്യങ്ങളിലെയും ഭരണകൂടങ്ങൾ സ്വേച്ഛാധിപത്യ സൈനിക ഭരണ വ്യവസ്ഥിതിയിലേക്ക് വഴുതിവീണ 20-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിലാണ് ജനാധിപത്യത്തെ വീണ്ടെടുക്കാനുള്ള പ്രസ്ഥാനങ്ങൾ ആ രാജ്യങ്ങളിൽ ഉടലെടുക്കാൻ തുടങ്ങിയത്. 20 വർഷമായി സ്വേച്ഛാധിപത്യ ഭരണം ഭീകരമാർഗങ്ങളിൽ തുടർന്നു വന്ന ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസിനെ ജനശക്തി വിപ്ലവത്തിലൂടെ സമാധാന മാർഗത്തിൽ പുറംതള്ളി കൊറസോൺ അക്വിനോ 1988 അധികാരത്തിൽ വന്നു. അവിടെ നടന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ സമാന സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടിരുന്ന രാജ്യങ്ങളിൽ പുതിയ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കുള്ള അന്വേഷണങ്ങൾക്ക് വഴിയൊരുക്കി. സാർവദേശീയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക വഴി അത്തരം പുതിയ ജനാധിപത്യ കൂട്ടായ്മകളിൽ ഭരണതലങ്ങളിലെ ഉദ്യോഗസ്ഥരും പാർലമെന്റിലെ ജനപ്രതിനിധികളും പൗരസമൂഹവും തുല്യതാബോധത്തോടെ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ 2006 ഖത്തറിലെ ദ്വാഹയിൽ വെച്ചുകൂടിയ 6-ാമത് സാർവദേശീയ സമ്മേളനത്തിലാണ് സാർവദേശീയ ജനാധിപത്യ ദിനത്തിന്റെ ആചരണം എന്ന ആശയം ഉയർന്നുവന്നത്. 1961 സെപ്റ്റംബർ 15 ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം വിശ്വേശ്വരയ്യ 1861 സെപ്റ്റംബർ 15 ഇന്നത്തെ കർണാടക സംസ്ഥാനത്തിലെ കോലാർ ജില്ലയിലെ മുദ്ദനപ്പള്ളി ഗ്രാമത്തിൽ പിറന്നു. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ എഞ്ചിനീയറായ വിശ്വേശ്വരയ്യയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ജന്മദിനം രാഷ്ട്രം എഞ്ചിനീയേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നു. പ്രഗത്ഭനായ ഭരണകർത്താവ്, രാഷ്ട്രതന്ത്രജ്ഞൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, വ്യവസായ വിദഗ്ധൻ തുടങ്ങിയ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഇൻഡസ്ട്രിയലൈസ് ഓർ പെരിഷ് എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ആധുനിക ഭാരത സൃഷ്ടാക്കൾക്ക് എന്നും ആവേശം പകർന്നു. 1940 സെപ്റ്റംബർ 15 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു വഴിത്തിരിവിന് തുടക്കം കുറിച്ച ദിവസമാണ് 1940 സെപ്റ്റംബർ 15. 2-ാം ലോകമഹായുദ്ധം ആരംഭിച്ചതിനുശേഷമുള്ള 1 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ ചലനങ്ങളുടെ തുടർച്ചയായി വടക്കേ മലബാറിൽ ശക്തമായി തുടങ്ങിയ ഇടതുപക്ഷ മുൻതൂക്കമുള്ള KPCCയും കർഷക സംഘവും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ യുദ്ധ നിലപാടിനോടും മർദ്ദന നയങ്ങളോടുമുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാൻ തെരഞ്ഞെടുത്ത ദിവസമായിരുന്നു 1940 സെപ്റ്റംബർ 15. പ്രതിഷേധ ദിനാചരണത്തെ അതിശക്തമായി അടിച്ചമർത്താനുള്ള ഗവൺമെന്റ് നീക്കത്തിന്റെ ഫലമായി തലശ്ശേരിയിലും മട്ടന്നൂരിലും വെടിവയ്പ് നടന്നു. മൊറാഴയിൽ പ്രകടനക്കാരും പോലീസുകാരുമായുണ്ടായ സംഘട്ടനത്തിൽ കുട്ടിക്കൃഷ്ണമേനോൻ എന്ന സബ് ഇൻസ്പെക്ടർ സംഭവസ്ഥലത്തുവെച്ചും ഗോപാലൻ നായർ എന്ന പോലീസുകാരൻ ആശുപത്രിയിൽ വെച്ചും മരിച്ചു. 1939 ഡിസംബറിൽ പിണറായിയിൽ പാറപ്പുറത്തു ചേർന്ന കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ഒന്നടങ്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകമായി പരിണമിക്കുകയായിരുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

സാന്ദ്യരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം ദിവ്യദർശനം.

0: ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതിലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒമാൻ തീരത്ത് MTL ഗയ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണ്. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാവും തുക കൈമാറുക. വയോജന പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യകരവും സജീവവുമായ വാർദ്ധക്യം ലക്ഷ്യമിടുന്ന ബിൽ വയോജന പരിചരണ കേന്ദ്രങ്ങൾ, അസിസ്റ്റഡ് ലിവിംഗ് സൌകര്യങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് നിലവാരവും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനവും വിഭാവനം ചെയ്യുന്നു. പരിസ്ഥിതി ലോല നിയമങ്ങൾ കൈകാര്യം നിയമങ്ങൾ പ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധമായി പിടിച്ചെടുക്കില്ലെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകി മാത്രം ഏറ്റെടുക്കും. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയോര മേഖലയിലെയും വനാതിർത്തി പ്രദേശങ്ങളിലെയും കർഷക സംഘടനാ പ്രതിനിധികളുമായി സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണത്തിൽ വിളനാശത്തിനടക്കം കർഷകർക്ക് നൽകുന്ന നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും അത് സമയബന്ധിതമായി ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സൌജന്യ AI അധിഷ്ഠിത പരിശീലനം നൽകുന്ന മുകുളം പോർട്ടൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയുടെ സൌകര്യം കൂടി പ്രയോജനപ്പെടുത്തി അവസര സമത്വം ഉറപ്പാക്കുകയാണ് മുകുളം പോർട്ടലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ 1 വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം നാളെ കനാലിലേക്ക് തുറക്കും. 15 മുതൽ 20 ദിവസം വരെ പാടങ്ങളിലേക്ക് വെള്ളം ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഡാം തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. നെറുകക്കാട് കനാലിന് കുറുകെ പാലം പണി നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണത്തെ ബാധിക്കാത്ത വിധത്തിലായിരിക്കും ജലസേചനം ഉറപ്പാക്കുക. ഡാം തുറക്കുന്നത് വഴി ജില്ലയിലെ 17,000 ഹെക്ടർ സ്ഥലത്തെ 1 വിളയെ ഉണക്ക് ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ മഴ പെയ്താൽ മാത്രമേ വെള്ളം നിർത്തുന്നതിൽ പുനരാലോചന ഉണ്ടാകൂ. നിലവിൽ ഡാമിൽ സംഭരണശേഷിയുടെ 50% വെള്ളം മാത്രമാണ് ഉള്ളത്.
0: സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്ന് ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വിചാരിച്ചതിനു മുൻപ് തന്നെ പിൻവലിക്കാൻ സാധിച്ചതായും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സിപിഐ സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള ബഹുജന സമ്മേളനം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുത്തൽ നടപടികളുടെ ഭാഗമായി സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും പുനഃസംഘടിപ്പിച്ചു. പി ജയരാജൻ, എം രാജേഷ്, വി ശിവൻകുട്ടി എന്നിവരെ സെക്രട്ടേറിയറ്റിൽ പുതുതായി ഉൾപ്പെടുത്തി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ടി രാമകൃഷ്ണനും തോമസ് ഐസക്കും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായി. യുവജന മഹിളാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് ബിജെപി. മറ്റന്നാൾ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആറന്മുള വള്ളസദ്യ കാലത്തിന് നാളെ സമാപനമാകും. മന്ത്രി പി സി വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: 553 സദ്യകളാണ് വഴിപാട് വള്ളസദ്യയിൽ നടന്നത്. 1.25 ലക്ഷം പേർ സദ്യയിൽ പങ്കെടുത്തു. 20 വള്ളസദ്യകൾ വഴിപാടുകാരുടെ അസൌകര്യം മൂലം അടുത്ത വർഷത്തേക്ക് മാറ്റിവച്ചിട്ടുണ്ട്. ആകെ 573 സദ്യകൾ ബുക്ക് ചെയ്തിരുന്നു. കടുത്ത വരൾച്ചയാൽ പമ്പയിലെ ജലവിതാനം നന്നേ താഴ്ന്നിട്ടുണ്ട്. പകുതിയിലധികം പള്ളിയോടങ്ങൾ വള്ളപ്പുരകളിലേക്ക് മാറ്റി. ബാക്കി പള്ളിയോടങ്ങളും വരും ദിനങ്ങളിൽ കരയ്ക്ക് കയറ്റും. സമാപന ചടങ്ങിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പള്ളിയോട സേവാ സംഘം അറിയിച്ചു.
0: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത ക്രമീകരണം. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയാണ് നിയന്ത്രണങ്ങൾ. പാർക്കിംഗിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്ര കിഴക്കേ കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്താണ് സമാപിക്കുക. ഇടുക്കി കോട്ടയം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം തുടരുന്നു. അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവുണ്ടെങ്കിലും പ്രകൃതി ഭംഗിയും ട്രക്കിംഗ് സൌകര്യങ്ങളും ആസ്വദിക്കാൻ ദിനം പ്രതി 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടിയിലധികം ഉയരത്തിൽ മാൻകുന്ന, കുടയത്തൂർമല, തോണിപ്പാറ എന്നീ കുന്നുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഇലവീഴ പുഞ്ചിറ. ഇലകൾ വീഴാത്ത താഴ്വരയെന്ന സവിശേഷതയും ഉദയാസ്തമയങ്ങളുടെ മനോഹരമായ കാഴ്ചകളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. കോട്ടയം മേലുകാവ് വഴിയും ഇടുക്കി കൂവപ്പള്ളി വഴിയുമുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായതും KSRTC ബഡ്ജറ്റ് ടൂറിസം സർവീസുകളും ഇവിടേക്കുള്ള യാത്ര സുഗമമാക്കി. ട്രക്കിംഗ്, ഓഫ്റോഡ് യാത്രകൾക്കുള്ള സാധ്യതയുമാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഓൺലൈൻ ടാക്സി ഓട്ടോ ഡ്രൈവർമാരെ ലക്ഷ്യമിട്ട് പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്നതായി കേരള പോലീസ്. ഓൺലൈൻ ആപ്പുകൾ വഴി യാത്ര ബുക്ക് ചെയ്തതിനു ശേഷം യാത്രാക്കൂലി ഡ്രൈവറുടെ അക്കൌണ്ടിലേക്ക് അയച്ചപ്പോൾ തുക മാറിപ്പോയെന്ന് പറഞ്ഞ് ഡ്രൈവറിൽ നിന്നും മറ്റൊരു അക്കൌണ്ടിലേക്ക് പണം തിരികെ വാങ്ങുന്നതാണ് തട്ടിപ്പിന്റെ രീതി. പണം ക്രെഡിറ്റ് ആയതിന് സമാനമായ വ്യാജ SMS ഡ്രൈവറുടെ ഫോണിലേക്ക് അയച്ചുകൊണ്ടാണ് തട്ടിപ്പ്. വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാളെ തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യ കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷനാണിത്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള വിവിധ ചരക്ക് കൈകാര്യ നടപടികൾ ഒരൊറ്റ കേന്ദ്രത്തിൽ ഏകോപിപ്പിച്ച് തുറമുഖാധിഷ്ഠിത ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സാധ്യമാക്കുകയാണ് ലക്ഷ്യം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ കാര്യക്ഷമമായും കൃത്യമായും വിനിയോഗിക്കണമെന്ന് സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുമായി ബന്ധപ്പെട്ട കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അധ്യക്ഷർക്കും സെക്രട്ടറിമാർക്കും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണനിലവാരമുള്ള പദ്ധതികൾ സമർപ്പിച്ച് ഫണ്ട് വിനിയോഗം കൃത്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന് മുഖ്യമന്ത്രി VD സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ടി20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ. സാന്ധ്യരാഗങ്ങളിൽ ഇനി പി ലീല ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം സഹധർമ്മിണി

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: നമസ്കാരം, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മനസ്സുറന്ന് മറ്റൊരാളോട് സംസാരിക്കാൻ കഴിയുക തീർച്ചയായും ഒരു ഭാഗ്യമാണ്. ഹൃദയത്തോട് ഹൃദയം ചേർത്ത് വച്ചുള്ള സ്നേഹ സംഭാഷണങ്ങൾ, അതിർവരമ്പില്ലാതെ നമുക്ക് വർത്തമാനം പറയാം, പരസ്പരം താങ്ങാവാം, തണലാവാം, സാന്ത്വനമാവാം. ജീവിതഗന്ധികളായ ഹൃദയഗീതങ്ങൾ നമുക്ക് കേൾക്കാം, മനസ്സ് നിറയ്ക്കാം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ഇഷ്ടമുള്ള പാട്ടുകളും ഇഷ്ടമുള്ള വർത്തമാനങ്ങളും ഒക്കെ പറയാനുള്ള ഒരു അവസരമാണ് പോക്കുവയിൽ തത്സമയ പരിപാടി ഒരുക്കുന്നത്. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
2: ആ ഹലോ, ആരാണ്? ആ
3: പറയാം.
2: റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാവോ. പിന്നെ എവിടെയാ നിക്കുന്നേ? റേഡിയോ നല്ല ശബ്ദത്തിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് എക്കോ കേക്കുന്നെ. പറയട്ടെ, അവിടുന്ന് റേഡിയോയുടെ എക്കോ ഇങ്ങനെ വരുന്നുണ്ട്. റേഡിയോയുടെ ശബ്ദം കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഓക്കെ ആണ്, കുഴപ്പമില്ല, പറഞ്ഞോളൂ.
3: ഞാൻ കൊറേ ദിവസം കൊണ്ടേ വിളിക്കുന്നു മാഡത്തിന്.
2: ഇടയ്ക്ക് ഒരു ദിവസം നമ്മള് സംസാരിച്ചല്ലോ.
3: ഓണത്തിന് മുമ്പേ
2: കഴിഞ്ഞ ആഴ്ച വിളിച്ചില്ലേ?
3: കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോ മാഡത്തിയില്ല.
2: കോള് കട്ടായി
3: പോയി. മാഡം ഇതുപോലെ എപ്പോഴും എല്ലാ വിശേഷം ഓണത്തിനെ പറ്റിയൊക്കെ പറയണമെന്നോട്ടേ വിളിക്കും.
2: ഓണത്തെ കുറിച്ചൊക്കെ പറയണമെന്നുള്ള ആഗ്രഹത്തോടെ വിളിച്ചു, പക്ഷേ കിട്ടിയില്ല. അപ്പൊ ഇനിയും പറയാലോ.
3: ഓണം കഴിഞ്ഞു, അതിന്റെ എല്ലാം കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് മറന്നു. അപ്പോഴത്തെല്ലാം പറയണമെന്ന്
2: വിചാരിച്ചിരിക്കുന്നു. പറഞ്ഞോ, വിശേഷങ്ങൾ പറഞ്ഞോളൂ. ഓണത്തെ കുറിച്ച് എന്തൊക്കെയോ പറയാൻ കാത്തു.

0: വെച്ചിട്ടുണ്ട് പറയൂ.
1: അല്ല, ഓണത്തിന് ഞങ്ങൾ ഗുരുവായൂർ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞ ആഴ്ച വിളിച്ചത് ഞങ്ങൾ വെഡ്ഡിങ് ആഘോഷിച്ചത് 9-ാം തീയതി ആയിരുന്നു.
0: ഓ, അതായത് സെപ്റ്റംബർ 9.
1: സെപ്റ്റംബർ 9 അതൊക്കെ പറയാൻ വേണ്ടി അന്ന് വിളിച്ചത്.
0: അങ്ങനെ
1: ഞാൻ വിചാരിച്ചു ഇന്ന് ആദ്യമേ വിളിക്കാന്ന് വിചാരിച്ചു, നേരത്തെ വിളിച്ചിരിക്കുന്നു.
0: അങ്ങനെ ആദ്യത്തെ കോളറായിട്ടാണ് ഇന്ന് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി കാത്തിരിക്കണ്ടല്ലോ, ഇനി കേട്ടോണ്ടിരുന്നാ മതിയല്ലോ. ശരി, ഓണത്തിന്റെ വിശേഷങ്ങൾ എന്താ ഉള്ളേ പറയാൻ?
1: ഓണത്തിനെ പറ്റി മറ്റേ ആലപ്പുഴ ഒരു സാർ പറഞ്ഞല്ലേ, ചിപ്പു കളി കാര്യമൊക്കെ
0: പറഞ്ഞു.
1: അപ്പൊ നമ്മൾ കൊച്ചിലേ ഈ പിടിച്ചിപ്പ് കലയിൽ നമ്മൾ ഉടുപ്പൊക്കെ വലിച്ചു കീറിയാണ് നമ്മൾ കളിക്കുന്നത്. പിടിച്ച് വലിക്കുമ്പോ നമ്മളെ ഈ ഉട്ടയ്ക്കുന്ന ഉടുപ്പെല്ലാം കീറിക്കൊണ്ട് പോകും.
0: ഓണമല്ലേ, പുതിയത് കിട്ടുമല്ലോ കേറിയാലും. അതുകൊണ്ടായിരിക്കും വലിച്ചു കീറുന്ന തോന്നുന്നു.
1: അല്ല, നമ്മളിങ്ങനെ ഇവിടെ എവിടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെങ്കിൽ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് വലിക്കുമ്പോ ഉടുപ്പിലില്ല പിടിക്കണം. അപ്പൊ ഇതിങ്ങനെ വലിച്ചു കീറി.
0: ആ കളിയുടെ പേരെന്തോണ്?
1: പിടിച്ചിപ്പോ.
0: പിടിച്ചിപ്പൂ.
1: പിടിച്ചിപ്പൂ കളി.
0: ഓ, അത് ശരി, ഞാൻ അത് ആദ്യമായിട്ടാണ് കേക്കുന്നത്.
1: പിന്നെ മറ്റേ മാണിക്കച്ചമ്പേ
0: മാണിക്കച്ചമ്പ അത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കളിച്ചിട്ടുണ്ട് കുഞ്ഞിലെ.
1: നമ്മളെ വീട്ടിലാണെങ്കിൽ ഒരു പുളി, വലിയ പുളി ഉണ്ടായിരുന്നു. അപ്പൊ
0: ഊഞ്ഞാല്
1: നമ്മളെ കൂട്ടുകാരെല്ലാരും ഞങ്ങളെ അടിയാണ്
0: അന്തക്കാലം. ഇത് ഇന്തക്കാലം, കളികളൊക്കെ മാറി. പക്ഷെ പിള്ളേർക്കൊന്നും അറിഞ്ഞൂടെന്ന് പറയല്ല, അവർക്ക് ഭയങ്കര ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമാണ്. നമ്മളെക്കാളൊക്കെ ഭയങ്കര ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരെല്ലാം.
1: പിന്നെ മാഡത്തിന്റെ പരിപാടി ഓണത്തിന്, ശ്രീലേഖന്ന് പറഞ്ഞപ്പോ ഞാൻ വേറെ പുതിയ ആരും
0: ശ്രീലേഖ സി ഇനിഷ്യലാണ് പറയാ, സി ലേഖ.
1: അപ്പഴും ഞാൻ നോക്കിയപ്പോ മാഡത്തിന്റെ സംസാരം.
0: അപ്പൊ അങ്ങനെ ഒരു പേരുണ്ടോന്ന് വിചാരിച്ച്. എന്റെ ഇനിഷ്യല് സി ആണ്, സി. അപ്പൊ അതാണ് ആദ്യം പറഞ്ഞതെന്നുണ്ട്, സി ലേഖ എന്നാല. അപ്പൊ കേട്ടപ്പോ ശ്രീലേഖ ആയിപ്പോ, എന്താ ചെയ്യാ?
1: പിന്നെ അന്ന് സുധ എന്ന് പറഞ്ഞ ഒരു ചെരുപ്പാണി സുധ വിളിച്ച് മാഡത്തിനടുത്ത് പറഞ്ഞ് സ്ഥലത്തിന്റെ കാര്യം ചോദിച്ചു.
0: ഓ,
1: അപ്പഴേ ഇത് മാഴോട്ട് ഗുണോന്ന്.
0: മാഴോട്ട് ഗുണോന്ന് പറയുമ്പോ
1: വട്ടിയൂർക്കാവിൽ നിന്ന് പുളിയറക്കോണത്തിനും പോണതിന് ഇടയ്ക്കുള്ള സ്ഥലം.
0: വട്ടിയൂർക്കാവിനും പുളിയറക്കോണത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് വാഴോട്ട് ഗുണം.
1: മാഴോട്ട് ഗുണം.
0: ശരി, ഓക്കെ. അപ്പൊ
1: അപ്പൊ ഞാൻ അത് സുധാ ചെരുപ്പാണ് ഇങ്ങനെ ചോദിച്ചു മാഡത്തിന്റെ അടുത്ത് എവിടെയാണെന്ന് ചോദിച്ചപ്പോ മാഡം പറഞ്ഞ് ചോദിച്ചേക്കാന്ന് പറഞ്ഞു.
0: അപ്പൊ എന്നാലും സുധാ ചെരുപ്പാണ് ഇപ്പൊ അത് കേക്കുന്നുണ്ടാവും, കേൾക്കട്ടെ.
1: ഞാൻ ഒരു പാട്ട് പറഞ്ഞിരുന്നു മാഡം.
0: ഏത് പാട്ടാ പറഞ്ഞിട്ടുള്ളേ?
1: ഒരു നീലസാരി ആണെന്ന് സിനിമയുടെ പേര്.
0: നീലസാരി.
1: നീലസാരി. കാശ്മീര സന്ധ്യകളെ കൊണ്ടുപോരു ഗ്രാമസുന്ദരിക്കൊരു നീലസാരി എന്നുള്ളൊരു പാട്ട്.
0: ഓ, അത് ശരി. ഞാൻ എനിക്ക് അത്ര പരിചയം ഇല്ലാത്തൊരു പാട്ടാണ്.
1: ഇതിനെല്ലാം നമുക്ക് കേട്ടിട്ടില്ലാത്ത പഴയ പാട്ടുകളാണ്. എപ്പോഴും നമുക്ക് എല്ലാം കേൾക്കുമ്പോ ഇതൊക്കെ ഇങ്ങനെ ഒരു പാട്ടുണ്ടാവും നമുക്ക് തോന്നും. ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെയുള്ള ഈ ഒരു ഇങ്ങനെയുള്ള ഒരു പാട്ട് ഇതുവരെ കേട്ടില്ല.
0: ഇപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോഴും എല്ലാവർക്കും അങ്ങനെ തോന്നും.
1: അപ്പൊ എല്ലാ പാട്ടുകളും നല്ലതായിട്ട് പിന്നെ അടുക്കളയില് എന്നാലും പറഞ്ഞ ഇത് ഒന്ന് കൊടുക്കുമ്പോ ഒന്ന് ഫെയിലായിരുന്നു. അപ്പൊ ഞാൻ അത് കേട്ട് ഞാൻ തിരിച്ചു എന്റെ വീട്ടിൽ ഇവിടെ അടിയാണ് ഞാൻ എന്റെ ചേട്ടൻ
0: ഈ കാര്യത്തിൽ. സുധചേച്ചി ഒന്നിന് ഫ്രീ വാങ്ങിക്കാൻ പോണോന്ന് പറയും, ചേട്ട അടിയുണ്ടാവും.
1: ഞാൻ എന്നിട്ട് പോലീസിൽ പോയപ്പോ അവിടെ ബെഡ്ഷീറ്റുകൾ വെച്ചേക്കായിരുന്നു. അപ്പൊ ഒരെണ്ണം
0: അങ്ങനെ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം കാണാതിരിക്കുമോ? അതാണ്, അങ്ങനെ പറയണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്നും കൂടെ നമ്മൾ വിചാരിക്കണം. അതന്നെ. അപ്പൊ ഇന്ന് വേണ്ട പാട്ട് നീലസാരി എന്ന ചിത്രത്തിലെ കാശ്മീര
1: സന്ധ്യകളെ കൊണ്ടുപോയി ഗ്രാമസുന്ദരിക്കൊരു നീലസാരി.
0: അപ്പൊ ശരി, ഗ്രാമസുന്ദരിക്കുള്ള നീലസാരി നമുക്ക് കാണാം കേൾക്കാം. അപ്പൊ വളരെ സന്തോഷം, വീണ്ടും വല്ലപ്പോഴൊക്കെ വിളിക്കും. ശരി, ഓക്കെ ഓക്കെ, ശരി.

0: ശ്രോതാക്കൾക്ക് പോക്കുവേയിലേക്ക് വീണ്ടും സ്വാഗതം. പരസ്പരം സംവദിക്കാം, ഇഷ്ടമുള്ള പാട്ടുകൾ പാടാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്.
1: അൻസാർ കൊല്ലം കരുനാഗപ്പള്ളിയാണ്.
0: പറഞ്ഞോളൂ. അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി
1: നല്ല വർത്തമാനം.
0: അതാണ് നല്ല വർത്തമാനം.
1: നല്ല വർത്തമാനം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം.
0: അതാണ് എനിക്ക്, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ നല്ല വിശേഷങ്ങളാണ്. ഓക്കെ,
1: നല്ല വിശേഷങ്ങളാണ്.
0: ഇപ്പൊ കൊല്ലത്താണോ കരുനാഗപ്പള്ളിയിലാണോ ഉള്ളത്?
1: ഇപ്പൊ കരുനാഗപ്പള്ളിയാണ്.
0: കരുനാഗപ്പള്ളി ജോലിയുമായിട്ട് കരുനാഗപ്പള്ളിയിലേക്ക് വീണ്ടും പോയിരിക്കുകയാണ്.
1: ഞാൻ വീട്ടില്ല.
0: ജോലി കിട്ടിയില്ലേ?
1: ഇല്ലില്ല.
0: ഇപ്പൊ താമസിക്കുന്നത് കരുനാഗപ്പള്ളിയിലാണോ? ഓക്കെ, അപ്പൊ കൊല്ലത്തല്ല.
1: കൊല്ലം ജില്ല, കരുനാഗപ്പള്ളി താലൂക്ക്.
0: ഓക്കെ ഓക്കെ, ആകെപ്പാടെ കൺഫ്യൂഷൻ ആയല്ലോ. ഫുഡ് ഒക്കെ കഴിഞ്ഞോ?
1: കഴിഞ്ഞു.
0: ഫുഡ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: മെഴിനീർ പൂക്കൾ എന്ന ചിത്രത്തിലെ യശ്വാസ് പാടിയ ചന്ദ്രകിരണത്തിൻ ചന്ദനവും സഹോദര യുഗം ഇതിനങ്ങൾ
0: രണ്ടുപേര് പാടിയാലോ?
1: അതിന് തൊണ്ടക്കൊരു പ്രോബ്ലം ഉണ്ട്.
0: ആണോ?

0: ആ പാട്ടാണ്,
1: ആ പാട്ടാണ്. ഓക്കെ, അവിടുത്തെ
0: ഡെഡിക്കേഷൻ ഉണ്ട്.
1: ആർക്കാ ഡെഡിക്കേഷൻ?
0: പി വി മുഹമ്മദ് വടക്കേ വാങ്ങൂര്, പിന്നെ കരുണ സായി റേഡിയോ വെക്കുന്ന കുമരകം ഷീബ,
1: കുമരകം ഷീബ അതെ.
0: ആ പിന്നെ പ്രീത തോന്നിക്കൽ,
1: പ്രീത തോന്നിക്കൽ
0: ആ വീൽചെയറിനകത്തിരിക്കുന്ന കുട്ടിയാണ്.
1: അതെ അതെ അതെ.
0: ആ എന്നിട്ട് നടക്കത്തൊന്നുമില്ല, കാലി വയ്യാത്തതാ.
1: എന്നാലും നല്ല റേഡിയോ ശ്രോതാവാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത്രയും പേർക്ക് വേണ്ടിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
0: പിന്നെ കരുണാസായി റേഡിയോ സ്റ്റേഷൻ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ ഇത് സമർപ്പിക്കുന്നു.
1: ശരി, അപ്പൊ എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ, ഇത് ആരാണ്?
1: ഹലോ, എന്റെ പേര് സുഭാഷ് മാഡം.
0: സുഭാഷ്, എവിടുന്നാ വിളിക്കണേ?
1: കാവുള.
0: കാവുവിള. കാവുവിള എന്ന് പറയുമ്പം എവിടെയാണ്?
1: കൃഷ്ണമേലമാന മാഡം.
0: ആ, ഇവിടെ വിളിച്ചിട്ടുണ്ടല്ലോ കൃഷ്ണമ്മ. സുഭാഷിനെ കുറിച്ചൊക്കെ അമ്മ ഇങ്ങനെ പറയാറുണ്ട്. അമ്മയുടെ ഫോണിൽ നിന്നാണോ വിളിക്കുന്നേ?
1: അമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നത്.
0: അമ്മ ഇപ്പം സുഭാഷിന്റെ അടുത്തുണ്ടോ?
1: അമ്മക്ക്
0: വയ്യാതിരിക്കാണോ? അപ്പൊ സുഭാഷിന് എന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നോ?
1: കൂലിപ്പണി നേടാ എനിക്ക്.
0: അതിന് എന്ന് ജോലിക്കൊന്നും പോയില്ലേ?
1: ജോലിക്ക് പോയില്ല.
0: പോയില്ല. റേഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ സുഭാഷ്?
1: റേഡിയോ കേൾക്കാറുണ്ട്.
0: കേൾക്കാറുണ്ട്. പാട്ടൊക്കെ ഇഷ്ടമുണ്ടോ?
1: പാട്ടൊക്കെ ഇഷ്ടമാണ്. മേഡത്തിന്റെ സംസാരവും നല്ല രീതിയിൽ സമാധാനപ്പെടുത്തുന്ന
0: സംസാരം. നമ്മള് സമാധാനപ്പെടണ്ട, ഇനി എപ്പോഴും ടെൻഷൻ അടിച്ചിരുന്നാ മതിയാ.
1: പോരാ.
0: വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? അമ്മയും സുഭാഷും.
1: ഇനി ഭാര്യയും രണ്ട് മക്കളും ഉണ്ട്. അത് അവരെ ചെട്ടിയാൻ പാറയാണ് മാഡം.
0: ചെട്ടിയാൻ പാറ. അവിടെയാണോ അവര്
1: താമസിക്കുന്നത്? ഞാൻ അവിടെ പോകുന്നതാണ്.
0: കാവുവിളക്ക് പോന്നു.
1: കാവുവിളക്ക് പോന്നു.
0: ഇപ്പൊ അങ്ങോട്ട് പോവാറില്ലേ?
1: പോവാറുണ്ട്. പിള്ളേർക്ക് പിള്ളേർക്ക് വയ്യാതെ അങ്ങനെ ഭാര്യ ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നു.
0: ഓ, അങ്ങനെ. ശരിക്കും നിങ്ങൾ ഒരുമിച്ച് ഇവിടെ കാവുവിളയല്ലേ താമസിക്കുന്നേ?
1: അല്ല അല്ല, സെപ്പറേറ്റ് വീടങ്ങ് ഒറ്റ അവിടെ കെട്ടിയാൻ പാറ.
0: അപ്പൊ സുഭാഷ് അങ്ങോട്ട് പോവും. ഇപ്പൊ അമ്മയുടെ അടുത്ത് നിക്കുന്നു എന്നുള്ളതേ ഉള്ളു.
1: എനിക്ക് രണ്ടോ അമ്മയുടെ അടുത്ത് നിക്കുന്നു.
0: അത് പിന്നെ അങ്ങനെ നിക്കണ്ടേ? നമ്മുടെ അമ്മയുടെ അടുത്ത് പിന്നെ വേറെ ആര് വന്ന് നിക്കും? അമ്മയുടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? അപ്പൊ ഇടയ്ക്ക് സുഭാഷിനെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ വന്ന് അവിടെ ഒരുമിച്ചിരുന്ന് ഇത്തിരി ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാൻ വേണ്ടി തോന്നും അല്ലേ? ചെലപ്പം അമ്മയെ കാണാത്തോണ്ട് സങ്കടം വരുമ്പോ നേരെ ഇങ്ങോട്ട് പോരും. അമ്മയില്ലാതൊരു ദൈവമുണ്ടോ? അതിലും വലിയൊരു കോവിലുണ്ടോ? പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റാതെ പോകുന്ന അമ്മ ഇരിക്കുമ്പോ നമ്മളതൊന്നും മനസ്സിലാക്കൂല.
1: എന്റെ മൂത്ത മോളെ പേര് സൗപർണികയും.
0: സൗപർണിക.
1: ഇളയരെ പേര് ദേവിക.
0: സൗപർണികയും ദേവികയും രണ്ടുപേരും ഏതൊക്കെ ക്ലാസ്സിലായി?
1: ഒമ്പതിലും അഞ്ചിനും മാഡം.
0: ഒമ്പതാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്നു. വൈഫിന്റെ പേരെന്തായിരുന്നു?
1: സജിത.
0: സജിത. സജിതയും സൗപർണികയും ദേവികയും സുഭാഷും. പിന്നെ കൃഷ്ണമ്മയും. ശരി ശരി. അപ്പൊ ഫുഡ് ഒക്കെ കഴിച്ചോ? ചോറ കഴിച്ചോ? അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നാ? ഇഷ്ടപ്പെട്ട കറിയൊക്കെ തന്നെ ഉണ്ടാക്കി തന്നേ? എന്തായിരുന്നു ഇഷ്ടപ്പെട്ട കറികള്?
1: പിന്നെ സലാഡും.
0: ആ, മീൻകറി, സലാഡ്, അവിയൽ മതി, ധാരാളം. പ്രത്യേകിച്ച് അമ്മയുടെ കൈ കൊണ്ടാകുമ്പോ അതിനൊരു ഇരട്ടി രുചിയായിരിക്കും. മധുരം കൂടും, ടേസ്റ്റ് കൂടും. നമ്മള് കൊറേ കഴിക്കുകയും ചെയ്യും. അമ്മ ചമ്മന്തി ഉണ്ടാക്കുമ്പോ അതിൽ കുറച്ച് സ്നേഹം കൂടെ ചേർത്തങ്ങ് അരയ്ക്കും. അപ്പൊ ടേസ്റ്റ്
1: കൂടും.
0: അത് കിട്ടാതിരിക്കുമ്പോ നമുക്ക് ഇതിന്റെ വില മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. മറ്റേ നമ്മളെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മളത് അറിയൂല. അപ്പൊ അത് എന്തൊക്കെ പറഞ്ഞാലും വലിയ അനുഗ്രഹമാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം സുഭാഷേ? അങ്ങനെ കൊതിച്ചു വെച്ച് ഞാൻ കാവുകളെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, അല്ലേ? നമ്മൾ എന്ന ചിത്രത്തിലെ പാട്ട്.
1: നമ്മൾ എന്ന ചിത്രത്തിലെ പാട്ട്.
0: ഇത് സമർപ്പിക്കുന്നത് കൃഷ്ണമാമയ്ക്കാണോ? ചോദിച്ചത് ആ പാട്ടാണോ? അത് ആദ്യം വേറെ പാട്ടാണോ ചോദിച്ചേ? അങ്ങനെ മാറ്റി മാറ്റി ചോദിക്കാൻ പറ്റൂല. ഓ, നമ്മളെല്ലാം ഇങ്ങനെ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വെക്കണ്ടേ? നോക്കാം എന്റെ

0: എല്ലാം പറഞ്ഞ് പരിഹരിച്ച് വിഷമങ്ങളെല്ലാം മാറാൻ ഞാനും ആഗ്രഹിക്കുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് എന്റെ അമ്മയെ ഒന്ന് കാണാൻ എന്നുള്ള പാട്ട് കേൾക്കാമോ?
1: ഓക്കെ,
0: ശരി, ബൈ
1: ബൈ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പരസ്പര ബഹുമാനവും താൽപര്യവും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പുതിയ നിയമനങ്ങൾ നടക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കാലാവധി നീട്ടുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോടാവശ്യപ്പെട്ട് സുപ്രീംകോടതി. വയോജന പരിചരണത്തിനായി സമഗ്ര നിയമനിർമ്മാണവുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഫീൽഡിംഗ്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടന്ന 18th ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: A bilateral meeting took place between Prime Minister and President Xi on the sidelines of the 18th summit. Several issues came up during the discussions. Prime Minister referred to Indian concerns as well and underlined those that both sides should show sensitivity to each other's core concerns and be guided by the three mutuals, mutual respect, mutual interest and mutual sensitivity.
0: ഒമാൻ തീരത്ത് MTL ഗയ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തിയതായും കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പുതിയ നിയമനങ്ങൾ നടക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും അർദ്ധനീതിന്യായ ബോർഡുകളിലെ അംഗങ്ങളുടെയും കാലാവധി ഒരു മാസത്തേക്കെങ്കിലും നീട്ടുന്നത് പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഒഴിവുകൾ നികത്താത്തതിനാൽ ട്രൈബ്യൂണലുകളുടെ പ്രവർത്തനം നിലയ്ക്കാൻ പാടില്ലെന്ന കോടതി നിരീക്ഷണത്തെ തുടർന്നാണ് നടപടി. അതേസമയം പുതിയ നിയമനങ്ങൾക്കുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും അതിനാൽ കാലാവധി നീട്ടുന്നത് പരിഗണിക്കേണ്ടതില്ലെന്നുമുള്ള കേന്ദ്ര നിലപാട് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി കോടതിയെ അറിയിച്ചു. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തോടനുബന്ധിച്ച് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഓരോ പൌരനും ശബ്ദമുയർത്താൻ അവസരം നൽകുന്ന ജനാധിപത്യത്തിന്റെ അന്തസത്ത ആഘോഷിക്കാൻ അദ്ദേഹം പൌരന്മാരോട് ആഹ്വാനം ചെയ്തു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും തമ്മിൽ യോജിച്ച പ്രവർത്തനം അത്യാവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ DRDO ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പ്രതിരോധ സ്റ്റാർട്ടപ്പുകളുടെ ഒരു പുതിയ തരംഗം ഉയർന്നുവരുന്നതായും MSME ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗുണനിലവാരം, വിതരണം, നവീകരണം, ആഗോള നിലവാരം എന്നിവയിൽ MSME നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു.
2: TDF के माध्यम से स्टार्टअप्स को ग्रांट्स दिए जा रहे हैं और अनेक टेक्नोलॉजी प्रोडक्शन स्टेज तक पहुंच चुकी है. IDEX ने भी डिफेंस इनोवेशन के लिए एक नया इकोसिस्टम भी तैयार किया है जहां

0: स्टार्टअप्स हमारी वास्तविक ऑपरेशनल रिक्वायरमेंट्स के आधार पर सॉल्यूशंस विकसित कर रहे हैं.
1: ആഗോളവേദിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെ പ്രശംസിച്ച് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ഫിലിപ്പ് ഗ്രീൻ. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് ഉച്ചകോടിയെക്കുറിച്ച് ഒരു വാർത്താ ഏജൻസിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്വാഡ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിലെ പുരോഗതി എടുത്തു പറഞ്ഞ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ, കൃഷി, സാങ്കേതികവിദ്യ, ആരോഗ്യം എന്നീ മേഖലകളിൽ ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള സാധ്യതകളും വിശദീകരിച്ചു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസമോ മതപരമായ അറിവോ നൽകുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിൽ മറുപടി തേടി സുപ്രീംകോടതി. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയോട് 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടത്. ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ഭാരതരത്ന എം വിശ്വേശ്വരയ്യയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്യത്തിന്റെ ഭാവിക്കായി നിർമ്മാണത്തിലും നവീകരണത്തിലും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലും എഞ്ചിനീയർമാർ നൽകുന്ന സംഭാവനകളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്ത മാസം 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൌരകേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന വയോജന പരിചരണ അവകാശ സംരക്ഷണ ബിൽ 2026 സംബന്ധിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവലോകന യോഗം നടത്തി. ബില്ലിന്റെ നടപടികൾ വേഗത്തിലാക്കുമെന്നും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ പരിചരണം, ക്ഷേമം, അന്തസ്സ്, അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതാണ് ബിൽ. വയോജന പരിചരണ കേന്ദ്രങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് ആവശ്യമായ നിലവാരവും ഉത്തരവാദിത്വം ഉറപ്പാക്കലും ബില്ലിൽ വിഭാവനം ചെയ്യുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇതിനായി ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും പവർകട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12:45 വരെയുള്ള സമയത്ത് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB അറിയിച്ചു. പരിസ്ഥിതി ലോല നിയമപ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധിതമായി പിടിച്ചെടുക്കില്ലെന്നും ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. കർഷക സംഘടനാ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണങ്ങളിൽ വിളനാശമുണ്ടാകുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാകും തുക കൈമാറുക. കേരളത്തിൽ പലയിടങ്ങളിലും ഇന്ന് വൈകിട്ടും നാളെയും മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. വയനാട്, കോഴിക്കോട്, മഞ്ചേരി, കാക്കനാട്, കുമരകം, മൂന്നാർ, കൊല്ലം, പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾ മഞ്ഞ ജാഗ്രതയിലായിരിക്കും.
1: ഗ്രാമീണ മേഖലയിലെ വീടുകളിൽ പെൻഷൻ അവബോധവും വിരമിക്കൽ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര ഗ്രാമവികസന വകുപ്പും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന് കീഴിൽ രൂപീകരിച്ച പെൻഷൻ സഖിമാർ, മറ്റ് പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി റിസോഴ്സ് വ്യക്തികൾ എന്നിവരടങ്ങുന്ന സന്നദ്ധ പ്രവർത്തകരുടെ വിപുലമായ ശൃംഖലയെ പ്രയോജനപ്പെടുത്തിയാണ് പരിപാടി നടപ്പാക്കുന്നത്. വ്യവസ്ഥകൾ അംഗീകരിച്ചില്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായിയാണ് സമൂഹമാധ്യമത്തിലൂടെ നിലപാട് അറിയിച്ചത്. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. വിദേശ വിദ്യാർത്ഥികളുടെയും മാധ്യമ പ്രവർത്തകരുടെയും അമേരിക്കയിലെ താമസ കാലാവധിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ ഉത്തരവ് താൽക്കാലികമായി തടഞ്ഞ് US ഫെഡറൽ കോടതി. ഈ നയം നടപ്പിലാക്കുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പരസ്പര ബഹുമാനവും താൽപര്യവും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പുതിയ നിയമനങ്ങൾ നടപ്പാക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കാലാവധി നീട്ടുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വയോജന പരിചരണത്തിനായി സമഗ്ര നിയമനിർമ്മാണവുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഫീൽഡിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
4: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
5: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
6: ഹലോ, നമസ്കാരം മാഡം.
5: ആ, നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
6: ഞാൻ വിൻസെന്റ് കട്ടക്കോട്.
5: ആ, വിൻസെന്റ് കട്ടക്കോട്. ചേട്ടാ പറ.
6: ആ, പിന്നെ മാഡം സുഖമാണോ?
5: ആ, സുഖമായിട്ടിരിക്കുന്നു.
6: എല്ലാവരും സുഖമാണല്ലോ?
5: എല്ലാവർക്കും സുഖം.
6: പിന്നെ അല്പനേരത്തെ ഒരു സ്വാദാവ് വിളിച്ചില്ല. സുധ പുള്ളി എന്താ കളിക്കുന്നതെന്താ പറയുക? പിച്ചിപ്പ് കളിയോ?
5: പിടിച്ചിപ്പൂ കളിയോ?
6: നമ്മളൊക്കെ പണ്ട് കൊന്നിത്തൊട്ട് കളി, പിന്നെ 70s കളി, ഇങ്ങനെയൊക്കെ ഉള്ള കളികൾ
5: കളിക്കാറുണ്ടോ? ഉടുപ്പിനെയൊക്കെ വലിച്ച്
6: കയറുന്ന കളി.
5: പിടിക്കാൻ ശ്രമിക്കുമ്പോ നമ്മൾ ഓടും.
6: ഓടും
5: അപ്പഴത്തേക്കും പിടിച്ചു വലിക്കും.
6: അപ്പഴത്തേക്കും അത്രയ്ക്ക് നല്ല ഉടുപ്പായോണ്ടാണ് പെട്ടത്.
5: അന്നൊക്കെ നമുക്ക് നമ്മളെ ഉടുപ്പൊന്നും അത്രയ്ക്കും ബലം ഉള്ളതല്ലല്ലോ. ഒന്ന് തന്നെ നമ്മളിങ്ങനെ വാഷ് ചെയ്ത് കഴുകി ഉപയോഗിക്കുന്നതല്ലേ. ഇപ്പൊ പിന്നെ അലമാര നിറച്ച് ഉടുപ്പുണ്ടെങ്കിൽ നമുക്ക് ഉടുപ്പില്ല ഇല്ല എന്നുള്ള തോന്നലാണ്.
6: ഞാന് പിന്നെ ഒരു രവി സഹോദരന്റെ കടയിൽ പോയി ഞാൻ. എന്നിട്ട് ഞാൻ എനിക്ക് വെള്ളനാട് ഹോസ്പിറ്റലിൽ ഒരു ആവശ്യമായിട്ട് പോയാണ്ടുണ്ടായിരുന്നു. ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയാണ്ടുണ്ടായിരുന്നു. അപ്പൊ പോയപ്പോഴത്തേക്ക് പിന്നെ പുള്ളിയുടെ കട കണ്ണമ്പള്ളിയിലാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ 4:30 നമ്മളെ 4:30 പോരുന്നത്. അപ്പൊ പുള്ളിയുടെ കടയിൽ പോയി. പിന്നെ അയ്യോ, പിന്നെ ബഹുരസമായിരുന്നു. അവിടെ പോയി ചായ കുടിക്കുന്നപ്പോ പിന്നെ വടകൾ എടുത്തോണ്ട് തന്നിട്ട് പിന്നെ വട കഴിച്ചാൽ മാത്രം പോരെ, പിന്നെ എന്തെല്ലാം വേണോ എന്തെല്ലാം എടുത്തോണ്ട് വരും.
5: നമ്മൾ ആര് പോയാലും അങ്ങനെയാണ്, എത്ര തന്നാലും മതിയാവൂല.
6: അത്രക്ക് ഭയങ്കര.
5: ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുവിടും. നമുക്ക് കഴിക്കാൻ വേണ്ടി സ്നാക്സ് ഒക്കെ കൊടുത്തുവിടും. ഈ തൊട്ടടുത്തും കൊറേ സാധനങ്ങൾ കൊണ്ടുവന്നതേ ഉള്ളൂ.
6: എനിക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല മാഡം. എന്നാലും ഞാൻ നിർബന്ധിച്ച് പിന്നെ ഒരുപാട് കഴിച്ചു.
5: സ്നേഹത്തോടെ തരുമ്പോ നമുക്ക് നിരസിക്കാൻ പറ്റില്ല.
6: കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്നാലും ഒരെണ്ണം മേടിച്ച് കഴിക്കുക. എന്നാ കാശ് കൊടുത്താ മേടിക്കുന്നില്ല.
5: ആ, പൈസ കൊടുത്താ ഭയങ്കര. അതാണ് ഒരു കുറ്റം.
6: അതാണ്.
5: അപ്പൊ നമുക്ക് ഒരുപാട് പേർക്ക് പോണം, ഇടയ്ക്കൊക്കെ പോണോന്ന് തോന്നും. പക്ഷെ പൈസ വാങ്ങിക്കാതിരുന്ന നമുക്ക് ഇങ്ങനെ പോവാൻ
6: തോന്നും.
5: നഷ്ടം. നമ്മളൊരു ഇതല്ലേ, നമ്മളൊരു ബിസിനസ് അല്ലേ.
6: തീർച്ചയായിട്ടും.
5: ആ, ഒരു തവണ നമ്മളെ സ്നേഹിക്കാം, പിന്നെ സ്നേഹിക്കാൻ
6: പാടില്ല.
5: പക്ഷേ ഒരു കാര്യം, ഇങ്ങനെ കൊടുക്കാനുള്ള ഒരു മനസ്സുള്ള ആളാണ്.
6: നല്ല മനസ്സുണ്ടല്ലോ. ആ, ഒരു മനസ്സിന് വേണ്ടി നല്ല ഒരു മനസ്സുള്ള ആൾക്കെ അങ്ങനെ ചെയ്യാൻ
5: പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ.
6: അതായത് അത്രയും ഹൃദയ വിശാലതയുള്ള ഒരു മനുഷ്യനെ അത് ചെയ്യാൻ പറ്റുള്ളൂ.
5: മനസ്സറിഞ്ഞ് ഒരാൾക്ക് ഭക്ഷണ സാധനം കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യം.
6: വലിയ കാര്യം, വലിയ കാര്യം.
5: അതെ അതെ.
6: ആ മാഡം, ഇപ്പം മറ്റേ ഈ പ്രൊമോ അത് ഇങ്ങോട്ട് വിളിക്കൊക്കെ അല്ലേ മാഡം?
5: പ്രമോദോ? പരുത്തിക്കുഴിയോ?
6: പ്രമോദ് പരുത്തിക്കുഴിയാണ്. സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞില്ല. പണ്ട് മുമ്പ് ബൈക്ക് ആക്സിഡന്റിൽ കാലൊക്കെ മോടിഞ്ഞ് കിടന്നവര്.
5: ഒരുപാട് പേരിപ്പോ അങ്ങനെ കിട്ടാത്തത് കൊണ്ടായിരിക്കാം, അറിയില്ല.
6: അറിയില്ല. പിന്നെ അതുപോലെ ഒരു വെട്ടിക്കിളി വിളിക്കുമായിരുന്നല്ലോ. ആ വെട്ടിക്കിളി ഇപ്പൊ വിളിക്കുന്നില്ല അല്ലേ?
5: സുരേഷ്.
6: സുരേഷ് അല്ലല്ലോ, ഒരു ലേഡീസ്.
5: അമല.
6: വേണുനോട് പറഞ്ഞു ഒരു ദിവസം വിളിക്കാൻ പറഞ്ഞു, ഇതുപോലെ മേഡം പറഞ്ഞു വിളിക്കണമെന്ന് പറഞ്ഞു. വേണു വിളിക്കൊക്കെ ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞ് ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചു, വിളിച്ചപ്പോ കിട്ടിയില്ല. വിളിച്ച് ശ്രമിച്ചു നോക്കണമെന്ന് പറഞ്ഞിട്ട്
5: വിളിക്കട്ടെ.
6: പാട്ട് ഞാൻ മറ്റേ റോക്ക് ആൻഡ് റോളിലെ രാവേറെയായി പോവേ എന്നുള്ളൊരു പാട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.
5: റോക്ക് ആൻഡ് റോളിലെ രാവേറെയായി പോവേ. എപ്പോഴും നമ്മളിപ്പോ മെലഡിയും സങ്കടമുള്ള പാട്ടും ചോദിക്കുന്ന നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലെ? ശരി, അപ്പൊ നമുക്ക് കണ്ണമ്പള്ളി രവിചേട്ടന് വേണ്ടി ഈ ഒരു പാട്ട് കേൾക്കാം.
6: ഓക്കെ
5: ശരി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സുസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ നമസ്കാരം, ആരാണ്?
1: രതീഷാണ്, മഞ്ഞപ്പുറയാണ്.
0: ആ ഓ, എവിടെ ആയിരുന്നു ഇത്രയും നാൾ? ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വിളിക്കുന്നത്.
1: അങ്ങനെ കേൾക്കുമ്പോ ഒരു സന്തോഷം.
0: ഓ, അതങ്ങനെ പറയാൻ വേണ്ടിട്ടാണ്. ഇരിക്കട്ടെ. ജോലി സ്ഥലത്തു നിന്നാണോ അതോ വീട്ടിൽ നിന്നാണോ?
1: അതെ അതെ, ഓരോ ഗോൾഡുകൾ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചോണ്ടിരിക്കുക.
0: ഗോൾഡൊക്കെ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നത്?
1: അതെ അതെ,
0: പണ്ട് നമ്മൾ 5000 വാങ്ങിച്ച ഗോൾഡൊക്കെ ഇപ്പൊ 1, 1.5 ഒക്കെ ആയി നിൽക്കുകയല്ലേ. പുതിയ തലമുറയാണ് ശരിയെന്ന് തോന്നുന്നു, അവർക്ക് ഇതൊന്നും വേണ്ട.
1: ആ ഒരു കാര്യത്തില് അവരെ ഞാൻ
0: സമ്മതിക്കുന്നില്ല.
1: സമ്മതിക്കുന്നു.
0: ആ അല്ല, പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നിൽക്കുമ്പോ അങ്ങനെ സമ്മതിക്കേണ്ടതല്ല.
1: അല്ല, ഞാനിപ്പോ ഈ ഫീൽഡ് മാറി തുടങ്ങിയോ? അതെ അതെ.
0: ആ അതെന്തേ?
1: അല്ല, ഈ ഫീൽഡ് ഇത്രയും നില വരുമ്പോ വർക്ക് കുറയുമല്ലോ.
0: ആ ശരിയാണ്, ശരിയാണ്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടേക്ക് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര തിരക്കാണ്. അപ്പൊ നമ്മളിങ്ങനെ കൂട്ടുകാര് പരസ്പരം പറയും, ഇത്രയൊക്കെ വില ആയിരുന്നിട്ടും സ്വർണക്കടകളിൽ ഇപ്പോഴും തിരക്കാണല്ലോ.
1: ഞാനിപ്പോ 2 ജോലി വേറെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഡ്രൈവിംഗ് ഉണ്ട്, പിന്നെ ഒരു വേറൊരു ബിസിനസ് കൂടി ചെയ്യുന്നുണ്ട്.
0: ഓക്കെ, ഇതിൽ നിന്ന് പൂർണ്ണമായും വിട്ടിട്ടില്ല.
1: വിട്ടിട്ടില്ല,
0: പക്ഷേ വിടണം എന്നുള്ള മാർഗത്തിൽ നിൽക്കുകയാണ്.
1: അതെ അതെ, ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ബിസിനസ്. അതുകൊണ്ട് അത് വലിയൊരു കുഴപ്പം തോന്നുന്നില്ല. ഇപ്പൊ ഒരു 1.5 കൊല്ലമായി, 1.5 വർഷമായി.
0: അന്ന് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു തോന്നല്ലേ, ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ കാര്യം പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. ഏതിലെങ്കിലും ഒന്നിലങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്ത് അങ്ങോട്ട് പോവാ.
1: അതെ, എന്തായാലും കുറച്ചു കാലങ്ങളിൽ ഭൂമിയിൽ ജീവിക്കുന്നു, അത് ഒരുപാട് വർഷം ഒന്നുമില്ലല്ലോ.
0: ഒരിക്കലുമില്ല, പക്ഷെ ആൾക്കാർ വിചാരിക്കുന്ന അങ്ങനെയല്ല. കൊറേ പേര് പറഞ്ഞോളൂ, രണ്ടുപേരും പറഞ്ഞോളൂ. രതീഷ് പറയും.
1: അല്ല, ഒരുപാട് ആളുകള് വിചാരിക്കുന്നുണ്ട്, കൊറേ സ്വർണ്ണാണെങ്കിലും പൈസ ആണെങ്കിലും വീടാണെങ്കിലും അങ്ങനെ പലതും എടുത്തു വെച്ച് ഇതൊക്കെ നമ്മൾ തന്നെ അനുഭവിക്കുന്നത്. ഒന്നും നമുക്ക് പറയാൻ പറ്റൂല.
0: നെവർ.
1: ആരുടെയും കയ്യിലല്ലല്ലോ.
0: അതെ അതെ അതെ. അപ്പോ ചില ആൾക്കാർ വിചാരിക്കുന്ന പറയാം, ഞാൻ അങ്ങനെ മരിച്ചു പോകാനുള്ള ആളൊന്നും അല്ല, അവിടെ മാക്സിമം സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്നു, വിഷതൊന്നും ആസ്വദിക്കാനുള്ള സമയം അവസാനം കിട്ടുകയുമില്ല. ആ മരിക്കാതിരിക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ച് ഇവിടെ കാലില്ലാത്ത കാലം ഒരിക്കൽ വന്ന കവിത കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞിട്ടുണ്ട്, അതിനേക്കാൾ വലിയ കഷ്ടമാണ്. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് അപ്പൂപ്പ ഉണ്ടെന്നാണ്. അപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോഴിങ്ങനെ പ്രായം ആയുസിന്റെ ഒരു ദൈർഘ്യമൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട്. ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ വികസിച്ചു.
1: ചികിത്സാ സമ്പ്രദായങ്ങള് വികസിക്കുന്നതോടുകൂടി ഹോസ്പിറ്റലുകൾ ഒരുപാട്, മെഡിക്കൽ ഷോപ്പുകൾ ഒരുപാടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: അല്ല, എന്നാലും
1: ഇതിന്റെല്ലാം ഒരു കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ
0: തന്നെയായിരിക്കും.
1: പിന്നെ ഭക്ഷണം വ്യായാമ കുറവും.
0: അതാണ്, അതാണ്, അതൊരു മെയിൻ കാരണമാണ്. ഒരു മണിക്കൂറെങ്കിലും നമുക്കെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കണം ആ കാര്യത്തിൽ.
1: അത് നമ്മള് അറിയുന്നവരോട് പറഞ്ഞാൽ
0: സമയം നമ്മൾ നമുക്ക്

0: നടത്താൻ പറ്റുന്നതേ ഉള്ളൂ.
1: ഇന്നത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ എല്ലാവർക്കും സമയമുണ്ടാവും അല്ലേ?
0: ആവശ്യമില്ലാത്തതിനെ സമയമുള്ളൂ. അവനവനെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ വലിയ അർത്ഥമില്ല.
1: തീർച്ചയായിട്ടും നല്ലോണം വയർത്ത് നല്ലൊരു എന്തെങ്കിലൊക്കെ ഒരു നമുക്ക് പറ്റാവുന്ന ചെറിയൊരു എക്സസൈസ് ഒക്കെ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്.
0: അതെ അതെ അതെ, അത് യോഗയെങ്കിൽ യോഗ, സൂംബയെങ്കിൽ സൂംബ, നടത്തെങ്കിൽ നടത്ത, സൈക്ലിംഗ് എങ്കിൽ അത്, സ്വിമ്മിംഗ്.
1: ഇല്ല, അവരവരുടെ വീട്ടിലെല്ലാം 4 സ്റ്റെപ്പ് കയറി ഇറങ്ങും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ചുമ്മാ നടന്നാ മതി.
0: മതി, അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് മാർഗങ്ങളുണ്ട്, നമ്മളത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്.
1: ഇപ്പൊ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈസ് എക്സസൈസ് ആണെങ്കിലും വീട്ടിൽ സിമ്പിൾ ആയി ചെയ്യാം.
0: നമ്മള് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അടുത്ത് നമ്മളെ കാണിക്കും മീഡിയ, അതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത.
1: തീർച്ചയായിട്ടും മനസ്സിൽ കാണുന്നത് മനസ്സ് കാണുന്ന പറഞ്ഞാൽ ഇപ്പൊ മൊബൈലിൽ കാണും.
0: നമ്മളിപ്പോ എന്താണ്, നമ്മുടെ വയറ് കുറച്ച് കുറയ്ക്കണമെന്നൊക്കെ ആലോചിച്ചൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ അത് ചിന്തിച്ചു എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അടുത്ത നിമിഷം അതിൽ കാണാം. അത്രമാത്രം നമ്മുടെ മനസ്സ്
1: ഈ കാണല് മാത്രമേ പ്രവർത്തിയിലൊന്നും ഉണ്ടാവില്ല.
0: പ്രവർത്തിക്കണം, പ്രവർത്തിച്ചാലേ പറ്റും.
1: ഇപ്പൊ ശരിക്കും ബാങ്കില് നമ്മള് പൈസ ഇട്ട പോലെയാ ഭക്ഷണം, ഭക്ഷണം ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും, പക്ഷെ അത് അവിടെ ദഹിച്ചു പോകാൻ കുറവാണ്.
0: ഡൈജസ്റ്റ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നില്ല.
1: അതുകൊണ്ടാണ് ഈ മെഡിക്കൽ ഷോപ്പുകളുടെ എണ്ണങ്ങൾ കൂടുന്നത്, ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുന്നത് അല്ലേ. പണ്ട് കാലത്തൊക്കെ എല്ലായിടത്തൊക്കെ എവിടെയെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവുള്ളൂ.
0: ഇപ്പൊ ഇങ്ങനെ മുട്ടിന് മുട്ടിന് മെഡിക്കൽ സ്റ്റോറാണ്.
1: ഇപ്പൊ എവിടെ നോക്കിയാലും മെഡിക്കൽ
0: ഷോപ്പാണ്.
1: ഇപ്പൊ ഇവിടെ തൃശ്ശൂരൊക്കെ ഈ ഹോൾസെയിൽ റേറ്റിന് മരുന്ന് കൊടുക്കാൻ തുടങ്ങി.
0: ഹോൾസെയിൽ ആയിട്ടാ?
1: ആ പിന്നെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വില കുറവ് കിട്ടുമല്ലോ.
0: ആ അത് കിട്ടും.
1: കാരണം
0: ജീവിതശൈലി രോഗങ്ങൾക്ക് ഇങ്ങനെ ഒരു 35 വയസ്സിൽ തുടങ്ങി നമ്മൾ ജീവിക്കുന്ന കാലം വരെ കഴിക്കുകയല്ലേ. നമ്മൾ ശരിക്കും അയാളുടെ ഒരു നല്ല ഡീലറാണ് അപ്പൊ. ശരി, അപ്പോ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു രതീഷ്?
1: ഓണം ഞങ്ങളുടെ ഡയറക്ട് മാർക്കറ്റിംഗിലെ കുറച്ച് സുഹൃത്തുക്കളായിട്ട് അടിച്ചു പൊളിച്ചു പറയാം.
0: ആ അത് ശരി. ആ
1: അടിച്ചു കൊടുക്കുന്ന വെച്ചാ സാധാരണ ഓണസദ്യ, പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഗെയിമിന്റെ കാര്യം പറഞ്ഞല്ലോ ചേട്ടൻ,
0: അന്നത്തെ
1: കളി എന്തൊക്കെയോ, അതുപോലെ കണ്ണു കെട്ടിക്കളി, ഉറി അടിക്കുക, അങ്ങനെയുള്ള കുറെ വടംപൊലി, അങ്ങനെ കുറെ കായികമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു.
0: അങ്ങനെ ശരിക്കും ഈ ഓണം ആസ്വദിച്ചു.
1: ആസ്വദിച്ചു തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: അപ്പോ നമുക്ക് എനിക്കിന്ന് വേണ്ട പാട്ട് റാസാത്തി ഉന്നെ കാണാതെ നെഞ്ച്, ഈ പാട്ടാണ് വേണ്ടത്.
0: റാസാത്തി ഉന്നെ കാണാതെ നെഞ്ച്. അപ്പൊ രണ്ടുപേരും നമുക്ക് വേണ്ട പാടിത്തരുവോ?
1: പിന്നെന്താ
0: പാടിക്കോളൂ.
1: റാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് കാത്താടി പോരാടുത്, റാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് കാത്താടി പോരാടുത്, ഒഴുകാകി പോച്ചി വെക്കേത്തിയച്ചി പൊന്നാനെ ഉന്ന തേടത്, രസാത്തിയുന്ന കാണാതെ നെഞ്ചി കാത്താടി പോരാടത്, കണ്ണക്കൊരു വല്ലക്കിലെ കാതക്കൊരു കാണക്കുയിൽ നെഞ്ചി കുറുവഞ്ചി കൊടിനീതാനമ്മ.
0: പിന്നെന്താ നമ്മുടെ ഇളയരാജയുടെ അതിമനോഹരമായ ഒരു
1: സംഗീതം,
0: വൈദേഹി കാത്തിരുന്നാൾ എന്ന കാത്തിരുന്നാൽ എന്ന
1: ചിത്രത്തിൽ തോന്നുന്നു.
0: അതെ അതെ, 88 ഇറങ്ങിയ സിനിമ തന്നെയാണ്.
1: 4 വയസ്സ്.
0: ശരി, ഇന്നിപ്പോ ആ വയസ്സൊക്കെ കൂടിയിട്ടുണ്ട്, ഒരുപാട് നാലുകളായി. ഏതോ ഒരു നാലിലെത്തി നിൽക്കുന്നുണ്ട് ഇപ്പൊ. ശരി, അപ്പൊ വൈദേഹി കാത്തിരുന്നാൽ എന്ന ഈ സിനിമ,
1: ഈ ഒരു പാട്ട് നമ്മുടെ ഈ സൗഹൃദ വാണി,
0: അപ്പൊ സൗഹൃദ വാണിയിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ബൈ. ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് ഫോക്കുവേലിലേക്ക് വീണ്ടും സ്വാഗതം. ഹൃദയത്തെ സാന്ത്വനിപ്പിക്കുകയും തണുപ്പിക്കുകയും ചെയ്യുന്ന ഹൃദ്യമായ ഗാനങ്ങളും വർത്തമാനങ്ങളും നമുക്ക് ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഷാജിമ തിരുവല്ല.
0: അവിടെ റേഡിയോയുടെ ശബ്ദം കൂടുതലാണല്ലോ ഷാജിമ.
1: ഞാനൊന്നുമല്ല
0: ഷാജാൻ ചേട്ടൻ്റെ ശബ്ദം കുറച്ചു വെക്കാൻ പറയും. ഓരോ കാലം കഴിയുന്നോറും മറന്നു മറന്നു പോവാണല്ലോ എല്ലാം. നമുക്ക് 7 മണിക്ക് കേക്കാം. ഇപ്പൊ ഷാജഹാൻ ചേട്ടൻ അവിടെ ഇരുന്ന് കേക്കട്ടെ. തൊട്ടടുത്തിരുന്ന് കേക്കാൻ പറഞ്ഞു. പറഞ്ഞു, എന്തുണ്ട് വിശേഷം? അങ്ങനെയൊക്കെ പോണേ ഉള്ളു. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. നല്ല ഹാപ്പിയാണ്. പറഞ്ഞാൽ ഒരു ശബ്ദം കുറവ് പോലെ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല.
1: ആ
0: ശരി, കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങനെ കുഴപ്പമുണ്ട് എന്ന് വിചാരിക്കുന്നില്ല. സുഖമായിട്ടിരിക്കുന്നു. തലവേദന? തലവേദനയൊക്കെ അങ്ങനെ ഇരിക്കുന്നു. ഇടയ്ക്കൊക്കെ തലവേദന വരുന്നുണ്ടെന്നാണ്?
1: ഉണ്ട്, തലവേദന വരുന്നുണ്ട്, തല കറക്കമുണ്ട്. രണ്ടു ദിവസം കൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങനെ പോണു.
0: ശ്രദ്ധിച്ചാ മതി, എല്ലാം ശരിയാവും.
1: സമയത്തിന് ആഹാരം കഴിക്കാം, അല്ലെങ്കിൽ ആഹാരം കഴിച്ച് കുളിയൊന്നും കഴിക്കാത്തതുകൊണ്ടാണ് പെട്ടെന്ന് തല കറക്കമൊക്കെ വരുന്നത്.
0: ഇപ്പൊ എന്ത് സമയത്ത് ആഹാരം കഴിക്കണേ?
1: ഇപ്പൊ 1 മണിയൊക്കെ ആകുമ്പോ കഴിക്കും.
0: കറക്റ്റ് 1 മണിക്ക് കഴിക്കും. മൈഗ്രെയിനും തലക്കറക്കും ഉള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. രാവിലത്തെ ഭക്ഷണമൊക്കെ 11 മണിയൊക്കെ ആവാതെ നേരത്തെ കഴിക്കണം. ഒരു 8-8:30 ഇടയ്ക്കൊക്കെ രാവിലത്തെ ഭക്ഷണം കഴിക്കണം. കറക്റ്റ് ആയിട്ട് ഫുഡിലൊക്കെ ശ്രദ്ധിച്ചു പോയി കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് പാട്ടൊക്കെ കേട്ട് സിനിമയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടിരുന്ന ഇതൊക്കെ പെട്ടെന്ന് മാറും. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്പുകളാണ്. ഇതൊന്നും പൈസ കൊടുത്ത് കേൾക്കേണ്ട, ഇതിനൊന്നും പൈസ കൊടുക്കണ്ട. അല്ലാതെ ഇപ്പൊ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ പൈസ കൊടുക്കണം. ഇത്രയും പറയണേ തന്നെ 1000 രൂപ കൊടുക്കണം.
1: ഇത്രയും നേരം മോൻ ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഉമ്മ വിളി, ഉമ്മ വിളി, വിളി. ഞാൻ പറഞ്ഞു എനിക്ക് വൈകടെ വിളിക്ക്.
0: മോനാ?
1: ഓ, മരുമോള് അടുത്തുണ്ടായിരുന്നു.
0: മരുമോള് ഇപ്പൊ എങ്ങോട്ട് പോയി?
1: അവരൊക്കെ ശംഖം കാണാൻ പോയിട്ട്.
0: ആഹാ, അപ്പൊ ഇത് വർത്തമാനം പറഞ്ഞു. ആ വർത്തമാനം പറഞ്ഞപ്പോ അവരടുത്തില്ല.
1: ഹലോ,
0: അവര് പോയോ? വർത്തമാനം പറഞ്ഞപ്പോ അവരടുത്തില്ല.
1: ഇല്ല ഇല്ല, അവരൊക്കെ ഇപ്പൊ പോയതല്ലേ. എന്റെ വിളിക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇല്ല, വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു.
0: ആ അപ്പൊ എന്താണ് ഈ കോളത്തൂടെ പോവാത്തത്? ശംഖുമുഖത്ത്
1: അവര് ബൈക്കിലല്ലേ പോയത്? ഞാനും കൂടെ
0: എങ്ങനെ, അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെ നമ്മള് കയറി പോവും?
1: ഞാൻ എങ്ങനെ പോവും?
0: ആ വിളിക്കുക എന്നുള്ളത് അവരുടെ കർത്തവ്യം, പോവാതിരിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യം.
1: അതാണ് വിഴിഞ്ഞമ്പള്ളിയിലൊക്കെ കൊടിയറി, അപ്പൊ ഇതുവരേക്ക് അവിടെ ഒന്നും പോയില്ല. അപ്പൊ പറഞ്ഞു വരി, നമുക്ക് പോയി ഒരു കറക്കം കറങ്ങി ചുറ്റിട്ടൊക്കെ. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പോയിന്നോ?
0: അമ്മ പോണെന്ന് പറഞ്ഞെങ്കിൽ അവര് വേറെ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തേ.
1: അത് ചെയ്തിരുന്നു.
0: ആ പിന്നെ പോണില്ല എന്ന് തീരുമാനിച്ചു.
1: അവരെന്തരും പോണടുത്ത് നമ്മള് പോയാൽ ശരിയാവില്ല.
0: ആ അതാണ് അതാണ്, അവര് അവര് അടിച്ചു പൊളിച്ചൊക്കെ നടക്കട്ടെ. നമ്മളിവിടെ നമ്മള് നമുക്കിവിടെ ഒരാളുണ്ടല്ലോ ഷാജഹാൻ ചേട്ടനെ വിളിച്ച് നമുക്ക് അടിച്ചു പൊളിച്ച് നടക്കാം.
1: നമ്മള്
0: വീട് വിട്ട് പുറത്തിറങ്ങൂല. പുറത്ത് പോവേ ചെയ്യില്ല, അവിടെ തന്നെ ഇരിക്കണം. ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്ത് 2 രൂപ അങ്ങ് പോണം. ഇനിയൊക്കെ അതൊക്കെയാണ് ചെയ്യാൻ. വീടൊന്നും ആരും എടുത്തോണ്ട് പോകൂല. രണ്ടുപേരും കൂടെ പോയ? അതെല്ലാരും കൂടെ പോയാ?
1: ഇല്ല ഇല്ല, നമ്മൾ രണ്ടുപേരും മാത്രം. അവര് അവരെ ബൈക്കിലൊക്കെ വന്നു.
0: ആ പിന്നെ അങ്ങനെയൊക്കെ തന്നെ, അതൊക്കെ തന്നെ യാത്രകൾ. അല്ലാതെ അങ്ങ് ദൂരെ അമേരിക്കയിലൊന്നും നമുക്ക് പോവാൻ പറ്റില്ലല്ലോ.
1: ഇല്ല, അവളെ മാമിയുടെ വീട്ടില് പാലയച്ചായിരുന്നു, അങ്ങനെ അവിടെ പോയത്.
0: ആ അങ്ങനെയൊക്കെ പോയി ഒന്ന് കറങ്ങി ചുറ്റി വന്നു.
1: വന്ന് രാവിലെ ഉണ്ടായിരുന്നു.
0: അപ്പൊ എന്റെ അന്വേഷണം രണ്ടുപേരടുത്തും പറയണം.
1: ഓ പറയാ.
0: അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഇന്ന് എനിക്ക് പ്രായം തമ്മിൽ മോഹൻ മോഹങ്ങണ്ട പ്രേമം ആ പാട്ട്.
0: ആഹാ, കൊള്ളത്. ആർക്കാണ് ഈ പാട്ട്?
1: എല്ലാവർക്കും വേണ്ടി.
0: അതാ ഷാജഹാൻ ചേട്ടന് വേണ്ടിട്ടാണോ?
1: ഇല്ല ഇല്ല ഇല്ല, എല്ലാവർക്കും.
0: പ്രായം തമ്മിൽ മോഹൻ നൽകി, മോഹൻ തമ്മിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ ദാഹം നൽകി, ആ പാട്ടാണ്. നിറത്തിലുള്ള പാട്ട്. നിറം എത്ര പ്രാവശ്യം കണ്ട്? നിറം സിനിമ എത്ര പ്രാവശ്യം കണ്ടു?
1: രണ്ടു പ്രാവശ്യം കണ്ട്. നല്ല സിനിമയല്ലേ? ഇപ്പൊ വന്നാലും കാണും, ടിവിയിലുണ്ടല്ലോ.
0: അതാണ് ഞാൻ ചോദിച്ചത്, രണ്ടെന്നും ആയിരിക്കുമല്ലോ കണ്ടത്?
1: രണ്ടൊന്നും അല്ല, രണ്ടുമൂന്ന് പ്രാവശ്യം.
0: കുറഞ്ഞത് ഒരു 15 പ്രാവശ്യമെങ്കിലും കണ്ടു കാണും. ശരി, അപ്പോ ഷാജാൻ ചേട്ടനോട് എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കൂ. അപ്പോ നമുക്ക് ഈ പാട്ട് ആർക്കാണ്? ഡെഡിക്കേഷൻ എല്ലാവർക്കും.
1: ഓ, എല്ലാരും ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, എന്റെ വീട്ടിലും എന്റെ മക്കൾക്കും.
0: ആ, അപ്പൊ ചേട്ടന് വേണ്ട,
1: എല്ലാവർക്കും കൂടെ തന്നെ.
0: ആ, പ്രത്യേകം മക്കൾക്ക് എന്നാണ് പറഞ്ഞത്.
1: അങ്ങനെയൊന്നും എല്ലാ സ്വാധീനവും
0: വീട്ടില് തത്തക്കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വരെ, പക്ഷെ അവരവിടെ ഇല്ല. പൂച്ചക്കുട്ടികൾക്കും ഇരിക്കട്ടെ,
1: എല്ലാവർക്കും
0: എല്ലാവർക്കും വേണ്ടി നമുക്ക് അടിച്ചു പൊളി പാട്ടം കേൾക്കാം.
1: കേൾക്കാം.
0: ഓക്കെ
1: ഓക്കെ.
0: ശരി ശരി
1: ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനം, വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ എല്ലാം നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചറേ.
0: നമസ്കാരം ഉണ്ടല്ലോ, ആരാണ്?
1: ഇത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ത്രിമൂർത്തീസ് അലിൽ.
0: പറഞ്ഞോളൂ. ത്രിമൂർത്തീസ് മൂന്നുപേരും ഉണ്ടോ?
1: ഇല്ലില്ല, മൂന്ന് ആളും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ.
0: അപ്പൊ മൂന്നുപേരും ഇങ്ങനെ ഒരു സിനിമയിൽ പറഞ്ഞു അടിച്ച് പിരിഞ്ച?
1: അതില് പോയി അടിച്ചു പിരിഞ്ഞില്ല, പലയിടത്തായിട്ടുണ്ട്, പണിത്തിരക്കിലായതുകൊണ്ട്.
0: ജോലിയൊക്കെ പല സ്ഥലങ്ങളിലാണ്.
1: അതെ അതെ അതെ, പല സ്ഥലങ്ങളിലായി.
0: ഒരുമിച്ച് കൂടാറുണ്ട്?
1: പക്ഷെ ഉണ്ടോ? കൂടാറുണ്ട്,
0: കൂടാറുണ്ട്.
1: ഓണത്തിനും കൂടിയായിരുന്നു.
0: അത് മതി.
1: അതെ അതെ,
0: ഞാൻ ജോജിയും കൂടെ അടിച്ച് പിരിഞ്ഞേ പോലെ അങ്ങനെയൊന്നും ആവാൻ
1: പാടില്ല.
0: നമ്മുടെ കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു?
1: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു, നല്ല വിശേഷങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും.
0: ഒരാള് മോഹൻ, ഒരാള് ശ്രീകുമാർ.
1: മനോജ്.
0: അപ്പോ ഓണത്തിന് എങ്ങനെയാണ് അടിച്ചു പൊളിച്ചെന്നൊക്കെ പറയാം? എങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ചു?
1: അടിച്ചു പൊളിച്ചു. മനോജിന്റെ വീടിന്റെ വാതുക്കലായിരുന്നു ഓണപരിപാടികൾ മൊത്തം, കലാപരിപാടികൾ, കായിക പരിപാടികൾ
0: എല്ലാരും അവിടെ ഉണ്ടായിരുന്നു.
1: അതെ, ക്ലബ്ബ് അവിടെ അടുത്ത് തന്നെ ക്ലബ്ബുണ്ട്. അപ്പം മനോജിന്റെ വീടിന്റെ തൊട്ട് മുറ്റത്ത് തന്നെ എന്ന് പറഞ്ഞാൽ റോഡിലാണ് പരിപാടി, സ്റ്റേജും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ വർഷവും അവിടെ തന്നെയാണ് കേട്ടോ.
0: ഓക്കെ.
1: ഗംഭീര പരിപാടിയാ, പകലും
0: രാത്രിയും
1: എല്ലാ
0: പരിപാടിയും.
1: അതെ, പിന്നെ സ്റ്റേജിലുള്ള പരിപാടികൾ വേറെ ഉണ്ടായിരുന്നു, പാട്ട്, ഡാൻസ്, തിരുവാതിര.
0: മൊത്തത്തിൽ നിങ്ങളുടെ കലാപരിപാടികളായിരുന്നു.
1: അത് തന്നെ, നാട്ടുകാരുടെ കലാപരിപാടികൾ.
0: ഇതിന്റെ അടുത്തല്ലേ അനിലിന്റെ വീട്?
1: അതെ അതെ, എനിക്ക് ഇച്ചിരി ഇങ്ങോട്ട് മാറണം, ഇച്ചിരി നടപ്പുണ്ട്.
0: എല്ലാരും ഒരേ സ്ഥലത്ത് തന്നെയാണ്, പല പല സ്ഥലങ്ങളിലാണെന്നേ ഉള്ളൂ.
1: അതെ അതെ അതെ.
0: ഓക്കേ. എന്ന് പറയാൻ ചുരുക്കത്തിൽ ഒരു പഞ്ചായത്തിൽ തന്നെ.
1: അത് തന്നെ, മനോജും മോനും ഞാനും അടുത്തടുത്തൊക്കെ തന്നെയാണ്.
0: നമ്മള് കുറച്ച് ദൂരെയാണെന്ന്.
1: എനിക്ക് ഞാൻ ഇച്ചിരി ദൂരം കൂടി, ഞാൻ നേരത്തെ അവിടെ അടുത്തായിരുന്നു, ഇപ്പൊ ഇച്ചിരി ദൂരത്തിട്ട് മാറി.
0: എന്തായാലും അങ്ങനെ ഓണം വളരെ അവിസ്മരണീയമാക്കി.
1: അതെ അതെ, നല്ല പരിപാടിയൊക്കെ ആയിരുന്നു.
0: സമ്മാനം
1: സമ്മാനത്തിനൊന്നും നമ്മൾ നിൽക്കുന്നില്ല.
0: സമ്മാനം കിട്ടിയ പിന്നെ വാങ്ങിക്കുകയുമില്ല.
1: പിള്ളേരൊക്കെ സമ്മാനം വെച്ചത് പോലെ.
0: അങ്ങനെയല്ല, സമ്മാനം
1: പ്രോത്സാഹിപ്പിക്കലാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി.
0: സമ്മാനം ഏത് പ്രായക്കാർക്കും ഇഷ്ടമല്ലേ?
1: അത് ശരി.
0: ഉണ്ണിയപ്പ ഏത് ഭാഷക്കാർക്കും തിന്നാന്ന് പറയുന്ന പോലെ.
1: അങ്ങനെയുണ്ടോ?
0: ഓ, യോദ്ധ സിനിമയിൽ പറയുന്നത് ഇതാണ് ഉണ്ണിയപ്പം. ഇത് ഏത് ഭാഷക്കാർക്കും തിന്നാം.
1: അത്
0: നേപ്പാളിലുള്ളവർക്കും കഴിക്കാം, ഭൂട്ടാനിലുള്ളവർക്കും കഴിക്കാം, ഇന്ത്യയിലുള്ള കേരളത്തിലുള്ളവർക്കും കഴിക്കാം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഏത് ഭാഷക്കാർക്കും തിന്നാന്നുള്ള സമ്മാനം ഇല്ല, ഏത് പ്രായക്കാർക്കും ഇഷ്ടമാണ്. ഞങ്ങളിവിടെ സ്കൂൾ ഗ്രൂപ്പിന്റെ ഓണം പരിപാടിയിൽ എനിക്കൊരു പാത്രം കിട്ടി. ഒരു കുഞ്ഞു പാത്രം, എന്നെ നിവൃത്തിയില്ലാതെ തന്നാണെന്ന് തോന്നുന്നു. എനിക്ക് മാത്രം ഒന്നും തന്നില്ലെന്ന് കരയോന്ന് പേടിച്ചിട്ട് പിള്ളേര് തന്നതാണ്. പക്ഷെ അത് ഞാനിങ്ങനെ,
1: നമുക്ക് വലിയ സന്തോഷമായല്ലേ.
0: പിന്നെ ഞാനത് നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഫുഡൊക്കെ കൊണ്ടുവരും അതില്. അത് എടുക്കാൻ വേണ്ട, ഞാനിങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഓർക്കും.
1: അതൊരു ഓർമ്മയെ നിക്കാലും. നമ്മൾ ഒരുപാട് സമ്മാനങ്ങൾ കൂട്ടിയ ഓർമ്മകളുണ്ട്.
0: നമുക്ക് കുറച്ചേ കിട്ടിയുള്ളു, പക്ഷെ
1: കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്.
0: അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, സ്വന്തമാക്കി
1: അഭിമാനിക്കാം.
0: ഇന്ന് ജോലിക്കൊന്നും പോയില്ല?
1: ഇന്ന് പോയില്ല, ഇന്ന് കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോണ്ട് ഇന്ന് അവധി എടുത്തു. അങ്ങനെ അതുകൊണ്ടാണ് ഈ സമയത്ത് ഇപ്പൊ ഒന്ന് വിളിച്ചേ.
0: പേഴ്സണലായ കാര്യങ്ങളെ കുറച്ച് ഇങ്ങനെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ
1: ഫ്രീ ആയിരുന്നു, എന്നാലും എന്താ വിളിച്ചേക്കാന്ന് വിചാരിച്ചു. കറക്റ്റ് ടൈമിന് ടീച്ചറും ഉണ്ട്,
0: അനിലും ഉണ്ട്. അപ്പൊ മനോജിനെ, മോഹനെ ഒക്കെ എന്റെ സ്നേഹാന്വേഷണം അറിയിക്കണം.
1: തീർച്ചയായിട്ടും.
0: മറന്നിട്ടില്ല എന്ന് പറയണം. ശരി.
1: എല്ലാവർക്കും
0: ചൂട്. ഇന്ന് ഇത്തിരി ശമനമുണ്ട്, പക്ഷെ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലൊക്കെ നല്ല ചൂടായിരുന്നു.
1: ഇവിടെ ചൂടൊക്കെ ഉണ്ട്.
0: ആരൊക്കെ ഉണ്ടായാലും മുഖത്ത് നോക്കിയാ പറയാം, അയ്യോ എന്തൊരു ചൂട്. നമ്മളെ ചൂടാണോ? നമുക്ക് നമ്മൾ ഭയങ്കര ചൂടുള്ള ആളെന്നുള്ള അർത്ഥത്തിലല്ല, ഇങ്ങനെ മുഖത്ത് നോക്കി അങ്ങനെ പറയും. ഇന്ന്
1: പ്രോഗ്രാം ഒക്കെ നന്നാവുന്നുണ്ട്, നമ്മൾ പറഞ്ഞാലൊന്ന് പരിഗണിച്ചേക്കണേ. നമ്മുടെ വാട്സപ്പിലെ ഗാനങ്ങൾ
0: അതൊക്കെ ഇങ്ങനെ ചർച്ചയിലാണ്.
1: നമുക്ക് ആദ്യം അരമണിക്കൂർ തുടങ്ങി പിന്നൊരു മണിക്കൂറൊക്കെ ആക്കാം. അന്ന് ശ്രമിച്ചോ? ധൈര്യമായിട്ടുണ്ട്, ഞങ്ങളുണ്ട്.
0: ഞങ്ങളുണ്ട് കൂടെ.
1: ഞങ്ങൾ ഒന്നും രണ്ടും പേരല്ല, ഞങ്ങൾ ഒരുപാട് പേരുണ്ട്.
0: വൈഫ് ഹിയർ, ഐ ആം ഹിയർ എന്ന് പറഞ്ഞതുപോലെ.
1: പിന്നെ ഞങ്ങൾ സഹകരിച്ചിരിക്കുന്നത്, ഞങ്ങള് റേഡിയോ ലിസണേഴ്സിന്റെ ഒരു കൂട്ടായ്മയുണ്ട്, നമ്മുടെ സൗഹൃദവാണി എന്ന് പറയുന്ന കൂട്ടായ്മ. അപ്പൊ നമ്മുടെ കേരളത്തിലെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെയുള്ള ആൾക്കാരിൽ പലരും ഉണ്ട് അതിനകത്ത്, സൗഹൃദവാണി. അപ്പം അതിനകത്തുള്ള നമ്മളെ മുമ്പ് വിളിച്ചിരുന്നല്ലോ രതീഷ്,
0: രതീഷ് മഞ്ഞപ്പുറ,
1: മഞ്ഞപ്പുറ. അപ്പൊ ആ സൗഹൃദവാണിയിലെ ആള് തന്നെയാണ് രതീഷ്. പിന്നെ നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് വിളിക്കുന്ന നമ്മുടെ നാരായണൻ ചേട്ടനും മുഹമ്മദ് കായും ഷംസുദ്ദീൻ ചേട്ടനും കരുപ്പെടുന്ന
0: അതന്നെ
1: കുമരകം അങ്ങനെ തുടങ്ങി എല്ലാവരും ഒത്തിരി പേരുണ്ട് ഇതിനകത്ത്,
0: 100,000 പേരുണ്ട്. കുറച്ച് ഭാഗം മാത്രമേ നമ്മളിവിടെ കാണുന്നുള്ളൂ.
1: കാണുന്നുള്ളു, കാണുന്നുള്ളു, അത് ശരിയാ.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: അപ്പൊ ഇന്ന് രാഖുയിലെ ഉറങ്ങോ എന്നുള്ളത് നല്ലൊരു
0: പാട്ടുണ്ടേ,
1: അത് തന്നെ.
0: രണ്ടുപേരും പാടിക്കുമോ?
1: അയ്യോ പാടുന്നൊന്നുമില്ല,
0: പാടുന്നില്ല,
1: ഇന്ന് പാടുന്നില്ല,
0: ഇന്ന് പാടുന്നില്ല. ശരി,
1: അവരൊക്കെ ഇല്ലാത്തോണ്ട്
0: ഉഷാറില്ല. ബാക്കി ഇന്ന് ഇങ്ങനെ അകമ്പടി പോലെ മൂന്നുപേരൂടെ അങ്ങ് പാടി,
1: മനസ്സൊക്കെ വേണമെന്ന് പിന്താങ്ങാൻ.
0: ശരി, അപ്പൊ പിന്താങ്ങാൻ ആളില്ലാത്തത് കൊണ്ട് നമുക്ക് അല്ലാതെ തന്നെ കേൾക്കാം. എല്ലാരും എന്റെ സ്നേഹാന്വേഷണം അറിയിക്കുക.
1: ഞങ്ങളുടെ സൗഹൃദവാണി കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും, പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള റേഡിയോ കൂട്ടുകാരൊക്കെ ഒരുപാട് പേരുണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം.
1: ഒരു ഭാഗം ടീച്ചറിനും ഉണ്ടാട്ടോ.
0: ഇരിക്കട്ടെ, ആരും അങ്ങനെ പറഞ്ഞ് എന്തുകൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്യില്ല എന്ന് ആലോചിക്കുകയായിരുന്നു.
1: അതെ,
0: അപ്പൊ ഓക്കെ.
1: അപ്പൊ ശരി, ഓക്കെ,
0: ശരി, ബൈ, ഓക്കെ.

പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ധാരാളം ശ്രോതാക്കൾ നമ്മളെ വിളിച്ചിരുന്നു. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊങ്ങണത്ത് നിന്ന് സൗമ്യയാണ്. ഇങ്ങനെ ഒരു നിലാപക്ഷി എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി, സൗമ്യയുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശൃംഗാര കൃഷ്ണ വരൂ എന്ന പാട്ടാണ് സൗമ്യ നമ്മളോട് ആവശ്യപ്പെടുന്നത്. പോക്കുവേൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി നമുക്കത് കേൾക്കാം. അങ്ങനെ ഇന്നത്തെ പോക്കുവേൽ തത്സമയ പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമാവുകയാണ്. ഇത്രയും നേരം പ്രിയപ്പെട്ട പാട്ടുകളും ഓർമ്മകളും പങ്കുവച്ച് കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് പുതിയ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയായി വീണ്ടും എത്തിച്ചേരാം. സൂര്യൻ മെല്ലെ മാനത്ത് മങ്ങിത്തുടങ്ങുമ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇവിടെ വിരാമമാവുകയാണ്. കേട്ടു തീരാത്ത പാട്ടുകളും പറഞ്ഞു തീരാത്ത വിശേഷങ്ങളുമായി വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ഒന്നിച്ചു ചേരാം. അതുവരെ നന്മ നിറഞ്ഞ ഒരു സായാഹ്നം എല്ലാവർക്കും ആശംസിക്കുന്നു. സൗമ്യ ആവശ്യപ്പെട്ട പാട്ടാണ് പോക്കുവേൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനം ശൃംഗാര കൃഷ്ണ വരൂ എന്നുള്ള പാട്ട്. ആ ഒരു പാട്ടോടുകൂടി നമുക്ക് പോക്കുവേൽ നിന്ന് താൽക്കാലികമായി വിട പറയാം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് ഗസൽ ഗായകൻ ഉമ്പായിയുടെ വിശേഷങ്ങൾ കേൾക്കാം. പാട്ടിന്റെ ഓരം ചേർന്ന് സ്വയം പാട്ടായി ആത്മാവിലേക്ക് അലിഞ്ഞിറങ്ങിയ സംഗീത വിസ്മയം, അങ്ങനെ വിശേഷിപ്പിച്ചാൽ മതിയോ? പോരാ, കേവലം ഏതെങ്കിലും ഒരു വിശേഷണത്തിന്റെ മേഘത്തുണ്ടിൽ ഒതുക്കി നിർത്താനാവുന്ന ഗായകനായിരുന്നില്ല ഉമ്പായി. പൂർണ്ണചന്ദ്ര നിലാവെട്ടത്തിന്റെ മാസ്മരികത മുഴുവനുമുണ്ടായിരുന്നു ആ ഗാനപൗർണമിക്ക്. അത് ആർദ്രമായിരുന്നു, അതിൽ ആത്മാവിന്റെ നൊമ്പരമുണ്ടായിരുന്നു, അതിന് വേനലിന്റെ ചൂടും നിലാവിന്റെ തണുപ്പുമുണ്ടായിരുന്നു. താരകങ്ങൾ ചെവിയോർത്തുനിന്ന രാഗമധുരിമ, കവിതയും പാട്ടും മുത്തും പവിഴവും പോലെ കോർത്തെടുത്തുകൊണ്ട് തനതായ ഒരു സംഗീത സബര്യ ആവിഷ്കരിച്ച ഗായകൻ ഗതകാലത്തിന്റെ മാത്രമല്ല വരാനിരിക്കുന്ന കാലങ്ങളുടെ കാതുകളിൽ പോലും അമൃതമഴയായി പൊഴിയുന്ന രാഗകോകിലനാദം ഉമ്പായി.

ഉമ്പായിയുടെ ആർദ്രമായ പ്രണയഗാനങ്ങൾ പ്രണയത്തിന്റെ മസൃണമായ അനുഭവങ്ങളിലേക്ക് മാത്രമല്ല നമ്മളെ വഴി നടത്തുന്നത്. പ്രണയമെന്ന അനുഭവത്തിലേക്ക് മനുഷ്യൻ സഞ്ചരിച്ചെത്തുന്ന യാത്രയുടെയും മനുഷ്യൻ സഞ്ചരിച്ചെത്തുന്ന യാതനയുടെയും വേദനയുടെയും പാരമ്യത്തിലേക്ക് കൂടിയാണ് അത് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പൊരിവെയിലിനെ പോലും അത് നിലാവാക്കുന്നു. രാവൊടുങ്ങിയിട്ടും പെയ്തുകൊണ്ടിരിക്കുന്ന നിലാമഴയിൽ അത് നമ്മളെ നനയ്ക്കുന്നു. അവാച്യമായ അനുഭൂതിയുടെ ആകാശങ്ങളിൽ ആനന്ദത്തിന്റെ തോണി തുഴഞ്ഞ് ആസ്വാദകനെ അത് അജ്ഞാതമായ ഏതോ തീരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഉമ്പായിയുടെ രാഗവിസ്മയം മലയാള മനസ്സിൽ മാറ്റുരയ്ക്കപ്പെട്ട തങ്കശോഭയായിരുന്നു.

ഇരുളിലൊരു ഏകാന്ത വീഥിയിലെന്തിന് ഇതുവരെ നിന്നെ ഞാൻ കാത്തുനിന്നു, ഇനി നീ വരില്ലെന്നറിഞ്ഞിട്ടും ഏകനായി വെറുതെ ഞാൻ ആരെയോ കാത്തിരുന്നു. ഉമ്പായി അങ്ങനെ പാടുമ്പോൾ നിലാവിൽ വിഷാദത്തിൻ്റെ കാർമേഘങ്ങൾ അലിയുന്നു, കാമുക ഹൃദയങ്ങൾ കണ്ണീരിൽ മുങ്ങുന്നു, പ്രണയത്തിൻ്റെ നേർത്ത നീലിമയിൽ അജ്ഞേയമായ ഭാവപ്രകാശം. പ്രണയം ഒരു നഷ്ടകൗസ്തുഭത്തിൻ്റെ കമനീയതയായി അനുഭവപ്പെടുന്ന നിമിഷങ്ങൾ. ഒരിക്കൽ നീ പറഞ്ഞു പ്രണയം ദിവ്യമെന്ന്, മധുരമെന്ന്, അനർഘമെന്ന്, അതിൻ്റെ സൗരഭം ലഹരിയെന്ന്, എന്നോടൊത്തിരി ഇഷ്ടമെന്ന്, ഒത്തിരി ഒത്തിരി ഇഷ്ടമെന്ന്. ഉമ്പായി പെയ്തിറങ്ങുന്ന രാത്രികൾ.

0: ഒറ്റക്കമ്പി നാദം.
1: നിഴലും വെളിച്ചവുമായൻ മുന്നിലൂടെ ഒഴുകി യുഗങ്ങൾ അലംകൃതയായി. അറിയാതെ ഗഗനപ്പരപ്പിലൂടെ ആ കൊച്ച് ഇണകളിലൊന്ന് തളർന്നു വീണു. വിവരിക്കാനാവാത്ത വിഷാദത്തിൻ്റെ ഒരു രാഗമേഘം എപ്പോഴും ഏതു പാട്ടിലും ഉമ്പായിയെ കടന്നുപോകുന്നു. ഇവിടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും വെറും കനികളായി തീർത്ത പൂക്കൾ മാത്രം. മധുരവും മുന്തിരിച്ചാറും മനസ്സിൻ്റെ ക്ഷണിക വികാരാനുഭൂതി മാത്രം. ഉമ്പായി പാടുമ്പോൾ ആളുകൾ മാത്രമല്ല, വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും എല്ലാം യൗവനാസക്തരാകുന്നു. ആസ്വാദനത്തിൻ്റെ വീഞ്ഞു നുകർന്ന് ഉന്മത്തരാകുന്നു.

ഏഴുമലകൾക്കപ്പുറത്ത് ഏലം പൂക്കുന്ന താഴ്വാരത്ത് പൂനില പന്തലിൽ തേനുണ്ണുറങ്ങുവാൻ കൂടെ നീ എന്നെയും കൊണ്ടുപോകാമോ എന്ന് ഉമ്പായി പാടുമ്പോൾ പ്രണയാർദ്രമായ ഏതു ഹൃദയവും അറിയാതെ മൊഴിഞ്ഞു എന്ന് വരാം. കൊണ്ടുപോകാം നിന്നെ, കൊണ്ടുപോകാം ഞാൻ, ഒന്നു ചേരാം, ഒരു സ്വപ്നം കണ്ടുറങ്ങാം. ഗാനരാഗലഹരിയിൽ പ്രണയത്തിൻ്റെ വൃന്ദാവനം പൂത്തിറങ്ങുന്നു. ചാരുതയാർന്ന ഒരു കാറ്റ് ഗന്ധവാഹിയായി ആത്മാവിൻ്റെ അകത്തളങ്ങളിലൂടെ ആരോടും പറയാതെ വാതിലുകൾ തുറന്ന ജാലകങ്ങളിലൂടെ ഒരു വൃക്ഷക്കൊമ്പിൽ ചെന്ന് വസന്തത്തെ കണ്ണു നട്ടിരിക്കുന്നു. അസാധ്യമായ ഒരു ധ്യാനാത്മകത അനുഭവവേദ്യമാകുന്ന മുഹൂർത്തങ്ങൾ, പാട്ട് തീരരുതേ എന്ന് പ്രാർത്ഥിച്ചു പോയ നിമിഷങ്ങൾ.

ഇരവിലും പകലിലും നെഞ്ഞുരുമ്മി എൻ്റെ തളിരണിച്ചില്ലയിൽ കൂട്ടിരിക്കാമോ? കൂട്ടിരിക്കാമെന്നും കൂട്ടിരിക്കാം ഞാൻ, കണ്ണീർ പൂക്കളും കൂടി പങ്കുവയ്ക്കാം. കൂടെ പാടാൻ തോന്നും, ഭാവമില്ലായ്മയാൽ നെഞ്ചകം നോവും. എന്നാലും ഒപ്പം പാടാതിരിക്കുവാൻ വയ്യ. അത്രമേൽ പ്രണയാതുരതയുടെ പനിച്ചോട് എന്നെ പൊള്ളിക്കുന്നു. പ്രിയപ്പെട്ടവനെ, നിന്നോടുള്ള പ്രണയത്തിൻ്റെ മേഘസരസുകളിൽ ഒരരയന്നമായി നീന്തുവാൻ മോഹം. മണിമുകൽ തൂവൽ ഇറുത്തുതരാം, മണിയറയൊരുക്കാൻ കൂടെ വരാം. ഇരവിലും പകലിലും നെഞ്ഞുരുമ്മി തളിരണിച്ചില്ലയിൽ കൂട്ടിരിക്കാം. അനാദിയായ കാലത്തിൻ്റെ ഏതോ ചരിത്ര സ്മരണകളിൽ ചിറകടിച്ചു പറന്നു വന്നിരിക്കുന്ന ഇണപ്രാവുകളായി തോന്നിപ്പിക്കുന്ന ഗസലിൻ്റെ ഭാവപകർച്ച.

0: ഒറ്റക്കമ്പി നാദം.
1: ഏകാന്തതയിൽ നീയും ഞാനും എല്ലാം മറന്നൊരു നിമിഷത്തിൽ കുങ്കുമക്കുറിയാൽ നീയൻ കവിളിണ ചുവപ്പിച്ചത് ഓർമ്മയുണ്ടോ തോഴി? ഒരു സാന്ധ്യചാരുത ദൃക്സാക്ഷിയായി നിന്ന നിമിഷത്തിൻ്റെ നിതാന്ത സൗന്ദര്യ സ്മരണയെന്നോണം മനസ്സിൻ്റെ മട്ടുപ്പാവിൽ ഒരു ചെമ്പനീർ പൂവ് ഉമ്പായി നട്ടുവയ്ക്കുന്നു. രാത്രിയുടെ സുഭഗമായ ഏകാന്ത താരകങ്ങൾക്കായി ചോരുന്ന മണം, അതിൻ്റെ ഉന്മത്തമായ ലഹരിയിൽ ഞാനും ഈ ഭൂമിയും അലിഞ്ഞുചേരുന്നു. ഒരു രാത്രി മുല്ലത്തൻ മണം എന്നെ ചുംബിച്ചു. ഹിമശില പോലെൻ്റെ ഹൃദയം അകലുന്നു കൂട്ടുകാരി. തുലാവർഷത്തിൻ കുതിരുന്നു ബാല്യത്തിൻ സൂര്യൻ.

മഴയിൽ കുളിച്ച മരങ്ങളെ നിങ്ങൾ കണ്ടുവോ? മറവിയിലെൻ പോയ ബാല്യം ഒരു വേള കാണുമോ? കാതലിൽ പണ്ടൻ ചെറുനഖം കോറിയ ചിത്രം, ഇലകളെല്ലാം പുതുതെങ്കിലും വേരിലെൻ പനിയുടെ കുളിരൽപ്പം കാണും. മഴയും തണുപ്പും കാറ്റും നിലാവും പ്രണയവും ചഷകങ്ങളും നിറഞ്ഞ ഗസലിന്റെ നടപ്പ് വഴികളിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നടന്നയാൾ, ഓരോ സ്വരഭേദത്തെയും ഓരോ നക്ഷത്രങ്ങളാക്കിയ ആൾ, ജീവിതത്തിന്റെ കൊടും ചൂട് തൊട്ടറിഞ്ഞ രാഗമാലികകൾ, ഭാവവ്യത്യാസങ്ങൾ, കോഴിക്കോടിന്റെ സന്ധ്യയ്ക്ക് പകർന്ന പാട്ട് അനന്തപുരിക്കായി പകരുമ്പോൾ മറ്റൊരു വികാരം, മറ്റൊരു ഭാവം. വെയിലായും മഴയായും മനസ്സിന്റെ നടുമുറ്റങ്ങളിൽ തന്നെ പൂത്തിറങ്ങുകയും പെയ്തു നിറയുകയും ചെയ്ത ഗായകൻ ഉമ്പായി.

ആയിരത്തൊന്ന് രാവിൽ നീളും കഥകൾ പോലെ ഗായക നിർത്തരുതേ നിൻ ഗാനം, ഒ എൻ വി ഉമ്പായിയോട് പറയുന്നത് പോലെ നിൻ മന്ത്രമധുര വിഷാദ ഗാനങ്ങൾ, നിൻ മന്ത്രമധുര വിഷാദ സ്വരങ്ങൾ പ്രാണതന്ത്രികളേറ്റുവാങ്ങും സാന്ത്വനങ്ങൾ. ജീവശാഖിയിൽ ഋതുഭേദങ്ങൾ ഉണർത്തി നീ അതിൽ പാടൂ രാക്കുയിലേ. ആത്മാംശം ഉൾക്കൊണ്ട് ഉമ്പായി പാടി ജീവിതം തന്നെ പാട്ടായി മാറി. കാലാതിവർത്തിയായി കോഴിക്കോടിന്റെ ഹൃദയഭൂമികയിൽ നിന്ന് മലയാളത്തിന്റെ ആത്മസമതലങ്ങളെ പുൽകിക്കൊണ്ട് അനാദിയായ ഒരു പുഴ പോലെ അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖതമീ രാത്രി.
2: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. രാത്രികൾ പകലുകൾ എന്നൊരു കവിതയുണ്ട്. അയ്യപ്പ പണിക്കരുടെ കവിതയാണ്. നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ. വരുമെന്നു ചൊല്ലി നീ ഘടികാര സൂചിതൻ, പിടിയിൽ നിൽക്കുന്നില്ല കാലം. എത്രയോ മനോഹരമായ വരികൾ. പകലൊടുങ്ങി രാത്രിയുടെ ഏകാന്തയാമങ്ങൾക്കിടയിൽ സന്ധ്യയുടെ കാവ്യാത്മകതയ്ക്ക് എന്തു പ്രസക്തി അല്ലേ? പക്ഷേ ആ സാന്ധ്യചാരുത അതിൻ്റെ അമൂർത്തമായ ഭാവതലത്തിലേക്ക് എത്തുമ്പോഴാണ് രാത്രി മനോഹരമാവുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്, സന്ധ്യയെ കവി വാഴ്ത്തുന്നു. നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ. ഒരു പാട്ട് കേട്ടാലോ?

പടിഞ്ഞാറേക്ക് ഇറങ്ങിപ്പോകുന്ന സൂര്യൻ. സന്ധ്യതാരകം ഉദിക്കാൻ തുടങ്ങുന്നു. കിളികൾ അവരുടെ കൂടുകളിൽ നിശബ്ദതയുടെ കൂട്ടുപിടിക്കുന്നു. ഞാൻ എന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ചന്ദ്രൻ ഒരു പൂവ് പോലെ സ്വർഗത്തിലെ മഴവില്ലിൽ നിശബ്ദമായിരുന്നു പുഞ്ചിരിക്കുന്നു. വില്യം ബ്ലേക്കിൻ്റെ ഒരു കവിതയാണ്, രാത്രിയെക്കുറിച്ചുള്ള കവിതയാണ്. മലയാള പരിഭാഷയേക്കാൾ മഹത്താണ് അങ്കലേയത്തിലെ വരികൾ. അതങ്ങനെയല്ലേ വരൂ, അല്ലേ? ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയിൽ കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ ഒരു പാട്ടുണ്ട്, സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ ഈണമിട്ട പാട്ട്. സുഖദമായൊരു ഗാനമാണ്, ഇമ്പമാർന്ന പാട്ട്.

പണ്ടൊക്കെ വിവാഹങ്ങൾ രാത്രിയിലായിരുന്നു നടന്നിരുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ജ്യോത്സ്യൻ കുറിച്ചു കൊടുക്കുന്നത് അർദ്ധരാത്രിയിലെ മുഹൂർത്തമാണെങ്കിൽ അപ്പോഴായിരിക്കും വിവാഹം നടക്കുക. എൻ്റെ അമ്മയും അച്ഛനും അങ്ങനെ വിവാഹം കഴിച്ചവരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വൈദ്യുതി ഇല്ലാതിരുന്ന കാലം, വലിയ പെട്രോമാക്സ് ലൈറ്റൊക്കെ ചുമന്നുകൊണ്ടുവരുമത്രേ. അതിൻ്റെ വെട്ടത്തിലാണ് ചടങ്ങുകൾ. തെരുവുകളും വയലുകളുമെല്ലാം ഇരുട്ടിൻ്റെ പ്രളയം കൊണ്ട് മൂടും. മിന്നാമിനിങ്ങുകൾ പറമ്പുകളിൽ താരജാലമൊരുക്കും. പിന്നീട് വൈദ്യുതി വന്ന കാലത്തും ബൾബുകൾക്ക് പ്രകാശമൊന്നുമില്ലായിരുന്നു. തെരുവിലെ പോസ്റ്റുകളിലും എന്തിനെന്ന് കൃത്യമായി അറിയാതെ ബൾബുകൾ മങ്ങിക്കത്തിനിന്നു. കിളികൾക്ക് കൂടുവയ്ക്കാൻ പാകത്തിലുള്ള രണ്ട് തട്ടങ്ങൾ പരസ്പരം ചേർത്തുവച്ച രീതിയിലായിരുന്നു അന്നത്തെ തെരുവ് വിളക്കുകൾ. അതൊന്നും ഇന്ന് കാണാനില്ല. അതിലന്ന് വെളിച്ചവുമുണ്ടായിരുന്നില്ല, മങ്ങിക്കത്തും. പക്ഷേ അതിലൊന്നും ആർക്കും പരാതിയില്ലായിരുന്നു. കാരണം ഇരുട്ടാർക്കും അപരിചിതമായിരുന്നില്ല അന്ന്. ഒരു പാട്ട് കേട്ടാലോ?

ഒരു കാലത്ത് ശരാശരി സാധാരണക്കാരെ മുഴുവൻ കരയിച്ചൊരു ചിത്രമായിരുന്നു ആകാശദൂത്. എന്തുകൊണ്ടാവാം ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു പേര് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞത് അതൊക്കെ നമ്മളെന്തിനാണ് അന്വേഷിക്കുന്നത് എന്നാണ്. സിനിമ കണ്ടാൽ പോരെ എന്നാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നതേ, അന്വേഷിക്കണ്ടേ? അത് സിനിമ കാണുന്ന നമ്മളുടെ അവകാശമല്ലേ? സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ പേര് നിർണയം എന്നാണ്. എന്തുകൊണ്ടാവും അങ്ങനെ ഒരു പേര്? അതൊരു ഡോക്ടറുടെ കഥയാണ്. ഡോക്ടറുടെ ഏറ്റവും പ്രധാന ജോലി ഡയഗ്നോസ് ചെയ്യുക എന്നതല്ലേ? ഡയഗ്നോസിസിൻ്റെ മലയാളം നിർണയമെന്ന് തന്നെയാണ്. അതേക്കാൾ മറ്റൊരു പേര് ആ സിനിമയ്ക്ക് എവിടെ ചേരാനാണ്, എങ്ങനെ ചേരാനാണ്. അതുപോലെയാണ് ആകാശദൂതിൻ്റെ കാര്യവും. അങ്ങനൊരു പേര് അതെന്തുകൊണ്ടാവും എന്ന് ചോദിച്ചാൽ അങ്ങനെയൊരു ആകാശദൂത് കിട്ടിയത് കൊണ്ടല്ലേ? കാലിന് ദുർബലതയുള്ള കുട്ടിയെക്കൂടി ഏറ്റെടുക്കാൻ അയാൾക്ക് തോന്നുന്നത്, അതുകൊണ്ടല്ലേ അയാൾ തിരിച്ചു വരുന്നത്, അവനെക്കൂടി ചേർത്ത് പിടിക്കുന്നത്. ആ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും മനോഹരമാണ്. ആകാശത്തിൻ്റെ അപാരതയിൽ നിന്ന് കേൾക്കുന്നത് പോലെ തോന്നും. വിശ്വനാഥിൻ്റെ സംഗീതം, ഒ എൻ വിയുടെ രചന, കെ ജെ യേശുദാസിൻ്റെ ശബ്ദം കേട്ടാലോ.

നിലാവ് ഒരു കായൽ പോലെ പരന്നുകിടക്കുന്ന കാഴ്ച രാത്രിയുടെ ഏറ്റവും സൗന്ദര്യാത്മകമായ ഒന്നാണ്. ഒരു കവിതയുടെ സൗന്ദര്യമുണ്ടതിന്. മൊട്ടച്ചിക്കുന്നിൻ്റെ മുകൾ പരപ്പ് അത്രയേറെ വിശാലമാണ്. എത്രയോ രാത്രികളിൽ ഞാനും അവനും മൊട്ടച്ചിക്കുന്നിൻ്റെ മുകളിൽ നിന്നും നിലാവിൻ്റെ കായൽ കണ്ടു. അവിടെ ഇരുന്ന് മുള്ളന്തണ്ടിൽ അവൻ രാവിൻ നിലാക്കായൽ എന്ന പാട്ട് വായിച്ചു. വായിച്ചു തീരുവോളം നിലാവിന് ആഴം കൂടിക്കൊണ്ടേയിരുന്നു. അവൻ അങ്ങനെ വായിക്കുമ്പോൾ ആദ്യം ഇടയനായി മാറിയത് ഞാനായിരുന്നു. നിലാവിൽ മുട്ടച്ചിക്കുന്നിൻ്റെ മുകളിൽ രമണനായി അവൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. മഴവില്ല എന്ന മലയാള സിനിമയിലെ പാട്ടാണ് അന്ന് അവൻ ഓടക്കുഴലിൽ വായിച്ചത്. സുഖദസുന്ദരമായ ആ രാഗധാര എപ്പോൾ കേട്ടാലും ആ നിമിഷത്തെ അത് സമ്മോഹനപ്പെടുത്തും. യേശുദാസാണ് പാടിയത്. മോഹൻ സിത്താരയാണ് ശ്രീരാഗത്തിൽ ഈണമിട്ടിരിക്കുന്നത്. കൈതപ്രത്തിൻ്റെ വരികൾ കേട്ടാലോ.

ഏകാന്തത അതനുഭവിക്കുന്നവരിൽ തീവ്രമായി പടരുന്നത് രാത്രികളിലാണ്. ആകെ അങ്ങ് ഒറ്റപ്പെട്ടെന്ന് തോന്നും. അങ്ങനെയുള്ള നേരങ്ങളിൽ കേൾക്കുന്ന പാട്ടുകൾ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്യും. രാത്രിമഴ പോലെയാണ് അന്നേരം രാപ്പാട്ടുകൾ. എന്നാൽ പ്രണയത്തിൻ്റെ ഏകാന്തതകൾ അങ്ങനെയല്ല. സുഖമുള്ള ഒരു നോവ് അതിൽ പടർന്നു കിടക്കും. ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിൽ കെ എസ് ചിത്ര പാടിയൊരു പാട്ടുണ്ട്. സത്യനന്ദിക്കാടിൻ്റെ രചനയാണ്, എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം. കേട്ടാലോ.

നിശാഗന്ധിയുടെ മണം നിലാവിൽ പരക്കുന്ന രാത്രികൾ, വല്ലപ്പോഴുമാണ് അത് പൂവിടുന്നത്. അങ്ങനെയൊരു പേരല്ലാതെ നിശാഗന്ധിക്ക് മറ്റൊരു പേരും ചേരില്ലെന്ന് തോന്നിയിട്ടുണ്ട്. രാത്രിയെ മുഴുവൻ സൗഗന്ധികമാക്കുന്ന സമ്മോഹനത. പക്ഷെ ഗ്രാമങ്ങൾക്ക് ആ മണം അത്ര പരിചയമല്ല. അന്ധമായൊരു വിശ്വാസം അതിന്മേൽ പടർന്നു കിടക്കുന്നു. നിശാഗന്ധി പൂത്താൽ മരണം കേൾക്കുമെന്ന് ആരോ പറഞ്ഞു പ്രചരിപ്പിച്ച കള്ളം, പച്ച നുണ. ആര് പറഞ്ഞാലും കേട്ടാലും ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിശാഗന്ധി അത് കേൾക്കരുതെന്നേ എനിക്കുള്ളൂ. എന്തിനാണ് ആ പാവം ഉള്ളുകൊണ്ടുപോലും അറിയാത്ത ഒരു പുളു ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്? ഇനി അഥവാ ഈ കാര്യം നിശാഗന്ധി അറിഞ്ഞാൽ അതിങ്ങനെ കരുതൂ, കഷ്ടം തന്നെ, എൻ്റെ ഈ വശ്യസൗരഭം അറിയാതെ പോകുന്നല്ലോ എന്ന്. ശരിയാണ്, അത്ര വശ്യവും സുന്ദരവുമായ സൗരഭം. ഡാലിയപ്പൂക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാം ആലപിച്ച ഒരു ഗാനമുണ്ട്, കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ്റെ സംഗീതം, കെ കെ വേണുഗോപാലിൻ്റെ വരികൾ. രജനീഗന്ധികൾ വിടരും രാത്രിയിൽ, കേട്ടാലോ.